വൃശ്ചികം പുച്ഛം മക്ഷികാഷം ശിര തക്ഷകം ദന്തം സർവാംഗം ദുർജന വൃശ്ചിക വിഷം പുച്ഛം മക്ഷികാഷം ശിര തക്ഷകം ദന്തം സർവാംഗം ദുർജന തേളിന്റെ വിഷം വാലിന്മേലാണ്, ഈച്ചയുടെ വിഷം ശിരസിലാണ്, പാമ്പിന്റെ വിഷം പല്ലിലാണ്, ദുർജനത്തിന്റെ ശരീരം മുഴുവൻ വിഷമയമാണ്. ഒരുപാട് വ്യാഖ്യാനം ആവശ്യമില്ലാത്ത ഒരു ശ്ലോകമാണ് ഇത്. തേള് വാലുകൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കും, പക്ഷേ സ്വരക്ഷാർത്ഥം മാത്രം. ഇവിടെ മക്ഷിക എന്നതിന് തേനീച്ച എന്നർത്ഥമെടുക്കണം. തേനീച്ചയുടെ തലയിലുള്ള കൊമ്പ് കൊണ്ടാണ് കുത്തി വേദനിപ്പിക്കുന്നത്. പാമ്പ് പല്ലുകൊണ്ട് ദംശിച്ച് വിഷമിറക്കുന്നു. ഈ പറയുന്ന ജീവികളൊക്കെ സ്വന്തം ജീവന് ഹാനി വരും.

പ്പോൾ ശരീരത്തിലെ ഒരവയവം മാത്രം ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നു. പക്ഷേ ദുഷ്ടരോ ആവശ്യത്തിനും അനാവശ്യത്തിനും മറ്റുള്ളവരെ ദ്രോഹിച്ച് അതിൽ സന്തോഷം കണ്ടെത്തും. ചിലപ്പോൾ ഒരു ഉപകാരവും അവർക്ക് അതുകൊണ്ടുണ്ടാകില്ല. വാക്കുകൊണ്ട് ദൂഷ്യം പറയുക, കൈകാലുകളാൽ താടിക്കുക, അതായത് അടിക്കുക തുടങ്ങിയ സർവ്വാംഗങ്ങളെ കൊണ്ടും അവരുടെ ഉപദ്രവം പ്രതീക്ഷിക്കാം. അതിനാലാണ് അടിതൊട്ട് മുടിവരെ അവൻ വിഷമാണ് എന്നൊക്കെയുള്ള പഴമൊഴികൾ ഉണ്ടായത്.

0: ആലക്കാട് മാടമന ശങ്കര നാരായണൻ നമ്പൂതിരി പയ്യന്നൂർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ഒളപ്പമണ്ണിയുടെ കവിത എന്റെ വിദ്യാലയം, ആലപിക്കുന്നത് അധീന. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 വായനാ വസന്തം. ഇതിൽ ഉറൂബിന്റെ വലയിൽ കുടുങ്ങിയ മുക്കുവൻ എന്ന കഥ അവതരിപ്പിക്കുന്നത് ആദിത്യ സുരേന്ദ്രൻ കാവുമ്പായി. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഒളപ്പമണ്ണയുടെ കവിത എന്റെ വിദ്യാലയം ആലപിക്കുന്നു അഥീന.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒളപ്പമണ്ണയുടെ എന്റെ വിദ്യാലയം എന്ന കവിത, ആലപിച്ചത് അധീന. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101075 77, മറ്റൊരു നമ്പർ 9496666646.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് July 9, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം July 9 വർഷത്തിലെ 190th ദിനമാണ്. July 9 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1536 ഫ്രഞ്ച് നാവികനായ ജാക്വസ് ക്വാർട്ടിയർ കാനഡയിൽ നിന്ന് സെന്റ് മാലോയിലേക്ക് മടങ്ങി. 1776 ഫിലാഡൽഫിയയിൽ നടന്ന 2nd കോണ്ടിനെന്റൽ കോൺഗ്രസ് യോഗം അംഗീകരിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. 1893 ഡാനിയൽ വില്യംസ് പെൻസിലിനോ രക്തപകർച്ചയോ ഇല്ലാതെ ജെയിംസ് കോർണിഷ് എന്ന കത്തികൊണ്ട് മുറിവേറ്റ രോഗിയുടെ കീറിയ പെരിക്കാർഡിയം നന്നാക്കി. 1979 July 9 Voyager 2 വ്യാഴത്തോട് ഏറ്റവും അടുത്തെത്തിയത്. 2002 എത്തോപ്യയിലെ അഡിസ് അബാബയിൽ ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിതമായി. 1939 ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനും വംശീയ നയത്തിനുമെതിരെ നിഷ്ക്രിയ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനായി 6,000 ഇന്ത്യക്കാരുടെ യോഗം ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സ്പോർട്സ് ഗ്രൌണ്ടിൽ നടന്നു. 1942 July 9 വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിൽ ഡോക്ടർ അംബേദ്കർ തൊഴിൽ മന്ത്രിയായി. അണുബോംബിന്റെ സൈദ്ധാന്തിക വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ജോൺ വീലർ. മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് കോവലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കണ്ടാണശ്ശേരി വട്ടോപ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ തുടങ്ങിയവരുടെ ജന്മദിനം July 9.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ,

0: ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂലൈ 9, മിഥുനം 25, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. ദുരന്തത്തെപ്പറ്റി ഇരട്ട അന്വേഷണവും പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ നിർമ്മാണം പുനരാരംഭിക്കൂ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് സൗജന്യ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കും. നിർമ്മാണ ജോലികളുടെ ഭാഗമായി സംഭരിച്ച മണ്ണ് ഇടിഞ്ഞതല്ലെന്നും വനഭൂമിയിൽ ഉരുൾപൊട്ടിയതാണെന്നുമുള്ള വിശദീകരണവുമായി നിർമ്മാണ കരാർ ഏറ്റെടുത്ത ദിലീപ് ബിൽകോർ ലിമിറ്റഡും കൊങ്കൺ റെയിൽവേ അധികൃതരും പറഞ്ഞു. നിർമ്മാണ ഭൂമിയിലല്ല ഉരുൾപൊട്ടിയതെന്നും തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തികൾ ഉള്ളിലായതിനാലാണ് മണ്ണിടിച്ചിലിന്റെ ആഘാതം കുറഞ്ഞതെന്നും പ്രവൃത്തിയുടെ ഭാഗമായി സംഭരിച്ച മണ്ണ് ടാർപോളിൻ കൊണ്ട് മൂടി സുരക്ഷിതമാക്കിയതാണെന്നും കമ്പനി ജനറൽ മാനേജർ സെബാസ്റ്റ്യനും കൊങ്കൺ റെയിൽവേ പ്രതിനിധിയും വ്യക്തമാക്കി. കല്ലാടി മണ്ണിടിച്ചിലിൽ കാണാതായവരെ 2-ാം ദിവസവും കണ്ടെത്താനായില്ല. വയനാട് തുരങ്കപാത നിർമ്മാണ തൊഴിലാളികളായ 5 പേരെയാണ് കാണാതായത്. അതിഥി തൊഴിലാളികളായ 3 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എംബാം ചെയ്ത് തുരങ്കപാത നിർമ്മാണ കമ്പനിക്ക് കൈമാറി. ബുധനാഴ്ച രാത്രിയോടെ മൃതദേഹങ്ങൾ വിമാനമാർഗം സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ബുധനാഴ്ച വൈകിട്ട് കള്ളാടിയിലെത്തി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും കണ്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നെത്തും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായുള്ള ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് സന്ദർശനം വീര്യം പകരുമെന്ന് മോദി എക്സിൽ കുറിച്ചു. ഇന്തോനേഷ്യയിലെ യോഗ്യകർത്തയിലുള്ള പ്രസിദ്ധമായ ബ്രംബാനൻ ക്ഷേത്ര സമുച്ചയം മോദി സന്ദർശിച്ചിരുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയന്തോയും ഒപ്പമുണ്ടായിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുൾപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനായുള്ള ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത പദ്ധതിക്ക് ഇതോടെ തുടക്കമായി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പദ്ധതിക്ക് നേതൃത്വം നൽകും. 4 മാസം മുൻപ് US ഇസ്രയേലും ചേർന്ന് വധിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ കബറടക്ക ചടങ്ങുകൾ നടക്കുന്നതിനിടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണ പ്രത്യാക്രമണവുമായി US ഇറാനും. ഹോർമൂസ് കടലിടുക്കിൽ 3 ചരക്ക് കപ്പലുകൾ ആക്രമിച്ചതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് ഇറാന്റെ 80 സേനാതാവളങ്ങളിൽ US സൈന്യം ബുധനാഴ്ച വ്യോമാക്രമണം നടത്തി. മറുപടിയായി ബഹ്റിനിലെയും കുവൈത്തിലെയും US സേനാതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചു. ബുഷെഹറിലും ബന്ദർ അബ്ബാസിലുമുണ്ടായ ആക്രമണങ്ങളിൽ 8 ഇറാൻ സൈനികർ മരിച്ചു. രാജ്യം E20 പെട്രോളിലേക്ക് മാറുമ്പോൾ ആശങ്കകളുമായി ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. 20% എഥനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കുന്നത് ടെർബോ ചാർജ്ഡ് എഞ്ചിനുകളെ ബാധിക്കുന്നതായാണ് പഠനം പറയുന്നത്. E10 ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കിയ വാഹനങ്ങളിലെ റബ്ബർ ഘടകങ്ങൾ നശിക്കാനും കാരണമായേക്കാമെന്ന് റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രാജ്യത്തെ പ്രമുഖ റിസർച്ച് ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് ARAI. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള 1-ാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അയക്കേണ്ടതുമായ ഫീസ് 12-ാം തീയതി വൈകിട്ട് 4 മണിക്കകം ഓൺലൈനായി അയക്കണം. കാലവർഷം കനക്കുമെന്ന മുന്നറിയിപ്പ് പരിഗണിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സംസ്ഥാനത്ത് ഉടനെ നടപ്പിലാക്കുന്ന 5 പദ്ധതികൾക്കായി 2039 കോടി രൂപ കേന്ദ്രം അനുവദിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളക്കേസിൽ അവിനാഷ് ശുക്ല 1-ാം പ്രതിയെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. 40 ദിവസത്തെ CCTV ദൃശ്യങ്ങളിൽ 70 തവണയായി ഇയാളും കൂട്ടാളികളും ചേർന്ന് പണം മോഷ്ടിച്ച് ഒളിപ്പിക്കുന്നത് കണ്ടെത്തി. അയോധ്യ പോലീസ് നടത്തിയ തിരച്ചിലിലും ശുക്ലയുടെ പക്കൽ നിന്നാണ് കൂടുതൽ തുക പിടിച്ചെടുത്തത്. 20.39 ലക്ഷം രൂപ, 1121 ഡോളർ, സ്വർണം, വെള്ളി, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ, കാർ എന്നിവ കണ്ടെത്തിയിരുന്നു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളോടെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയതിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ഉത്തരവ് നീതിന്യായ സംവിധാനത്തെ അധിക്ഷേപിക്കുന്നതാണെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ വ്യവസായ സെക്രട്ടറി കെ ബിജുവിനോട് വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാനും ആവശ്യപ്പെട്ടു. സംസ്ഥാന ഭാഗ്യക്കുറി കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ. ഓണം ബമ്പർ 1 സമ്മാന തുക 25 കോടിയിൽ നിന്ന് 30 കോടിയാക്കി. ടിക്കറ്റ് വില 500 രൂപയിൽ തന്നെ തുടരും. സെപ്റ്റംബർ 26 നറുക്കെടുപ്പ്. പശ്ചിമബംഗാളിലെ ബാരുപൂരിൽ 11-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് ചാക്കിൽ കെട്ടി കുളത്തിലെറിഞ്ഞു കൊന്ന കേസിൽ മുഖ്യപ്രതി പ്രഭാസ് മണ്ഡൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തെളിവെടുപ്പിന്റെ ഭാഗമായി ബുധനാഴ്ച പുലർച്ചെ സുർജാപുരിയിൽ കുറ്റകൃത്യത്തിന്റെ സമയക്രമം പുനരാവിഷ്കരിക്കുകയാണ് സംഭവം. പ്രതി പോലീസിന്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിയെടുത്ത് ഒരു റൌണ്ട് വെടിയുതിർത്തെന്നും സ്വയരക്ഷയ്ക്കായി തിരിച്ചു വെടിവെച്ചെന്നുമാണ് പോലീസ് പറയുന്നത്. കാനഡയിലെ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയ്, സഹായി സതീന്ദർജിത് സിംഗ് എന്നിവരുടെ പേരിൽ അമേരിക്ക കുറ്റം ചുമത്തി. 2023 ജൂൺ 18 കനേഡിയൻ പൌരത്വമുള്ള 45-കാരനായ നിജ്ജർ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിലുള്ള ഗുരുദ്വാരയ്ക്ക് പുറത്തുവെച്ച് വെടിയേറ്റു മരിച്ചത്. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറുടെ വധത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ലെന്ന് കാനഡ. ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ലിസ മോർലാൻഡ് പറഞ്ഞു. മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ച ആരോപണത്തിന് നേരെ വിപരീതമാണ് കനേഡിയൻ ഭാഗത്തു നിന്നുള്ള ഈ പ്രസ്താവന. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി ഗ്രൂപ്പിനുള്ള ഓഹരികളിൽ 49% ബഹുരാഷ്ട്ര സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകാനുള്ള നീക്കത്തിൽ സമഗ്ര പരിശോധന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തയച്ചു. 1000 ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്തിന്റെ പാലാരിവട്ടം, കോഴിക്കോട് ഓഫീസുകൾ ബുധനാഴ്ചയും തുറന്നില്ല. സ്ഥലത്തെത്തിയ ജീവനക്കാരുടെ ഹാജർ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി. കമ്പനിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. മുംബൈ വിമാനത്താവളത്തിൽ പറന്നുയരാൻ തയ്യാറെടുത്ത എയർ ഇന്ത്യ വിമാനവും തൊട്ടുമുമ്പ് ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും ഒരേ റൺവേയിൽ നേർക്കുനേർ. എയർ ട്രാഫിക് കൺട്രോൾ നിർദ്ദേശത്തിൽ ടേക്ക് ഓഫ് നിർത്തിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ചൊവ്വാഴ്ച രാത്രി 10 മണിക്കായിരുന്നു സംഭവം. പശ്ചിമേഷ്യയിലെ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളം കരകയറുന്നു. സംഘർഷത്തിന് അയവ് വന്നതോടെ ഇൻഡിഗോയും എയർ ഇന്ത്യ എക്സ്പ്രസും 95% സർവീസുകളും പുനരാരംഭിച്ചു. സംഘർഷത്തെ തുടർന്ന് മാർച്ച് വരെ യാത്രക്കാരുടെ എണ്ണത്തിൽ 92% കുറവാണ് കണ്ണൂരിലുണ്ടായിരുന്നത്. ഷുഹൈബ് വധക്കേസിൽ കോടതിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കെ സുധാകരൻ MP ഹൈക്കോടതിയിൽ നേരിട്ടെത്തി മാപ്പപേക്ഷിച്ചു. നിരുപാധിക മാപ്പപേക്ഷ സ്വീകരിച്ച കോടതി അദ്ദേഹത്തിനെതിരായ കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചു. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റ് ധർമ്മടത്ത് വൻ നാശം വിതച്ചു. മരങ്ങൾ കടപുഴകി വീണും മേൽക്കൂരകൾ പറന്നുപോയും 30 വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. വ്യാപകമായ കൃഷിനാശവുമുണ്ടായി. വാഹനങ്ങളും തകർന്നു. തേഞ്ഞുതീർന്ന ടയറുകളുമായി സർവീസ് നടത്തിയ KSRTC ബസ് ഉൾപ്പെടെ 8 ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി ഇരിട്ടി ജോയിന്റ് RTOയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച 1 നീളുന്ന പ്രത്യേക പരിശോധനയിലാണ് നടപടി. പത്തനംതിട്ടയിൽ വീട്ടിലെ ലിഫ്റ്റിനും അത് പിടിപ്പിച്ചിരുന്ന കമ്പിക്കുമിടയിൽ തലകുടുങ്ങി 75-കാരൻ മരിച്ചു. കടമ്മനിട്ട കല്ലേലിമുക്കിൽ അടക്കമാവുങ്കൽ വീട്ടിൽ മാത്തുകുട്ടിക്കാണ് ദാരുണാന്ത്യം. ATM കൗണ്ടറിനുള്ളിൽ കാൽവഴുതി വീണ് ചില്ല് ദേഹത്ത് തുളഞ്ഞുകയറി രക്തം വാർന്ന് കാഞ്ഞങ്ങാട് സ്വദേശിയായ ബാങ്ക് ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിന് സമീപം താമസിക്കുന്ന HBalakrishnanആണ് മരിച്ചത്. പ്രതികൂല കാലാവസ്ഥാ സാഹചര്യത്താൽ ഉളിക്കൽ പയ്യാവൂർ പഞ്ചായത്ത് പരിധിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലെ ആദ്യ മത്സരം നാളെ പുലർച്ചെ 1:30 നടക്കും. ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച പുലർച്ചെ 12:30 സ്പെയിൻ ബെൽജിയത്തെയും ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ടിനെയും രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ

0: നാലാം മത്സരം ഇന്ന് നടക്കും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-0 പിറകിലാണ്. 5 മണിക്കൂറിലധികം നീണ്ട ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കാനഡയുടെ ഹെലിക്സ് അലിസെമിയെ കീഴടക്കി സെർബിയയുടെ 7-ാം സീഡ് നൊവാക് ജോക്കോവിച്ച് വിംബിൾഡൺ ടെന്നീസിന്റെ സെമിഫൈനലിൽ കടന്നു. വനിതാ വിഭാഗത്തിൽ ഉക്രൈന്റെ മാർത്ത കോസ്റ്റ്യൂക്കും ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയും സെമിഫൈനലിലെത്തി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: വചനാമൃതം.
3: മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നു. അവരെ സ്നേഹിക്കുക, സഹായിക്കുക, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രയത്നിക്കുക. സ്വാമി വിവേകാനന്ദൻ.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
0: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
0: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
4: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hutik, Vox Lanit.
1: Phone 9496-420-880.
4: 811-933-600.
1: CM Vistara.
4: CM Vistara, Nilluni.
5: നാരായണൻ കൃഷ്ണ പാടിയ ഗാനം തുമ്പിക്കരത്തിൽ. ജയരാജന്റെ വരികൾക്ക് JJ സംഗീതാണ് ഈണം പകർന്നത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഇത് റേഡിയോ മലബാർ 89.6.

0: എഫ്എം, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജെറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഓപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5,000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷി പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് DK ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും DK ശിവകുമാർ ഉറപ്പുനൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ SC/ST വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ

0: മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി, മൂഴിക്കര, ഇരിട്ടി, വിളമന, കൊട്ടിയൂർ, വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാകുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ LT സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KK രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക റിചാജ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിരാഷ്ട്ര യാത്രയാഹ ദ്വിതീയേ ചരണെ ഓസ്ട്രേലിയ ദേശസ്യ മെൽബോൺ നഗരം സംപ്രാപ്തവാൻ. ഹ്യഹ തസ്യ ആഗമനസമയേ ഓസ്ട്രേലിയ ദേശസ്യ നഗരാവാസന മന്ത്രി

ഒനീൽ എത്തിയേഷ പ്രധാനമന്ത്രിണ മോദിന സ്നേഹപൂർവകം സ്വാഗതം അകരോത്. പ്രധാനമന്ത്രി അവദത് യത് ഇയം യാത്ര ഭാരത ആസ്ട്രേലിയ സമഗ്ര സാമരിക സഹഭാഗിതായാ ഊർജാം വർദ്ധിഷ്യതി ഇതി. സാമാജിക സഞ്ചാരപടലെ ഏകസ്മിൻ സന്ദേശെ ശ്രീമോദി അവദത് യത് അസൌ ഓസ്ട്രേലിയ ദേശസ്യ സമകക്ഷേണ എന്തനി എൽബനീസ് ഇത്യനേന സഹ സംവാദം ആചരിഷ്യതി. അസൌ ഏതദപി കഥിതവാൻ യത് ഭാരതാസ്ട്രേലിയ സഹഭാഗിത്വസ്യ മഹത്വപൂർണ സ്തംഭേന ഭാരതീയ പ്രവാസിന സഹ സംവാദായ അവസര അപി പ്രാപ്സ്യാമി ഇതി. യാത്രാവധൌ ശ്രീമോദി തൃതീയ ഭാരതാസ്ട്രേലിയ വാർഷിക സമ്മേളനെ ഭാഗം ഗ്രഹീഷ്യതി. അസൌ ഭാരതാസ്ട്രേലിയ മുഖ്യ കാര്യകാരിധികാരി മഞ്ചേ അപി ഭാഗം ഗ്രഹീഷ്യതി യത്ര സഹ ഉഭയ ദേശയോഃ പ്രമുഖാനാം വ്യാപാര നേതൃണാം സമാഗമമപി സംബോധയിഷ്യതി. ഭാരത് മ്യാൻമാർ ദേശൌ ദ്വൈപാക്ഷിക സുരക്ഷാ സഹകാരിതാ വിഷയേ ചർച്ചാം കൃതവന്തൌ. ദ്വൈപാക്ഷിക സംവാദ വ്യവസ്ഥായാഃ അന്തർഗതേ പ്രഗതിം ച സമീക്ഷിതവന്തൌ. ഭാരത് മ്യാൻമാർ ദേശയോഃ മധ്യേ തയോ വിംശതിതമം ദ്വിദിവസീയ രാഷ്ട്രീയ സ്തരീയ സമ്മേളനം അദ്യ ഹ്യഃ നവദില്ല്യാം സമ്പന്നം. ഗൃഹമന്ത്രാലയഃ അവദത് യത് ഭയോത്പാദനം വിദ്രോഹഃ മാദകദ്രവ്യാണാം ക്രയവിക്രയണം ശസ്ത്രാണാം ക്രയവിക്രയണം മാനവവ്യാപാരം വന്യജീവാനാം ക്രയവിക്രയണം ഇത്യാദിനാം സംഘടിതാനാം അപരാധ പ്രകാരാണാം നിവാരണാർത്ഥം സഹകാരിതാ വിഷയേ ഉഭയപക്ഷൌ ചർച്ചാം കൃതവന്തൌ. ഭാരത റൂസ് ദേശാഭ്യാം ഹ്യ സംയുക്ത രാഷ്ട്ര ബ്രിക്സ് യുറേഷ്യൻ സമൂഹ ഷംഘായി സഹയോഗ സംഘടനാനി സമേത്യ ബഹുപാക്ഷിക മഞ്ചേഷു ആതങ്കവാദരോധി സഹയോഗം ഇതോപി സുദൃഢീകരണസ്യ പ്രതിബദ്ധത പുനരുദ്ഘാടിത. ഭാരത റൂസ് ആതങ്കവാദ നിരോധക സംയുക്ത കാര്യ സമൂഹസ്യ ചതുർദശോപവേശനം ഹ്യ നവദില്ല്യാം ആയോജിതമാസീത്. ദ്വൌ ദേശൌ സീമാപാരെ ആതങ്കവാദം സമേത്യ ആതങ്കവാദസ്യ സർവേഷാം രൂപാണാം അഭിവ്യക്തിനാം ച നിന്ദാം കൃതവന്തൌ. ഭാരതീയാന്തരിക്ഷ അനുസന്ധാന സംഘടനം മധ്യപ്രദേശസ്യ ശ്യോപുരനഗരസ്യ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇത്യസ്യ ഡ്രോപ്പ് സോൺ ഇത്യത്ര ഗഗനയാന ഉപക്രമസ്യ കൃതെ മഹത്വപൂർണം ഏകീകൃതം IMAT ഇതി പരീക്ഷ സഫലതയാ ആയോജിത. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന ഉക്തം യത് ആഗാമിഷു ത്രിഷു ദിനേഷു നൈഋത്യ പ്രാവൃഷേ ഉത്തര അരബസാഗര രാജസ്ഥാന ഗുജറാത്ത് ഹരിയാണ പഞ്ചാബ് ഇത്യേതേഷാം ശേഷഭാഗേഷു അഗ്രേ ഗന്തും സ്ഥിതി അനുകൂല അസ്തി. അദ്യ അരുണാചലപ്രദേശ അസമ മേഘാലയ ബിഹാര പൂർവ രാജസ്ഥാന മധ്യപ്രദേശ ഉപഹിമാലയീയ പശ്ചിമബംഗാൽ സിക്കിം പശ്ചിമോത്തരപ്രദേശാണാം കേഷുചിത് ഭാഗേഷു പ്രചണ്ഡ വൃഷ്ടി ഭവിഷ്യതി ഇതി ഋതുവിഭാഗേന പൂർവാനുമാനിതം. ജമ്മു കശ്മീര പ്രശാസനേന ഹ്യഃ ശ്രീ അമരനാഥജി യാത്രാമുദ്ദേശ്യ ഏകാ നവീന നിർദ്ദേശിക പ്രസാരിത യസ്യാം സർവഹി തീർത്ഥയാത്രിഭി പഞ്ജീകരണ പ്രക്രിയായാഃ അഥ സുരക്ഷാ മാർഗദർശികാനാം നിഷ്ഠാപൂർവകം ദൃഢതാപൂർവകം ച പാലനം കർത്തും സമാദിഷ്ടം. ആകാശവാണ്യാഃ ജമ്മു വാർത്താഹരൈഃ വിജ്ഞാപിതം യത് സർവോച്ച ന്യായാലയസ്യ നിർദ്ദേശാനുസാരം നിർദ്ധാരിത യാത്രണാം പ്രതിദിനസ്യ സംഖ്യാ സീമാ സമ്പ്രത്യപി പൂർണതോ പ്രവൃത്താ വർത്തതേ. ശ്രദ്ധാലവഃ പരാമൃഷ്ടാഃ യത് യാത്രാ പ്രാരംഭാത് ഏവ പൂർവമേവ അഗ്രിമ പഞ്ജീകരണം കരണീയം അഥ അനുമതിപത്രേ ഉല്ലിഖിതേ ദിനാങ്കേ ഏവ യാത്ര ആരംഭണീയ. പ്രശാസനേന സ്പഷ്ടീകൃതം യത് അനുപദമേവ പഞ്ജീകരണസ്യ സുവിധ അത്യന്തം സീമിത സംഖ്യാസു ഏവ ഉപലബ്ധ അസ്തി ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ

0: തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. നാഷണൽ സർവീസ് സൊസൈറ്റിയുടെ തുടർ പരിശീലന പദ്ധതിയിൽ 6 മാസത്തെ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിൽ ചേരാം. പ്രായപരിധിയില്ല. ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ രീതിയിൽ പൂർത്തിയാക്കാം. ഫോൺ 6282774812. മറ്റൊരു നമ്പർ 7012804891. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സസ് സെന്റർ കേരളയുടെ SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിലാസം: ഡയറക്ടർ, സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ, നന്ദാവനം വികാസ് ഭവൻ, PO തിരുവനന്തപുരം 33. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9846030301. സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ വിദ്വാൻ TC മമ്മി കഥാ പുരസ്കാരത്തിന് അപേക്ഷിക്കാം. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 ജനുവരി 1 ശേഷം 1st പ്രസിദ്ധീകരിച്ച കഥാസമാഹാരങ്ങളാണ് പരിഗണിക്കുന്നത്. 30 വയസ്സ് കവിയാത്തവരാകണം. കഥാസമാഹാരത്തിന്റെ 4 കോപ്പികൾ അപേക്ഷയോടൊപ്പം July 25 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9745457585. ബിസൽ ട്രെയിനിംഗ് ഡിവിഷന്റെ മോണ്ടിസോറി പ്രീ പ്രൈമറി കോഴ്സുകൾക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7994449314. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കൽ ടെക്സ്റ്റൈൽ ടെക്നോളജി വകുപ്പിൽ ട്രേഡ്സ്മാൻ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 14 രാവിലെ 10:30 കോളേജ് ഓഫീസിൽ. നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഇലക്ട്രിക്കൽ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 10:00 നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9446301684. ചൊക്ലെ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ ജിയോഗ്രഫി വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ ലഭിച്ച ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഈ മാസം 14 രാവിലെ 10:00 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 9188900201. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. MTech ബിരുദമാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 13 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. തലശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ പ്രൈമറി അധ്യാപകന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 10 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. തലശ്ശേരി ഫോക്കസ് ചേറ്റുകുന്നിന്റെ നേതൃത്വത്തിൽ ഈ മാസം 13 സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ചേറ്റംകുന്നം LP സ്കൂളിന് സമീപം രവിമന്ദിരത്തിൽ രാവിലെ 9:00 മുതൽ ഉച്ചയ്ക്ക് 1:00 വരെയാണ് ക്യാമ്പ്. ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ സബ് ജൂനിയർ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11 നടക്കും. മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ പകൽ 11:00 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് PM അഖിൽ മുഖ്യാതിഥിയാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എ കെ ജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എ കെ ജി ആശുപത്രി.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
3: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
0: Big exclusive studio, Kannur of Symbolo and Collar. Other brands, Grand Force, Hutik, Vox Lanit.
3: Phone 9496420880.
0: 8111-933-600.
3: CM Vistara.
0: CM Vistara, Nilluni.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കൊക്കോനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കൊക്കോനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കോനട്ട് ഓയിൽ, കൊക്കോനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കൊക്കോനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 ₹20,000 ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77, മറ്റൊരു നമ്പർ 9494-66-66-46.
8: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 18 വർഷക്കാലം ഇന്ത്യൻ സേനയിൽ ഹവിൽദാറായി സേവനമനുഷ്ഠിച്ചു വിരമിച്ച മട്ടന്നൂരിലെ മലയ്ക്കു താഴെ താമസിക്കുന്ന ശ്രീ രാമചന്ദ്രൻ PV തന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ റേഡിയോ മലബാറിലൂടെ പങ്കുവയ്ക്കുന്നു.
1: റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പരിപാടിയിലെ ഇന്ന് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിട്ടുള്ളത്
2: രാമചന്ദ്രൻ PV മട്ടന്നൂരാണ്, മലക്ക താഴെയാണ് താമസം. 1980 December 2 ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തു. 18 ഈ എയർ ഡിഫൻസ് ആർമിയിൽ ഹവിൽദാറായി സർവീസ് ചെയ്തു. 98 June 31 ഞാൻ പെൻഷൻ വന്നു. 2 നാട്ടിൽ വന്നു. നാട്ടിലെ സ്ഥിതി അനുസരിച്ച് നമ്മൾക്ക് ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി ഗാർഡോ അതിലോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നീട് മക്കളുടെ വിദ്യാഭ്യാസം, മക്കൾ രണ്ടും കേന്ദ്ര വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്, അപ്പോൾ അവരെ എനിക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടെങ്കിൽ ഒരു ജോലി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബസ്സിൻ്റെ വണ്ടിയുടെ വാടക 3500 വാടക കൊടുക്കണം മട്ടന്നൂരിൽ കണ്ണൂരേക്ക്. അപ്പോൾ അങ്ങനെയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു രണ്ടാമത് നമ്മളുടെ DSEയിലേക്ക് പോയാലോ എത്തി. അങ്ങനെ DSEയിലേക്ക് പോയി.
1: പെൻഷൻ
2: കഴിഞ്ഞ ശേഷം 2 പെൻഷൻ കഴിഞ്ഞ ശേഷം DSEയിലേക്ക് പോയി. വൈഫ് ടീച്ചറാണ്, അവൾ മലബാർ സ്കൂളിൽ പഠിപ്പിക്കണ്ടായിരുന്നു. അപ്പോൾ മക്കൾ KVയിൽ പഠിക്കുമ്പോൾ മൂത്ത മോൻ DSEയിൽ കയറിയ ഉടനെ കൊച്ചിയിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ നേരെ ശ്രീനഗറിലേക്ക്, ആർമിയിലെ ശ്രീനഗർ, കാർഗിൽ എല്ലാ സ്ഥലവും പോയി. കൂടെ ഭാര്യ ഉണ്ടായിരുന്നു, കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനഗറിന്ന് കുടുംബത്തിനെ കൊണ്ടപ്പോൾ അവിടെ ഇവർ കണ്ട കാഴ്ചകളും എല്ലാം കണ്ടു. തിരിച്ച് പൂനെയിലേക്ക് വന്നു. പൂനെ ഞങ്ങൾ 7 നേവൽ അക്കാഡമിയിലേക്ക്, നേവൽ അക്കാഡമിയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് HLലേക്ക് പോയി. HLൽ നിന്ന് മോൻ +2 കഴിഞ്ഞു BTECലേക്ക് സേലത്തേക്ക് അഡ്മിഷനായി. ചെറിയ മോനെയും കൊണ്ട് ഭാര്യയും തമ്മിലെടുത്തു നാട്ടിലേക്ക് വന്നു. ഞാൻ നേരെ അന്തമാൻ നിക്കോബാർ ക്യാമ്പൽവേയിലേക്ക് സർവീസ് ചെയ്തു. അവിടുന്ന് 18 സർവീസ് ചെയ്തു. വീണ്ടും ഞാൻ കൊച്ചി നേവൽ ബേസിൽ 33 വയലസ് യൂണിറ്റിൽ പ്ലാറ്റിനം അതോറിറ്റി വർക്ക് ചെയ്തു. അങ്ങനെ 2 സർവീസും ഹവിൽദാറിനെങ്കിൽ 18 ചെയ്തിട്ട് ഭംഗിയായിട്ട് തിരിച്ചു വന്നു. പിന്നെ ചെറിയൊരു കലാകാരൻ കൂടിയാണ്, ഞാൻ ഓർക്കസ്ട്ര ടീമിലുണ്ടായിരുന്നു. പിന്നെ ഹോക്കിയും ബോളിവാളയും ഇവണ്ണാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് പോകുന്നു. പക്ഷേ ആർമിക്കാരെ മുൻപിൽ കാണുമ്പോൾ പല ആളുകളും നമ്മളെ പുച്ഛത്തോടു കൂടിയാണ്, അവർ കുറേ തള്ളും. നമ്മളെന്ത് സംസാരിക്കും അവരുടെ ആയ വായ എന്ന് വരുന്ന ആദ്യത്തെ സംസാരം അവരെല്ലാം തള്ളുന്നവരായിരിക്കും. പക്ഷേ അത് തെറ്റായ പ്രവണതയാണ്. കാരണം നമ്മളുടെ ജീവിതാനുഭവം, നമ്മളുടെ നല്ല കാലം, നമ്മളുടെ ആ യങ് രാജ്യത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. രാജ്യത്തിന് വേണ്ടി നമ്മൾ സേവനം ചെയ്തു, പക്ഷേ അതിനുള്ള ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നത് അതാണ് മെയിൻ. അതൊരു പട്ടാളക്കാരൻ പിരിഞ്ഞു വന്നിട്ടാകുമ്പോൾ അവൻ്റെ ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടണം, അത് കിട്ടുന്നില്ല. നമ്മളുടെ ഏത് കാര്യത്തിലും ഓ അവൻ പട്ടാളക്കാരൻ പിരിഞ്ഞു വന്നു, അവനെന്ത് ചെയ്യേണ്ടതെന്ന് ചെയ്യില്ല, ആ ഒരു ചിന്താഗതിയാണ്. അപ്പം ഞാൻ പറയുന്നത് വിചാരിച്ചാൽ നാടിന് വേണ്ടി ഇത്ര കഷ്ടം, അതായത് അവർ രക്തം തിളക്കുന്ന സമയം നാടിന് വേണ്ടി സേവനം ചെയ്താൽ അവർ പിരിഞ്ഞ് വരുമ്പോൾ അവർക്ക് എവിടെയും സ്വാഭാവികം, ഇപ്പം കേരളം ഒഴികെ മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലും ഫോഴ്സിലും ഡയറക്റ്റ് ഉണ്ടോണ്ടിരിക്കുകയാണ്. അതുപോലൊരു സിറ്റുവേഷൻ കേരളത്തിലുണ്ടാവണം. ഈ രാഷ്ട്രീയ കൂട്ടുകളും രാഷ്ട്രീയത്തിന് അധീനമായി ജീവിക്കുന്ന കേരളത്തിൽ അതുകൊണ്ടാണ് വേദാവൽപാദം. ഇങ്ങനെ നമ്മൾക്ക് മാത്രമല്ല, ഒരുപാട് വിദ്യാഭ്യാസ കുട്ടികളുണ്ട്, അവർക്കും പ്രയോജനം. എക്സ് സർവീസ് പട്ടാളത്തിൽ പോകണമെങ്കിൽ ആ പട്ടാളത്തിൽ പോയി വന്നാൽ എന്താ ചെയ്യുക, കുടുംബം മാറ്റമില്ല. ഞാൻ സത്യമാണ്, 36 ഞാൻ സർവീസ് ചെയ്യുന്ന മക്കൾ ഇപ്പോഴാണ് സെറ്റിലായത്. ആ ഒരു ദുരനുഭവം ആർക്കും ഉണ്ടാവും. എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് 96 അച്ഛൻ മരിക്കുമ്പോൾ ഞങ്ങൾ എക്സൈസിലായിരുന്നു, ജാംനാർ ഗുജറാത്തിൽ. വന്ന് ടെലിഗ്രാമാണ്, ഫോണില്ല, കത്തും ടെലിഗ്രാമാണ്. ടെലിഗ്രാം വന്നു, എൻ്റെ കമാൻഡ് ഓഫീസറിൻ്റെ കയ്യിൽ കിട്ടി. കമാൻഡ് ഓഫീസർ അവിടെ വെച്ചു. എക്സൈസ് കഴിഞ്ഞിട്ട് 6 എൻ്റെ റിസർവേഷൻ ചെയ്തിരിക്കുന്നു, കാരണം ഞാൻ പോയിട്ട് കാണുന്ന എൻ്റെ അച്ഛൻ്റെ 7 ഇതാണ് പട്ടാളക്കാരൻ. എന്ത് കാര്യങ്ങളുണ്ടായാലും നമ്മൾക്ക് ആ സമയത്ത് ഒരു കൃത്യമായ ഏട്ടൻ്റെ കല്യാണം അതിന് പങ്കെടുക്കാൻ പറ്റില്ല. ഇന്ന് എല്ലാം പറ്റും, കാരണം ഇന്നല്ല മൊബൈൽ സിസ്റ്റമാണ്. അന്ന് നമ്മൾ അത്രയും കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ചത് പട്ടയാണ്. അന്നൊരു പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ സീനിയർ എന്ന് പറഞ്ഞാൽ അവർ ബോസാണ്. നമ്മൾ ഇന്നതില്ല, ഇന്ന് പോയി കഴിയും. ഇന്ന് കാലത്തിനകത്ത് കോലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ വരും. അത് പട്ടാളക്കാരെ എന്നും രാജ്യം ആദരിക്കണോ എൻ്റെ അഭിപ്രായമുള്ളത്, സത്യം ചെയ്തവരെ. പിന്നെ പട്ടാളക്കാർ വേറെ ആൾക്കാരാണ്, അവർ കള്ളു കുടിയന്മാരാണ്, അത് എല്ലാവരും ഇല്ല, പിന്നെ കുടിക്കാത്തവരുണ്ട് ഇല്ലേ. അപ്പോൾ പട്ടാളക്കാരെ അവരെ സമൂഹത്തിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഘടന ഇപ്പോൾ രൂപീകരിച്ചിട്ട് നമ്മൾ എക്സ് സർവീസ്മാൻ്റെ എന്താണ് എക്സ് സർവീസ്മാൻ, എന്താണ് ഒരു പട്ടാളക്കാരനെ കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ എക്സൈസ്, നമ്മൾ എക്സൈസ് ഉണ്ടല്ലോ, എക്സൈസ് നടക്കുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ് പറ്റിയിരുന്നു. റഡാറിൻ്റെ വീല് വന്നിട്ട് കാലിൽ വിലക്കി, ഫ്രാക്ചറായി. ഫ്രാക്ചറായിട്ട് എക്സൈസ് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഞാൻ ടെൻറ്റിൽ കിടന്നു, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എക്സൈസ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റിയലിലേക്ക് വന്നു ജാംനഗറിൽ. ജാംനഗറിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ കാല് കംപ്ലീറ്റ് മന്ദിരം ഒഴിയുന്ന പോലെ ആയിരിക്കുന്നു, ഡോക്ടർ എന്നെ സ്വീകരിക്കുന്നില്ല. എന്താ പറ്റി അവിടെ റീസൺ കാണും. ഉടനെ കമാൻഡ് ഓഫീസർ വിളിച്ചു. അപ്പോൾ അവർ റീസൺ പറഞ്ഞു, എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇവിടെ നേരെ പൂനെയിലേക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നു. ACനകത്തേറ്റ റേസിലാണ് പോയത്. പൂനെ പ്ലാറ്റ് പോലെ നമ്മളെ വെച്ചു സ്ട്രക്ചറിൽ. അപ്പോൾ കാണികളെല്ലാം ഇങ്ങനെ ഒരു ബൊമ്മ വെച്ച് വെക്കുന്നവർ വെച്ചു. പിന്നെ പോകുന്നത് പൂനെയിലേക്കാണ്. പൂനെക്ക് ഇടുക്കി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കണ്ണൂർക്കാരൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, മേജർ ബാലകൃഷ്ണൻ. അവർ പറഞ്ഞു, നീ ഓപ്പറേഷൻ ചെയ്യാൻ നിൽക്കേണ്ട, ചെറിയ ഏജാണ്, നാട്ടിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ അൺവില്ലിങ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറേ കാലം നിന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ ആ കാലിൻ്റെ ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. വളരെ ഇതും വേറെ ഒന്ന് വിചാരിച്ചാൽ, ഞങ്ങൾ ശ്രീനഗറിൽ ഡി എസ് സിയിലുള്ളപ്പോൾ, ശ്രീനഗറിൽ ഞാനും ഭാര്യയും എൻ്റെ രണ്ട് കുട്ടികളും, നമ്മളന്ന് ഞാൻ എയർഫോഴ്സ് കമാൻഡറിലായിരുന്നു, എയർഫോഴ്സ് ഹോസ്റ്റലിൽ വരുന്നത്. അവന്തിപ്പൂറിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ ക്യാഷൻ ടീമുണ്ട്, എല്ലാം ഉണ്ട്. വരുമ്പോൾ നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് എന്ന അസാധ്യ അറ്റാക്ക്, മൂന്ന് നാല് തലത്തും പരിഞ്ഞത്. ഫയറിയതപ്പോൾ എൻ്റെ ഇളയ മോൻ ചെറിയ കുട്ടിയാണ്, 4 വയസ്സ്. ഡ്രൈവർ പറഞ്ഞ ബംഗാളി ഡ്രൈവർ, അയാൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ബുള്ളറ്റ് പ്രൂഫ് ഉണ്ട്, സീറ്റിലേക്ക് കിടക്കാൻ പറഞ്ഞു. ഇവൻ കൊന്നിട്ട് കിടക്കുന്നത് കാരണം ഇതിൻ്റെ ഫയറിങ്ങിൻ്റെ ഇത് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഡ്രൈവർ ഞങ്ങളെല്ലാം സീറ്റിനോട് കിടത്തിയിട്ട് വണ്ടി ഓടിച്ചു പോയത് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഡ്രൈവറെ നമ്മൾ ഒരിക്കലും മറക്കില്ല, ഞാനും മറക്കില്ല, എൻ്റെ കുടുംബവും മറക്കില്ല. പേടിച്ച് വരച്ചുകൊണ്ടാണ് നമ്മൾ, അപ്പോൾ ട്രെയിനും പോകും, ജമ്മുന്ന് ട്രെയിനിന് ബുക്കിംഗ് ആണ്. അങ്ങനെ പേടിച്ച് വരച്ചിട്ടാണ് നമ്മൾ ജമ്മുവിലെത്തിയത്. അതൊരു വലിയൊരു അനുഭവം, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ പട്ടാളത്തിൽ പൊതുവേ നമ്മളെല്ലാം നമ്മുടെ യൂണിറ്റ് ഒന്നും നല്ല ഡിസിപ്ലിൻ യൂണിറ്റാണ്, നല്ല വെൽഫെയർ ആയിരുന്നു. കാര്യം ഇൻഫൻട്രി ഇല്ല, നമ്മൾ എയർ ഡിഫൻസ് ആണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളും നല്ല കുടുംബം, നല്ല എല്ലാ സപ്പോർട്ടുണ്ട്. വേറെ കാര്യം ഡി എസ് സിയിലും, ഡി എസ് സി ലാൻഡ് ശേഷം എൻ്റെ ലൈഫ് മുന്നോട്ട് പോയത്. കുട്ടികളുടെ എല്ലാ പഠിത്തവും എല്ലാം കഴിഞ്ഞു. മോനിപ്പം ഗ്രാമീണ ബാങ്ക് അസിസ്റ്റന്റ് മാനേജറാണ്, മറ്റും പ്ലേസ്മെൻറ്റായി ജോലിയിൽ അങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു. ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവില്ലേ എന്ന് ദൈവത്തോട് പ്രവർത്തിക്കുന്നു. അത്രയേ പുതിയ തലമുറയോട് ഫസ്റ്റിൽ ഞാൻ പറയുന്നത്, ഞാൻ ഡ്രഗ്സിനോട് അവോയ്ഡ് ചെയ്യുക. വരുന്ന നമ്മളെ അച്ഛനും അമ്മേനും നമ്മളിൽ ഒരു വയസ്സ് കൂടുതലുള്ളവർ അവരെ റെസ്പെക്ട് ചെയ്യുക, അതാണ് ആദ്യമുള്ളത്. മുതിർന്നവരോട് അവർ ബഹുമാനപ്പെട്ട പോലെയിരിക്കുക, അവർക്ക് സ്ഥാനം കൊടുക്കുക. ആ അംഗീകാരമാണ് നമുക്ക് മുന്നോട്ടും കിട്ടുക. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിൽ അധ്യാപകരെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അധ്യാപകർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, എന്നാൽ മാത്രമേ വിദ്യാർത്ഥികൾ വളരുള്ളൂ. നമ്മളെല്ലാം പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനെല്ലാം പറയാറുണ്ട്, അധ്യാപകൻ കണ്ടാൽ നല്ലോണം തല്ലിക്കും. എന്തിനാണ് പറയുന്നത്? അധ്യാപകന്മാർ തല്ലി പഠിപ്പിച്ചാൽ മാത്രമേ പഠിക്കുള്ളൂ. ഇന്ന് ഇതില്ല വിദ്യാഭ്യാസത്തിൽ, ഇന്ന് റെസ്പെക്റ്റ് ഇല്ല. ഇന്ന് കുട്ടികൾക്കെല്ലാം വലിയൊരു മൊബൈൽ, ആ മൊബൈൽ ഇട്ട് അവൻ ലോവായി. ചെറിയൊരു കുട്ടി ജനിക്കുമ്പോഴൊക്കെ ആ കുട്ടിക്ക് മൊബൈൽ കൂടി ആണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ എന്താ ലോകം എന്നറിയില്ല. അത് മാറ്റണ്ടെങ്കിൽ ഈ അമ്മമാരും അച്ഛന്മാരും ആ കുട്ടികൾ ബ്രെയിൻ വാഷ് ചെയ്തേ പറ്റുള്ളൂ. ഇത് മാറ്റിയാൽ മാത്രമേ ഈ ഡ്രഗ്സിൻ്റെ എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോകും. മെയിൻ എനിക്കിതാണ്, ലഹരി വിമുക്ത കേരളം, അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കേരളം നന്നാവുള്ളൂ. അതിന് മുന്നോട്ട് പുതിയ തലമുറ ജെൻസി പറയുന്നില്ലേ, ആ പുതിയ തലമുറ മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മളെ കേരളം മുന്നോട്ട് പോകുള്ളൂ. മെയിൻ ലഹരി മൊബൈൽ വേണം, വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയാം. മൊബൈൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. 24 മണിക്കൂർ ഈ മൊബൈലിന് അടിമയാവാൻ പാടില്ല. മൊബൈൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, അതിന് മാത്രം ഉപയോഗിക്കാം. അല്ലാതെ 24 മണിക്കൂർ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മൊബൈൽ പിടിച്ചിട്ടാണ് കുട്ടികൾ ക്രോസ് ചെയ്യുന്നത്. അതെല്ലാം എന്ന് പറയുന്നത് ഒരു അധികപ്പെട്ടായിട്ട് എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ മക്കളോടും പറയാനുണ്ട്, മൊബൈൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം ബന്ധുക്കളെ കാണുക, വീട്ടിൽ വരുന്നവരെ സ്നേഹിക്കുക, ചുറ്റുപാടുള്ള അഴുക്കിയാലുകൾ വൃത്തിയാക്കുക, അതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടാൻ പറ്റുള്ളൂ. നമ്മൾ തിന്നു നേരെ വിളിച്ചിരും, ആ സിസ്റ്റം മാറും. നമ്മൾ ഓരോ ആളും ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ നാട് നന്നാവുള്ളൂ അല്ലേ. ഞാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രം, നമ്മളെ മനസ്സിൽ ഉത്ഭവം ഉണ്ടാവണം, നമ്മളെ നാട് ഇങ്ങനെയാണ്, ആ നാടിന് അന്നാണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പ്രയത്നം. ഞാൻ ഒരാൾ ചെയ്യുന്നത് കണ്ട മറ്റേ എൻ്റെ മോൻ പഠിക്കുള്ളൂ. നേരെ മറിച്ച് ഞാൻ വീട്ടിൽ നിന്ന് കള്ളു പിടിച്ച് നടക്കും, എൻ്റെ മോൻ അച്ഛനെ കള്ളു പിടിച്ച് നടക്കാൻ ഞാനൊക്കെ നടക്കും. അതല്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളുടെ കുട്ടികളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു അത് കണ്ട് മക്കൾ പഠിക്കും. നമ്മളത് പൊതു റോഡിലേക്ക് കൊടുക്കും, വിളിച്ചിരുന്ന വസ്തുക്കളോട് പറയാതെ എറിയാൻ പാടില്ല. അങ്ങനെയല്ലേ നമുക്ക് നാട് നടക്കും. അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നാട് നടക്കും, നമ്മളെല്ലാവരുമാണ് ഗവൺമെൻറ്. ആ നമ്മൾ തന്നെയാണ് നാട് നന്നാക്കേണ്ടത്. അപ്പോൾ നമ്മളൊരാൾ വിചാരിച്ചല്ലല്ല, നമ്മളെല്ലാവരും ഒത്തൊരുമയോട് വിചാരിച്ചാൽ നമ്മുടെ നാട് കേരളം സുന്ദരമാക്കാൻ പറ്റും. ആ സുന്ദരമായ കേരളം കണ്ടിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് എൻ്റെ. പുതിയ തലമുറ ഇത് വളരണം, പുതിയ തലമുറ മാറ്റിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കുട്ടികൾക്ക് ആരോഗ്യമില്ല, കുട്ടികൾ കണ്ണിൻ്റെ ആരോഗ്യം പോകും, കുട്ടികൾ മറ്റുള്ളവരായിട്ട് ഒരു ബന്ധമില്ല, പരസ്പര ബന്ധമില്ലാതെ ഇന്ന് കുട്ടികൾ വളരുന്നത്. ബസ്സിൽ കയറി തൊട്ടപ്പുറം സീറ്റിൽ ആരെയിരിക്കുന്ന അവർക്ക് അറിയില്ല, ഉടനെ മൊബൈൽ എടുത്ത് അവരുടെ ലോകത്തിലേക്ക്, ആ ഒരു ചുറ്റുപാട് മാറും. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകും. ഞാനൊരു വിമുക്ത പഠന നിലയിൽ എൻ്റെ എളിയൊരു അഭ്യർത്ഥനയാണ്, ഇത് പുതുതലമുറ കൊണ്ടാടണം എന്ന്. അത്രയേ ഉള്ളൂ. താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, 18 വർഷക്കാലം ഇന്ത്യൻ സേനയിൽ ഹവിൽദാറായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ശ്രീ രാമചന്ദ്രൻ പി വിയുടെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ, പ്രക്ഷേപണ പരമ്പര.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ

0: പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലുന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: സുരേഷ് ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
4: വിജയ മാഷ ഏത്?
3: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
4: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
3: നിങ്ങളൊരു കാര്യം,
4: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
3: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
4: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
3: സുരേഷ് ഏട്ടാ,
5: എന്താ ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും
6: വല്യ, അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
5: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
7: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
5: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
8: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ, അത് നികത്തിയില്ലേ അവള്?
6: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടത്തിലാണ്.
8: ജയദേവ,
5: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
3: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരമ്മ, പിന്നെ കുറേ മക്കൾ, അതിലൊരു മകളാ ഗായത്രി.
8: ഗായത്രി,
7: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
5: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
8: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
9: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
8: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
9: യെസ്,
8: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
9: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
8: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
9: 9447371836,
8: 8078502836.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
10: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ്

0: വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ 13 മുതൽ സെപ്റ്റംബർ 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിനും ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20-ന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശ പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
2: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് US പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലും ഇല്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8-ൽ ഇടം പിടിച്ചത്. 36 വർഷത്തിന് ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കേൾക്കാം വലയിൽ കുടുങ്ങിയ മുക്കുവൻ എന്ന ഉറൂബിന്റെ കഥ. അവതരണം ആദിത്യ സുരേന്ദ്രൻ.
2: നമസ്കാരം, ഞാൻ ആദിത്യ സുരേന്ദ്രൻ കാവുംബായി. പ്രശസ്ത കഥാകൃത്ത് ഉറൂബിന്റെ വലയിൽ കുടുങ്ങിയ മുക്കുവൻ എന്ന കഥയാണ് ഞാൻ വായിക്കുന്നത്. തളർന്ന കടൽ അന്തിത്തുടുപ്പിട്ട് ആകെ ചുവന്നിരുന്നു. ഭംഗി തോന്നി കണ്ണൻ കുറച്ചു നേരം നോക്കി നിന്നു. മനസ്സിലൊരു കടന്നൽ കുത്ത്. എന്തിന്? കഴിഞ്ഞ 3 ദിവസങ്ങളും നന്നായിരുന്നു. അയാൾക്കും കൂട്ടുകാർക്കും ധാരാളം മീൻ കിട്ടി. മടിയിലേക്ക് നോട്ടുകൾ തിരുകിയപ്പോൾ സന്തോഷം തോന്നേണ്ടതായിരുന്നു. പക്ഷേ തടിച്ച മല്ലുമുണ്ടും കഞ്ചിഫ്രോക്കും വാങ്ങി. സ്കൂളിലേക്ക് പോകുന്ന അനിയന് 10 രൂപ കൊടുത്തു. അവൻ എന്ത് ചോദിച്ചാലും മടിയില്ലാതെ കൊടുക്കണം. അവനെങ്കിലും യോഗ്യനാവട്ടെ. ബാക്കി പണം മടിയിൽ വെച്ചപ്പോൾ മനസ്സിൽ സന്തോഷത്തെക്കാളധികം ദുഃഖമാണ് തോന്നിയത്. ഞാനിതൊക്കെ പുല്ലുപോലെ ചെലവാക്കും, എന്തിനു സൂക്ഷിക്കുന്നു? കടലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടു നിന്നു. ഈ കടൽ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഉണ്ടാകുമായിരുന്നു, തന്റെ അച്ഛൻ ഉണ്ടാകുമായിരുന്നു. ചോറും തുണിയുമെല്ലാം ശേഖരിച്ചു വെച്ച ഒരു വലിയ തളികയാണ് അതെന്ന് തോന്നി. കുട്ടിക്കാലത്ത് മുത്തി പറയാറുണ്ടായിരുന്ന വാക്കുകൾ ഓർമ്മ വന്നു. അല്ലറ ചില്ലറ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന അമ്മയെ അലട്ടാതിരിക്കാൻ മുത്തി ചെയ്യുന്ന വിദ്യയായിരുന്നു അത്. തന്നെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് പറയും, അക്കാണുന്നതാണ് മോനെ നമ്മുടെ ദൈവം. അതു കടലല്ലേ? മുത്തിയുടെ മടിയിൽ തലവച്ച് ചുളിഞ്ഞു തൂങ്ങിയ മുലകൾ പിടിച്ച് കണ്ണിൽ വച്ചുകൊണ്ടയാൾ ചോദിച്ചു. മുത്തിയുടെ മുലകൾ കണ്ണിൽ അമരുമ്പോൾ എന്തൊരു തണുപ്പാണ് അനുഭവപ്പെടുക. അപ്പോൾ മുത്തി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഈ കാണുന്ന സ്ഥലമൊക്കെ മരുഭൂമിയായിരുന്നു. മുത്തിക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, എന്റെ മുത്തിക്ക് കൂടി ഓർമ്മയില്ല. പണ്ട് അങ്ങനെയായിരുന്നു. അങ്ങിങ്ങ് കള്ളിച്ചെടികളുള്ള ഈ മരുഭൂമിയിലൂടെ ഒരു മുക്കുവനും മുക്കുവത്തിയും കൂടെ നടന്നു പോവുകയായിരുന്നു. എങ്ങോട്ട്? ദൂരെ ദൂരെ ഒരു ദേശത്തേക്ക്. എന്നിട്ട് പെട്ടെന്ന് കള്ളിച്ചെടി കാടിനു പിന്നിൽ നിന്ന് സുന്ദരനായ ഒരു പുരുഷൻ വന്നു. മുക്കുത്തി ഇളക്കിക്കാട്ടിയിട്ട് മുക്കുവത്തിയെ വിളിച്ചു. തിളങ്ങുന്ന കല്ലുവച്ച മുക്കുത്തിയായിരുന്നു. അത് കണ്ടപ്പോൾ മുക്കുവൻ തടുത്തിട്ടും മുക്കുവത്തി മുക്കുത്തിക്കാരന്റെ പിന്നാലെ പോയി. മുക്കുവന് വല്ലാത്ത വ്യസനം. അവൻ ഉറക്കി ഉറക്കി കരഞ്ഞു, ദൈവമേ നീയുണ്ടോ എന്ന്. അവൻ ആ മരുഭൂമിയിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കുംപടി വിളിച്ചു ചോദിച്ചു. മുക്കുവത്തിയും മുക്കുത്തിക്കാരനും അത് കേട്ട് പരിഹസിച്ചു ചിരിച്ചു. അപ്പോൾ മുക്കുവൻ വീണ്ടും വിളിച്ചു ചോദിച്ചു, ദൈവമേ നീയുണ്ടോ? ഇടിമിന്നി, ഇടിവെട്ടി. എല്ലാവരും മേൽപോട്ട് നോക്കി. ദൈവത്തിന്റെ തേര് ഇറങ്ങി വരികയായിരുന്നു. അതിൽ നിന്ന് ദൈവം ചാടിയത് വെള്ളമായിട്ടാണ്. വെള്ളം? ദൈവത്തിന് പല രൂപത്തിലാകാമല്ലോ. ഭയങ്കര മഴ, ചുറ്റും വെള്ളം നിറഞ്ഞു. മുക്കുവത്തി കരഞ്ഞു, മുക്കുത്തിക്കാരനും നിലവിളിച്ചു. ഫലമുണ്ടായില്ല. അവരെ വെള്ളം മൂടി. അവർ തിരയിൽ കിടന്നുരുണ്ടു. ചുഴി അകത്തേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുപോയി. അവർ ശ്വാസം മുട്ടി മരിച്ചു. അപ്പോൾ മുക്കുവനോ? ദൈവം അവന് ഒരു വഞ്ചി ഇറക്കി കൊടുത്തു. എന്നുവച്ചാൽ 2 തിര കൂട്ടിയിടിച്ച് കുഴിഞ്ഞു പൊന്തി. അത് ഉറച്ചൊരു തോണിയായി. അവൻ അതിൽ കയറിയിരുന്നു. സുഖം അല്ല. മുക്കുവന് പേടിയായിരുന്നു. ദൈവം കോപിച്ചിരുന്നു. ചുറ്റും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചീറ്റി ചീറ്റിക്കൊണ്ട് പാഞ്ഞു. ദൈവത്തിന്റെ ചിരി വെള്ളത്തിൽ വീണ് നുരകളായി. ആയിരം ആയിരം കൈകൾ വിടർത്തി ദൈവം തല്ലി തകർത്തു. സൂര്യനെ പിടിച്ച് വലിച്ചു താഴ്ത്തി. ഇരുട്ട്, ഭയങ്കരമായ ഇരുട്ട്. മുക്കുവൻ ചുറ്റും നോക്കി, മേൽപോട്ട് നോക്കി. വടക്ക് മാനത്ത് ഒരു കണ്ണു മാത്രം മിഴിച്ചു നിന്നു. ദൈവമേ, മുക്കുവൻ ശരണം വിളിച്ചു. അപ്പോഴും ദൈവം ചീറിച്ചിരിച്ചു. രാത്രിയുടെ 2-ാമത്തെ യാമവും കഴിഞ്ഞു. ദൈവമേ, എനിക്ക് വയർ പൊരിയുന്നു. ദൈവം വെള്ളം നീട്ടിത്തുപ്പി. അതുറച്ച് ഒരു ചൂണ്ടലുണ്ടായി. മുക്കുവന്റെ കൈവശം വന്നു. അവൻ അതുകൊണ്ട് മീൻ പിടിച്ച് മീൻ മുറിച്ചു തിന്നു. അപ്പോഴും ദൈവം കിടന്നലറി. പൊട്ടിച്ചിരിച്ച് ഭൂമിയെ ചവിട്ടി മെതിച്ചു. മുത്തശ്ശിയുടെ ആ കഥ പറയൽ തീർന്നപ്പോൾ കണ്ണന് രോമാഞ്ചമുണ്ടായി. അയാൾ കടലിലേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞു, മുക്കുത്തി കണ്ട് മോഹിച്ചു പോയവളെ മുക്കിക്കൊന്ന നീ ഇന്ന് കിടന്നുറങ്ങുന്നു. ഉറങ്ങ് ദൈവമേ. കണ്ണൻ കടപ്പുറത്തൂടെ പതുക്കി നടന്നു. കാലിനടിയിൽ കിടന്ന് മണൽ കുഴയുകയാണ്. അത് പതിവില്ലാത്ത വിധം അസുഖം തോന്നിയിരിക്കുന്നു. അപ്പോൾ ഇരിക്കണമെന്ന് തോന്നി ഇരുന്നു. ദൂരെ നിന്ന് ചെണ്ടമേളം കാറ്റിലൂടെ ഒഴുകി വന്നു. ഭഗവതിക്കാവിൽ നിന്നാണ്. കാവിൽ കൊടി കയറിയിട്ട് 3 ദിവസമായി. കൊടിയേറ്റത്തിന് പോയിരുന്നു. ഈ കടപ്പുറത്തുള്ളവർ മാത്രമല്ല, ബന്ധുക്കളും വന്നു ചേർന്നിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും, എല്ലാത്തരം നിറത്തിലുള്ള ഉടുപ്പുകൾ, ഗളമിന്നികൾ നിന്നു വിറയ്ക്കുന്ന കഴുത്തുകൾ, ഒലിച്ചു തൂങ്ങുന്ന ആഭരണങ്ങളോട് കൂടിയ കാതുകൾ, പൂച്ചൂടിയ കറുത്തു ചുരുണ്ട മുടിക്കെട്ടുകൾ, പൂത്തു നിൽക്കുന്ന മനുഷ്യ കാടുകൾ, ചുറ്റുവിളക്കുകൾ തെളിഞ്ഞ അമ്പലം, താളം തിമിർക്കുന്ന ചെണ്ടകൾ, വെടിക്കെട്ടുകൾ, മഞ്ഞൾപ്പൊടിയുടെ ഗന്ധം, പിന്നെ ദാരികനെ കൊന്ന കഥ വിസ്തരിക്കുന്ന പാട്ടുകൾ. വെറുതെ ആളുകൾക്കിടയിൽ ചുറ്റിത്തിരിഞ്ഞ് പലരെയും കണ്ടു, ചിരിച്ചു, കടന്നുപോയി. കണ്ണേട്ടൻ ഒറ്റയ്ക്കാണോ? ചോദ്യം കേട്ട് തലപൊക്കി നോക്കി. കുഞ്ഞമ്പുവേട്ടന്റെ മകൾ നാണി. ആ പെണ്ണൊരു തള്ളയായി. ഒരു കുട്ടി ഒക്കത്ത്, ഒന്ന് കൈപിടിച്ചും കൂടെയുണ്ട്. ഇന്നലെ പാവാടയുടുത്ത് നടന്നവളാണ്. ഒറ്റയ്ക്ക് പോരെ? തമാശയായി ചോദിച്ചു. അവൾ ചിരിച്ചു, താനും ചിരിച്ചു. നാണി അപ്പുറത്തേക്കു നീങ്ങിയപ്പോൾ മനസ്സിൽ വേദന. ഒന്നും ഉണ്ടായിട്ടുള്ള വേദനയായിരുന്നില്ല, ഒന്നും ഇല്ലാഞ്ഞിട്ട്. വേണ്ടാത്തതൊന്നും ആലോചിക്കുകയില്ലെന്ന് വിചാരിച്ചു. വഴിവാണിഭക്കാരന്റെ അരികെ ചെന്നു. റിബൺ, വള, സിന്ദൂരം, കൺമഷി, കളിക്കോപ്പ്, വില പേശുകയും വാങ്ങുകയും ചെയ്യുന്ന തിരക്കാണ്. തനിക്കൊന്നും ആവശ്യമില്ല. കണ്ണൻ നടന്നു. പെട്ടെന്നാണ് കാവിന്റെ വടക്കേ പുറത്ത് നിരന്നു കത്തുന്ന ദീപസ്തംഭത്തിനടുത്ത് അവനും അവളും പ്രത്യക്ഷപ്പെട്ടത്. കാളിക്കുട്ടി. കണ്ണാടിയിൽ പതിയുന്ന ദീപസ്തംഭത്തിന്റെ നിഴൽ പോലെയായിരുന്നു അവൾ, പടർന്നു കത്തി നിൽക്കുന്ന ദീപസ്തംഭം. അവളും കുട്ടപ്പനും ചുമലുരുമ്മിക്കൊണ്ട് നിൽക്കുന്നു. ഉരസി വീഴുന്ന കടും ചുവപ്പ് വർണ്ണത്തിലുള്ള അവളുടെ സാരി അവന്റെ ചുമലിൽ കിടന്നിഴയുന്നു. കുട്ടപ്പന്റെ ഒക്കത്താണ് കുഞ്ഞിരുന്നത്. കാളിക്കുട്ടിയുടെ കുഞ്ഞ്, കുട്ടപ്പന്റെ കുഞ്ഞ്. അതെന്റെ കുഞ്ഞല്ല എന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി. എന്തിന്? അറിഞ്ഞുകൂടാ. പല്ലുകൾ കിടന്ന് ഞെരിഞ്ഞു. അപ്പോഴും ദാരികന്റെ തലയറുത്തവളെ എന്ന പാട്ട് മുഴങ്ങി കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് മുത്തി പറഞ്ഞു തന്ന മുക്കുവന്റെയും മുക്കുത്തിക്കാരന്റെയും കഥ ഓർമ്മ വന്നു. അപ്പോഴും പല്ല് ഞെരിഞ്ഞമരുകയായിരുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നടന്നു. നടക്കുമ്പോൾ പലതും ഓർത്തുപോയി. എല്ലാം കഴിഞ്ഞതാണ്, ശവങ്ങളാണ്. അവ മനസ്സിൽ വലിച്ചു കയറ്റേണ്ട ആവശ്യമില്ല. എങ്കിലും തിരകൾ മനസ്സിൽ വന്നു കയറുന്നു. കൂടെ ശവത്തുണ്ടുകളും ശംഖുകഷ്ണങ്ങളും ചിത്രപ്പണിയുള്ള ഇത്തുളുകളും എല്ലാം കൊണ്ടുവരുന്നു. എന്തിന്? അറിഞ്ഞുകൂടാ. കാവിൽ നിന്ന് കടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കി. കാളിക്കുട്ടി തന്നെയും കണ്ടു. മുഖം തിരിച്ചു കളഞ്ഞു. കുട്ടപ്പൻ എന്തെങ്കിലും തോന്നേണ്ടെന്ന് കരുതിയായിരിക്കും. അത്രയ്ക്ക് വേണ്ടായിരുന്നു കാളിക്കുട്ടി. 5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ തള്ള ചത്തുപോയത്. അവളുടെ തന്ത മാറത്തടിച്ച് അലമുറ കൊള്ളുമ്പോൾ എന്തിനെന്നറിയാതെ അവളും കരഞ്ഞു. തന്റെ തന്തയാണ് അവളെ എടുത്തുകൊണ്ടുപോയി കുടലപ്പം വാങ്ങിക്കൊടുത്ത് സമാധാനിപ്പിച്ചത്. എന്നിട്ട് തങ്ങളുടെ വീടിന്റെ കോലായിൽ തന്റെ അരികെ കൊണ്ടുവന്നിരുത്തി. ഇവിടെ നിന്ന് കളിച്ചോളീ, നല്ല മോളല്ലേ. കണ്ണ, അവളെ കൂടി കളിച്ചോ. തന്ത പോയപ്പോൾ കുടലപ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ തന്നെ തുറിച്ചു നോക്കി. ഉരുണ്ട കവിളുകളും മുഖത്ത് നിറച്ച കണ്ണുമുള്ള ആ പെണ്ണിനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, കരയേണ്ട. അത് പറഞ്ഞപ്പോൾ അവൾ ചുമലിൽ തലവച്ചു കരഞ്ഞു. അവളുടെ കണ്ണീർ തന്റെ ചുമലിൽ വീണ് കീഴ്പോട്ടൊഴുകി. അവളിപ്പോൾ മുഖം തിരിക്കുന്നു. തിരിക്കട്ടെ. ആളുകൾ അപ്പോഴും കാവിലേക്ക് പോകുന്നുണ്ടായിരുന്നു, തിരിച്ചു പോകുന്നവരുമുണ്ടായിരുന്നു. അവരുടെ നടുവിലൂടെ നടക്കുമ്പോഴും താൻ ഒറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ണര് തോന്നി. താനൊരു ദ്വീപിലാണോ? കടലിന് നടുവിലുള്ള ദ്വീപുകളെ പറ്റി കേട്ടിട്ടുണ്ട്, കപ്പലിൽ പണിക്ക് പോകുന്നവർ പറഞ്ഞിട്ട്. പാറക്കൂട്ടങ്ങൾ, ചുറ്റുമുള്ള ദ്വീപുകൾ, പക്ഷികൾ മാത്രമുള്ള ദ്വീപുകൾ. ഒരിക്കൽ അതിനെപ്പറ്റി കാളിക്കുട്ടിയുമായി സംസാരിച്ചത് ഓർമ്മ വന്നു. അന്ന് അവൾക്ക് 15 വയസ്സാണ്. ദ്വീപിലേക്കെത്താൻ എത്ര ദൂരം പോകണം കണ്ണ? വളരെ ദൂരം. കണ്ണൻ പോകുമോ? പോകും. എന്ന്? ഒരു ദിവസം. അന്ന് ഞാനും വരും. എന്തിന്? വരും. എന്തിനെന്ന്? മനസ്സുണ്ടായിട്ട്. മുഖം കനപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൾ തന്നെ മണൽപ്പരപ്പിലേക്ക് ഉന്തി മറിച്ചിട്ടു. താൻ ചിരിച്ചു, അവളും ചിരിച്ചു. സന്ധ്യക്ക് കുടിലിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവളുടെ ചുമലിൽ കൈയിട്ട് പിടിച്ച് പതുക്കെ പറഞ്ഞു, നാം ഒന്നിച്ചു പോകും ദ്വീപിൽ. അവളുടെ മുഖം തുടുത്തു വിരിഞ്ഞു. എന്നിട്ട് അവൾ നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു, പക്ഷികൾ മാത്രമുള്ള ദ്വീപിൽ പോകുമോ? ഇല്ല. അതെന്താ? എന്റെ ഈ കുഞ്ഞിക്കിളി അവയുടെ കൂട്ടത്തിൽ അവിടെ താമസിച്ചാലോ?

നാണിച്ചു. വീണ്ടും നഖം കടിച്ച് കാറി തുപ്പി. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും ഞാൻ പോകും. അവൾ പോയി, ദ്വീപിലേക്കല്ല, എന്നെ ദ്വീപിലാക്കിയിട്ട് പോയി. അതാലോചിക്കുമ്പോൾ ദേഹത്താകെ ഒരു വിറയൽ കയറുന്നു. തലയ്ക്ക് മുകളിലൂടെ പോകുന്ന കടൽക്കാക്കകളുടെ കരച്ചിൽ കലി ജാസ്തിയാക്കുകയാണ്. ഈ കാക്കകൾ ആരെ കാണാനാണ്, എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ പോകുന്നത്? അറിഞ്ഞുകൂടാ. കാവിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ കേളുവേട്ടന്റെ മകൾ ലക്ഷ്മി ചോദിച്ചു, കണ്ണേട്ടൻ എന്താ തലയും താഴ്ത്തി നടക്കുന്നത്? മനസ്സുണ്ടായിട്ട് എന്ന് പറയാനാണ് തോന്നിയത്, പക്ഷേ ചിരിച്ചതേയുള്ളൂ. നീ മടങ്ങിയോ? കേളുവേട്ടൻ വന്നില്ലേ? ഓ, അതിന് ഉത്സവം കഴിയുന്നതുവരെ കാവിൽ തന്നെ. ദേവി പോയാലും താൻ അവിടെ തന്നെ വേണമെന്ന മട്ട. അവൾ പളുങ്കുമണികൾ ഉതിർക്കും പോലെ ചിരിച്ചിട്ട് ചോദിച്ചു, കണ്ണേട്ടൻ എന്താ ക്ഷീണിച്ചിരിക്കുന്നത്? വലിയൊരു ആട്ടുകൊടുക്കാൻ തോന്നി. അവൾ എന്തിന് തന്റെ ക്ഷീണത്തെ പറ്റി അന്വേഷിക്കുന്നു? നിനക്ക് തോന്നുന്നതാ എന്ന് ഉരത്തു പറഞ്ഞിട്ട് വലിഞ്ഞു നടന്നു. ആ പെണ്ണ് കുറച്ചു ദിവസമായി നിഴൽ പോലെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഒരു ദിവസം അവളെ ചീത്ത പറഞ്ഞു ഓടിക്കേണ്ടി വരും. കഴുത, അവൾ പറഞ്ഞു. മനസ്സിൽ കണ്ടത് മാനത്ത് കയറിയപ്പോൾ കണ്ണേട്ടന് മുഖത്തൊരു ക്ഷീണം. ഹ, ആട്ടു കിട്ടിയപ്പോൾ അവൾ ഞെട്ടി. മുഖത്ത് തുടുപ്പുണ്ടെന്ന് വെച്ച് ആരോടും എന്തും പറയാൻ പാടില്ല. താൻ വലിഞ്ഞു നടന്നു. വീട്ടിലെത്തിയപ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. തന്നെ ഇങ്ങനെ പെൺപിള്ളാരെ കളിയാക്കുന്ന രൂപത്തിൽ ആക്കിയത് ആരാണ്? നടക്കട്ടെ, ചെറുപ്പത്തിലേ തെറ്റിപ്പോയി. സർക്കാർ സ്കൂള് വച്ചപ്പോൾ തന്റെ തന്തയാണ് അവളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത്. അവളുടെ തന്ത അന്നേ ചോദിച്ചു, പെണ്ണെന്തിനാണ് പഠിക്കുന്നത്? കുഞ്ഞപ്പേട്ടന് ഭാരമില്ലായിരിക്കും, തള്ളയില്ലാത്തതല്ലേ. കാലത്ത് സ്കൂളിൽ പോയാൽ പിന്നെ അവളെ ചൊല്ലി അല്ലലില്ലല്ലോ. ഒരു കണക്കിന് ശരിയാ, കുഞ്ഞപ്പേട്ടനും സമ്മതിച്ചു. അത് ഒരു കണക്കിനേ ശരിയായിരുന്നുള്ളൂ. താൻ അന്ന് കടലിലേക്കാണ് പോയത്. ഒരു കണക്കിന് അതും നന്നായി. എന്നാലും കുട്ടപ്പന് ബാങ്കിൽ ശിപ്പായിയാകാൻ കഴിഞ്ഞത് പഠിച്ചത് കൊണ്ടാണല്ലോ. കളസവും കുപ്പായവും ഇട്ട് അവൻ ബാങ്കിന്റെ കോലായിലൂടെ വലിഞ്ഞു നടക്കുന്നത് പലപ്പോഴും കണ്ണൻ നോക്കി നിന്നിട്ടുണ്ട്. അവനെക്കാട്ടിലും അധികം തനിക്ക് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്. എന്നാലും കാളിക്കുട്ടി പറയുന്നത് അവനൊരു ഉദ്യോഗസ്ഥനല്ലേ എന്നാണ്. ഉദ്യോഗസ്ഥൻ, അത് പറയുമ്പോൾ അവളുടെ കോറുവായിൽ ഒരു വളവ്. ഉദ്യോഗസ്ഥൻ ബാങ്ക് കോലായിൽ അങ്ങനെ നടക്കുമ്പോൾ അവനാണ് രാജ്യം ഭരിക്കുന്നതെന്ന് തോന്നും. കുട്ടപ്പൻ അങ്ങനെ ഭരിക്കുന്നവനാണ് എന്ന് ഭാവിച്ചാണ് അവളെ കെട്ടിയത്. കാളിക്കുട്ടി സമ്മതം മൂളുമെന്ന് ഒരിക്കലും ഓർത്തതല്ല. ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന കളസവും കുപ്പായവും ഒക്കെ അണിഞ്ഞ് ഒരു ദിവസം അവൻ കുഞ്ഞപ്പനോട് ചോദിച്ചു, കാളിക്കുട്ടിയെ ഞാൻ കെട്ടാൻ വിചാരിക്കുന്നു. കുഞ്ഞപ്പേട്ടൻ അത്ഭുതപ്പെട്ടുപോയി. പഠിപ്പുള്ള കളസവും കുപ്പായവും ഇട്ട വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പെരുമാറുന്ന ആ ചെറുക്കൻ തന്റെ മകളെ കെട്ടുമെന്നോ? സമ്മതിക്കാൻ തടസ്സമുണ്ടായില്ല. കുഞ്ഞപ്പേട്ടൻ പാവമാണ്, സമ്മതിച്ചു പോകും. പക്ഷേ കാളിക്കുട്ടി വാതിലും പകുതി മറഞ്ഞു നിന്നു മൂളി, സമ്മതമാണ്. അതോർത്തപ്പോൾ കലി കയറുകയാണ്. പിറ്റേന്ന് താനവളെ കണ്ടു ചോദിച്ചു, കുട്ടപ്പൻ നിന്നെ കല്യാണം കഴിക്കുമോ? കഴിക്കും. അപ്പോൾ നാം തമ്മിൽ പറഞ്ഞതൊക്കെ? കാളിക്കുട്ടി ചിരിച്ചു. കുട്ടിക്കാലത്ത് നേരം പോക്കു പറഞ്ഞതൊക്കെ ആരെങ്കിലും കാര്യമായി എടുക്കാറുണ്ടോ? കണ്ണേട്ടനും ഇനിയൊരു പെണ്ണുകെട്ട്. കേളുവേട്ടന്റെ മകൾ ലക്ഷ്മി നല്ല പെണ്ണാ. മുഴുമിക്കാൻ നിന്നില്ല, തിരിഞ്ഞു നടന്നു. അവിടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. ഓടി വന്ന് വഞ്ചി ഇറക്കി പങ്കായമെടുത്ത് കുത്തിയെറിഞ്ഞ് ദൂരെ കടലിലേക്ക് പോയി. എത്ര സമയം കടലിൽ കഴിച്ചുകൂട്ടി എന്നറിഞ്ഞുകൂടാ. ഒരു ദിവസം, രണ്ടു ദിവസം. കേളുവേട്ടനും കൂട്ടുകാരും കൂടിയാണ് ഒടുവിൽ തോണി കരയ്ക്കണച്ചത്. എന്താ നിനക്ക്? ഒന്നുമില്ല. പിന്നെന്താ പിരാന്തു പിടിച്ചവനെ പോലെ കളിക്കുന്നത്? ഉത്തരം പറഞ്ഞില്ല. നീ മിണ്ടാപൂതമാണോ? വഞ്ചിയിൽ നിന്ന് എഴുന്നേറ്റ് കടപ്പുറത്തൂടെ വലിഞ്ഞു നടന്നു. എങ്ങോട്ടെന്നില്ലാതെ, എന്തിനെന്നില്ലാതെ. അന്ന് സന്ധ്യക്ക് കാളിക്കുട്ടിയെ പിടിച്ചു നിർത്തി ചോദിച്ചു, നീ എന്നെ കെട്ടുമോ? നിനക്കെന്താ? ഭ്രാന്ത്, ഭ്രാന്ത് തന്നെ. എന്നെ കെട്ടുമോ എന്ന്? എന്ത് കൊണക്കേടാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്? ഇനി ഒരുത്തൻ കെട്ടാനുറച്ച പെണ്ണിനെ പരത്തിയ കൈ അവളുടെ ചെകിട്ടത്തു വീണു. ഒരിക്കലല്ല, രണ്ടു തവണ. കാളിക്കുട്ടി മണൽപ്പുറത്ത് കുഴഞ്ഞു വീണു, തേങ്ങി. എവിടെയാടി നിന്നെ ചെറുക്കൻ? ഞാൻ അവനെ കൊല്ലും, നിന്നെയും. തീ പറക്കുന്ന കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവൾ പിന്തിരിഞ്ഞു നടന്നു. തലമുടി പരന്നു ചിതറി പിന്നാമ്പുറമാകെ മറച്ചിരുന്നു. ആ മുടി താൻ അനേകം തവണ കൈകളിൽ ചുറ്റിപ്പിടിച്ചതാണ്, മണത്തതാണ്. മുല്ലപ്പൂവും ചേമന്തിയും വെച്ച് അലങ്കരിച്ചതാണ് വീണ്ടും കലി. പുറത്തടിച്ചപ്പോൾ അവൾ വളഞ്ഞു പിരിഞ്ഞ് വീഴാൻ തുടങ്ങി. കൈകളിൽ താങ്ങി തെരുതെരെ ഉമ്മ വച്ചു. അവൾ മരം പോലെ കിടന്നു. പഴയ കാളിക്കുട്ടിയാണോ ഇത്? കാളിക്കുട്ടിയുടെ ശവമോ?
പൂഴിയിലിട്ട് ധൃതിയിൽ നടന്നുപോയി. അപ്പോഴും കടൽ ഇതേവിധം നിന്നലറി. അന്തി ഇതേവിധം തുടുത്തു നിന്നു. കടൽപ്പാലത്തിന്മേൽ കയറി നിന്നു ഒറ്റയ്ക്കാണ്. അപ്പോൾ കാളിക്കുട്ടിയുടെ ദയനീയമായ മുഖം മനസ്സിൽ നിഴലിച്ചു. അണഞ്ഞുകിടന്ന വഞ്ചിയുടെ ചാമരം ചാരി നിന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. കല്യാണം നടക്കുമ്പോൾ താൻ കടലിലായിരുന്നു, വേണമെന്ന് വച്ചു തന്നെ. അല്ലെങ്കിലും അവളുടെ ആ ഉദ്യോഗസ്ഥനെ

0: ആനയുടെ പിന്നിൽ നടക്കുന്ന പാപ്പാനെ പോലെ കുട്ടപ്പനും വെള്ളി പാദസരമിട്ട കാലുകൾ നീങ്ങിപ്പോകുന്നത് നോക്കി നിന്നു. ആ കാൽവണ്ണകളിൽ അല്ലെങ്കിൽ പോട്ടെ, കഴിവുള്ള ദൂരത്തേക്ക് പണിക്കുപോയി എല്ലാം മറക്കാൻ നോക്കുകയാണ്. ഞാൻ മറക്കും മറക്കും മറക്കും, എന്നിട്ടും മറന്നില്ല. ആറുമാസം കഴിഞ്ഞ് ഒരു സന്ധ്യയ്ക്ക് കുട്ടപ്പന്റെ കുടിലിനടുത്തുകൂടെ പോയി. കുളി കഴിഞ്ഞ് തലയിൽ വേർപെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അടുത്തു ചെന്ന് ചോദിച്ചു, അറിയുമോ? അവൾ ഞെട്ടി കുടിലിനുള്ളിലേക്ക് പോയി. അവനെ പേടിച്ചാകും? പേടിക്കണ്ട, ഭർത്താവല്ലേ, ഉദ്യോഗസ്ഥനായ ഭർത്താവ്. പിന്നെ കണ്ടത് വയറും വലിച്ച് വേച്ചു നടക്കുന്നതാണ്. ആ വയറിനുള്ളിൽ ഒരു ചെറുക്കനുണ്ട്. ആരുടെ? ആലോചിച്ചപ്പോൾ ഞരമ്പുകളിലൂടെ രക്തം പതഞ്ഞു പൊങ്ങുന്നു. ഇത്തരത്തിൽ സംഭവിക്കുമെന്ന് മുമ്പേ ഓർക്കേണ്ടിയിരുന്നില്ലേ? എന്നാലും അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷെ കാവിൽ വച്ച് അവളെയും ചെറുക്കനെയും കണ്ടു. ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. കണ്ണൻ നടന്നു. ദൂരെ നിന്ന് അമ്പലത്തിലെ ചെണ്ടമേളം മുഴങ്ങി കേൾക്കുന്നു. ഇപ്പോൾ പാട്ടു മുഴങ്ങുന്നുണ്ടാകും. ദാരികന്റെ തലയറുത്തവളെ. കണ്ണന്റെ ഉള്ളിൽ തന്റെ കുഞ്ഞ് വളർന്നു നിൽക്കുന്നു. അവൻ തുള്ളിക്കളിക്കുന്നു, നൃത്തം ചെയ്യുന്നു. പട്ടുചുറ്റി ചെമ്പരത്തി മാലയണിഞ്ഞ് നൃത്തം ചെയ്യുന്നു. നടന്നു. ചെന്നു കയറിയത് കാളിക്കുട്ടിയുടെ കുടിലിന്റെ കോലായിലാണ്. കുളി കഴിഞ്ഞ് മുടിയഴിച്ച് ചിക്കിറക്കുകയാണ്. അവനെ കണ്ടപ്പോൾ ഞെട്ടി എഴുന്നേറ്റ് നിന്നു. കുട്ടപ്പൻ ബാങ്കിൽ നിന്ന് വന്നോ? കാളിക്കുട്ടി, നിന്റെ ചെറുക്കൻ എവിടെ? കണ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പോഴും എന്നെ ഭയമോ? അവൾ ഒന്നും ഉത്തരം പറഞ്ഞില്ല. ഭയമാണോ? കണ്ണേട്ടൻ പോയിക്കൊള്ളണം. കാളിക്കുട്ടി, ഞാനും നീയും എവിടെ നിന്ന് തുടങ്ങിയതാണ്? നിനക്ക് 5, എനിക്ക് 11. എന്നിട്ട് നിങ്ങൾ പോകണം. ഞാൻ പോകാനല്ല വന്നത്. അപ്പോൾ അകത്തുനിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ശത്രുവിന്റെ അലറൽ പോലെയാണ് തോന്നിയത്. തന്റെ മകനെ നശിപ്പിച്ച അസുരൻ. ദാരിയന്റെ തലയറുത്തവളെ എന്ന പാട്ട് അകത്തു കിടന്ന് മുഴങ്ങി. അവൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചിതറിക്കിടന്ന മുടി കൂട്ടിപ്പിടിച്ച് കെട്ടുകയാണ്. കണ്ണൻ അടുത്തേക്ക് ചെന്നു. കണ്ണേട്ടന് ഭ്രാന്താണോ? അതെ, ഇത്രയും കാലം കഴിഞ്ഞിട്ടും മാറാത്ത ഭ്രാന്ത്. കൈനീട്ടി അവൾ പിന്മാറിയിട്ട് പറഞ്ഞു, ചെറുക്കൻ കരയുന്നു. കരയട്ടെ, എന്റെ ചെറുക്കനല്ലോ. അന്ന് ചാവോക്കുമരത്തിന്റെ ചുവട്ടിൽ വച്ച് പറഞ്ഞത് ഈ കുഞ്ഞിനെ പെറ്റുതരുമെന്നല്ല. അധിക പ്രസംഗം പറയാതെ പോയാട്ടെ, ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. നിനക്കെന്നെ മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. വയറ്റത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞ് പുറത്തേക്ക് വരാതെ അവിടെ കിടപ്പാണ്. കണ്ണേട്ടം പോകുന്നില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. അവൾ എഴുന്നേറ്റ് പടിക്കലേക്ക് നടന്നു. നിൽക്ക്. നിൽക്കില്ല. കാളിക്കുട്ടി, നീ കരയും. അക്കാര്യം എന്റെ കെട്ടിയവൻ വന്ന് നോക്കിക്കോളും. അവൾ മുന്നോട്ട് നടന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുകയാണ്. ചുറ്റും നോക്കി. ഇരുന്നു കരയുന്ന കുഞ്ഞിനെ ഓടിച്ചെന്ന് കടന്നെടുത്തു. നീ തിരിച്ചു വരുന്നോ? ഇല്ല, പടിക്കു പുറത്തു നിന്നാണ് പറയുന്നത്. നീ തിരിച്ചു വരുന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ കൊല്ലും. പിന്നെയല്ലേ, നാട്ടിൽ സർക്കാരുണ്ടല്ലോ. ഞാൻ കൊല്ലും, കൊല്ല്. അവൾ കിളുകിളുന്നനെ ചിരിച്ചു. ആ പരിഹാസ ചിരി കേട്ടപ്പോൾ അടക്കാൻ കഴിഞ്ഞില്ല. കൈക്കുഞ്ഞിന്റെ കഴുത്തിലേക്ക് ചെന്നു. ദൂരെ നിന്ന് ചെണ്ടമേളം മുറുകി വരുന്നു. കൈമുറുകി. ഇത് തന്റെ കുഞ്ഞല്ല, കുട്ടപ്പന്റെ കുഞ്ഞാണ്. തന്റെ ശത്രുവാണ്, എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച അസുരൻ. അസുരൻ, അസുരൻ, അസുരൻ. കൈപിടി മുറുകി വന്നു. കുട്ടിയുടെ കരച്ചിൽ നിന്നു. തൊണ്ടയിൽ നിന്ന് കേട്ട ഗർ ഗർ ശബ്ദവും നിലച്ചു. കഴുത്തു കുഴഞ്ഞു. കണ്ണൻ അങ്ങോട്ട് നോക്കി. ശത്രു ചത്തുവോ? കാളിക്കുട്ടിയുടെ അലറിക്കൊണ്ടുള്ള കരച്ചിൽ മാത്രം ചെവിയിൽ കിടന്ന് ഉഴങ്ങി. ശത്രുവിനെ താഴെയിട്ട് വെളിയിലേക്ക് നോക്കി. വലയും പങ്കായവുമായി കടപ്പുറത്ത് നിന്ന് ആളുകൾ ഓടി വരുന്നത് നേർത്ത നിലാവിൽ അയാൾ കണ്ടു. കടൽപ്പാലത്തിന്റെ വടക്കുവശത്തുള്ള ചവോക്കുമരം അപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. നന്ദി.
1: ആദിത്യ സുരേന്ദ്രൻ അവതരിപ്പിച്ച ഉറൂബിന്റെ വലയിൽ കുടുങ്ങിയ മുക്കുവൻ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ മധുര ഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. ജീവിതത്തിൽ ഓരോ ഋതുവിനും ഓരോ ഭാവമുണ്ട്. വസന്തം പ്രതീക്ഷയുടെ നിറങ്ങൾ ചാർത്തുമ്പോൾ വർഷം ഓർമ്മകളെ നനയ്ക്കുന്നു. ശരത്കാലം തെളിഞ്ഞ ആകാശം സമ്മാനിക്കുമ്പോൾ ഹേമന്തവും ശിശിരവും പ്രകൃതിയെ മറ്റൊരു ഭംഗിയിലേക്ക് നയിക്കുന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങളിലും ഋതു എന്ന വാക്ക് പലപ്പോഴും പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി കടന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ ഋതു എന്ന വാക്ക് ഉൾപ്പെടുന്ന മനോഹര ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. മൂരി എന്ന ചിത്രത്തിലെ അഭിജിത്ത് കൊല്ലവും അന്ന ബേബിയും ആലപിച്ച ഗാനം, രചിച്ചത് ദീപ ചന്ദ്രോത്ത്, സംഗീതം ജീവൻ സോമൻ.

ഋതുശലഭത്തെ തേടി അലയുന്ന ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിന് വേണ്ടി റോയ് പുറമടം എഴുതി, മിഥുൻ ഈശ്വർ സംഗീതമൊരുക്കിയ ഗാനം, ശ്രേയ ഘോഷാലും ഉദയ്

സുഖം സുഖകരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ, തിക്കുറിശ്ശി സുകുമാരൻ നായർ, കെ ജയകുമാർ എന്നിവരാണ് ഗാനം രചിച്ചത്. രവീന്ദ്ര ജെയിന്റെ സംഗീതം.

ഋതുക്കൾ മാറുമ്പോൾ പ്രകൃതി മാത്രമല്ല മാറുന്നത്, മനസ്സിന്റെ നിറങ്ങളും മാറുന്നു. അതുകൊണ്ടാകാം ഗാനരചയിതാക്കൾ ഋതു എന്ന വാക്കിന് പ്രണയത്തിന്റെയും പ്രതീക്ഷയുടെയും ഓർമ്മകളുടെയും പ്രതീകമാക്കി ഉപയോഗിച്ചത്. അനിതാ റെഡ്ഡിയുടെ ശബ്ദത്തിലാണ് അടുത്ത ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, മോഹൻ സിത്താരിയുടെ സംഗീതം, ചിത്രം സ്നേഹസംഗീതം.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: മധുര ഗീതങ്ങൾ.

ഋതു എന്ന വാക്ക് പല്ലവിയിൽ വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയത്തിന് പല ഭാഷകളുണ്ട്. അതിലൊന്നാണ് ഋതുക്കളുടെ ഭാഷ. പൂക്കളുടെ വിരിയലിലും മഴത്തുള്ളികളുടെ സംഗീതത്തിലുമെല്ലാം ആ ഭാഷയെ മലയാള സിനിമാ ഗാനങ്ങൾ മനോഹരമായി പകർത്തിയിട്ടുണ്ട്. ഋതുശലഭം എന്നാരംഭിക്കുന്ന ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിലെ ONV കുറുപ്പ് രചിച്ച് ജി ദേവരാജൻ ഈണമൊരുക്കി യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം.

ഋതുശലഭം നീ മധുശലഭം, മനസ്സിലെ തേനറകൾ നിറച്ചുവയ്ക്കും. ഋതുശലഭം നീ മധുശലഭം മനസ്സിൽ.

0: ഋതുശലഭം നീ മധുശലഭം, മനസ്സിലെ തേനറകൾ നിറച്ചുവയ്ക്കും. ഋതുശലഭം നീ മധുശലഭം.
1: ഓരോ ഋതുവിനും ഓരോ നിറമുണ്ട്, അതുപോലെ ഓരോ ഗാനത്തിനും ഓരോ ഭാവം. ആ ഭാവങ്ങളിലൂടെ നമുക്ക് യാത്ര തുടരാം. ഋതുഭേദം എന്ന ചിത്രത്തിനു വേണ്ടി തകഴി ശങ്കരനാരായണൻ രചിച്ച് ശ്യാം ഈണമൊരുക്കിയ ഗാനമാണ് അടുത്തത് യേശുദാസ് ആലപിക്കുന്നത്.

പ്രകൃതിയിലെ ഓരോ ഋതുവും ഓരോ ഭാവമാണ്. ചിലപ്പോൾ അത് പൂക്കളുടെ സുഗന്ധമായി നമ്മെ തഴുകും, ചിലപ്പോൾ മഴത്തുള്ളികളായി മനസ്സിനെ നനയ്ക്കും. ആ മനോഹരമായ ഭാവലോകത്തെ സംഗീതത്തിലൂടെ അനുഭവമാക്കുന്ന ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഈ ഗാനം പ്രണയത്തിന്റെ മൃദുലമായ വികാരങ്ങളെ പ്രകൃതിയുടെ ഋതുഭാവങ്ങളുമായി ചേർത്തൊരുക്കിയ മനോഹര സൃഷ്ടിയാണ്. ഹൃദയത്തെ തൊടുന്ന വരികളും മനോഹരമായ ഈണവും ചേർന്ന് ഇന്നും ഈ ഗാനം സംഗീതാസ്വാദകരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു. യേശുദാസും കല്യാണി മേനോനും ആലപിച്ച ഗാനത്തിലേക്ക് എം ഡി രാജേന്ദ്രന്റെ ഗാനരചന, ഇളയരാജയുടെ സംഗീതം, ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ

കാലം മാറും, ഋതുക്കൾ മാറും, പ്രകൃതിയുടെ നിറങ്ങളും ഭാവങ്ങളും മാറും. എന്നാൽ ചില ബന്ധങ്ങൾക്കും ചില ഓർമ്മകൾക്കും ചില സ്നേഹങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. ആ ശാശ്വതമായ വികാരത്തെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. മഴനിലാവ് എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസും ലതാരാജുവും ആലപിച്ച ഗാനമാണ്. പൂവച്ചൽഗാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. കാലത്തിന്റെ മാറ്റങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ ആഴമാണ് വരച്ചു കാട്ടുന്നത്. പ്രകൃതി മാറിയാലും മനസ്സിൽ ചേർത്ത് വെച്ച പ്രിയപ്പെട്ട ഓർമ്മകൾക്ക് ഒരിക്കലും മങ്ങലേൽക്കില്ല എന്ന മനോഹരമായ സന്ദേശമാണ് ഈ ഗാനം പകരുന്നത്. ഓർമ്മകൾക്ക് എന്നും

0: നദിയോരം.
1: മൃദുലയമുണരുന്നു എന്ന ഏറ്റുമാനൂർ ശ്രീകുമാർ എഴുതി ശങ്കർ ഗണേഷ് ഈണമൊരുക്കി പി ജയചന്ദ്രൻ എസ് ജാനകിയും ആലപിച്ച ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആധുനിക സംഗീതത്തിന്റെ താളത്തിൽ സഞ്ചരിക്കുന്ന ഈ ഗാനത്തിൽ ഋതു പ്രണയത്തിന്റെ പുതുമയും ആഘോഷവുമാണ്. വിദേശ പശ്ചാത്തലത്തിലാണെങ്കിലും മലയാളത്തിന്റെ കവിതാ സൗന്ദര്യം കൈവിടാത്ത ഗാനമാണിത്.

പ്രണയവും പ്രകൃതിയും മലയാള സിനിമാ ഗാനങ്ങളിൽ പലപ്പോഴും ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. മഴയും വസന്തവും പൂക്കളും ഋതുക്കളും പ്രണയത്തിന്റെ ഭാഷയായി മാറുമ്പോൾ ജനിക്കുന്ന മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് പോവാം. യുദ്ധകാന്ഡം എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി യേശുദാസാണ് ഗാനം ആലപിക്കുന്നത്. ഗൗരവമുള്ള കഥാപശ്ചാത്തലത്തിനിടയിലും ഈ ഗാനം പ്രതീക്ഷയുടെ ഒരു വെളിച്ചം പകരുന്നു. ഋതു ഇവിടെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ പ്രതീകമാണ്. കാലം മാറിയാലും പ്രതീക്ഷ കൈവിടരുതെന്ന സന്ദേശമാണ് ഗാനത്തിന്റെ അന്തർധാര.

ഋതു എന്ന വാക്ക് ഇവിടെ പ്രകൃതിയുടെ മാറ്റത്തെ മാത്രമല്ല ദേവിയുടെ സാന്നിധ്യത്തിൽ എല്ലാ കാലങ്ങളും മംഗളമാകുന്നു എന്ന ആശയത്തെയും സൂചിപ്പിക്കുന്നു. വയലാർ രാമവർമ്മയുടെ മനോഹരമായ വരികൾക്ക് കെ രാഘവനാണ് സംഗീതമൊരുക്കിയത്. ആലാപനം പി. സുശീല.

ഇന്നത്തെ മധുരഗീതങ്ങളിൽ ഋതു എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിന്റെ എല്ലാ ഋതുക്കളും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സംഗീതത്തിന്റെയും നിറവോടെ കടന്നു പോവട്ടെ. മധുരഗീതങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 11 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 ശാസ്ത്രവീഥി. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് ജൂലൈ 9, മിഥുനം 25, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. ദുരന്തത്തെപ്പറ്റി ഇരട്ട അന്വേഷണവും പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ നിർമ്മാണം പുനരാരംഭിക്കൂ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് സൗജന്യ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കും. നിർമ്മാണ ജോലികളുടെ ഭാഗമായി സംഭരിച്ച മണ്ണ് ഇടിഞ്ഞതല്ലെന്നും വനഭൂമിയിൽ ഉരുൾപൊട്ടിയതാണെന്നുമുള്ള വിശദീകരണവുമായി നിർമ്മാണ കരാർ ഏറ്റെടുത്ത ദിലീപ് ബിൽകോർ ലിമിറ്റഡും കൊങ്കൺ റെയിൽവേ അധികൃതരും പറഞ്ഞു. നിർമ്മാണ ഭൂമിയിലല്ല ഉരുൾപൊട്ടിയതെന്നും തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തികൾ ഉള്ളിലായതിനാലാണ് മണ്ണിടിച്ചിലിന്റെ ആഘാതം കുറഞ്ഞതെന്നും പ്രവൃത്തിയുടെ ഭാഗമായി സംഭരിച്ച മണ്ണ് ടാർപോളിൻ കൊണ്ട് മൂടി സുരക്ഷിതമാക്കിയതാണെന്നും കമ്പനി ജനറൽ മാനേജർ സെബാസ്റ്റ്യനും കൊങ്കൺ റെയിൽവേ പ്രതിനിധിയും വ്യക്തമാക്കി. കല്ലാടി മണ്ണിടിച്ചിലിൽ കാണാതായവരെ 2-ാം ദിവസവും കണ്ടെത്താനായില്ല. വയനാട് തുരങ്കപാത നിർമ്മാണ തൊഴിലാളികളായ 5 പേരെയാണ് കാണാതായത്. അതിഥി തൊഴിലാളികളായ 3 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എംബാം ചെയ്ത് തുരങ്കപാത നിർമ്മാണ കമ്പനിക്ക് കൈമാറി. ബുധനാഴ്ച രാത്രിയോടെ മൃതദേഹങ്ങൾ വിമാനമാർഗം സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. മുഖ്യമന്ത്രി VD സതീശൻ ബുധനാഴ്ച വൈകിട്ട് കല്ലാടിയിലെത്തി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും കണ്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നെത്തും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായുള്ള ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് സന്ദർശനം വീര്യം പകരുമെന്ന് മോദി എക്സിൽ കുറിച്ചു. ഇന്തോനേഷ്യയിലെ യോഗ്യകർത്തയിലുള്ള പ്രസിദ്ധമായ ബ്രംബാനൻ ക്ഷേത്ര സമുച്ചയം മോദി സന്ദർശിച്ചിരുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയന്തോയും ഒപ്പമുണ്ടായിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുൾപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനായുള്ള ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത പദ്ധതിക്ക് ഇതോടെ തുടക്കമായി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പദ്ധതിക്ക് നേതൃത്വം നൽകും. 4 മാസം മുൻപ് US ഇസ്രയേലും ചേർന്ന് വധിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ കബറടക്ക ചടങ്ങുകൾ നടക്കുന്നതിനിടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണ പ്രത്യാക്രമണവുമായി US ഇറാനും. ഹോർമൂസ് കടലിടുക്കിൽ 3 ചരക്ക് കപ്പലുകൾ ആക്രമിച്ചതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് ഇറാന്റെ 80 സേനാ താവളങ്ങളിൽ US സൈന്യം ബുധനാഴ്ച വ്യോമാക്രമണം നടത്തി. മറുപടിയായി ബഹ്റിനിലെയും കുവൈത്തിലെയും US സേനാ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചു. ബുഷെഹറിലും ബന്ദർ അബ്ബാസിലുമുണ്ടായ ആക്രമണങ്ങളിൽ 8 ഇറാൻ സൈനികർ മരിച്ചു. രാജ്യം E20 പെട്രോളിലേക്ക് മാറുമ്പോൾ ആശങ്കകളുമായി ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. 20% എഥനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കുന്നത് ടെർബോ ചാർജ്ഡ് എഞ്ചിനുകളെ ബാധിക്കുന്നതായാണ് പഠനം പറയുന്നത്. E10 ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കിയ വാഹനങ്ങളിലെ റബ്ബർ ഘടകങ്ങൾ നശിക്കാനും കാരണമായേക്കാമെന്ന് റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രാജ്യത്തെ പ്രമുഖ റിസർച്ച് ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് ARAI. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള ഒന്നാംഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അയക്കേണ്ടതുമായ ഫീസ് 12-ാം തീയതി വൈകിട്ട് 4 മണിക്കകം ഓൺലൈനായി അയക്കണം. കാലവർഷം കനക്കുമെന്ന മുന്നറിയിപ്പ് പരിഗണിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സംസ്ഥാനത്ത് ഉടനെ നടപ്പിലാക്കുന്ന 5 പദ്ധതികൾക്കായി 2039 കോടി രൂപ കേന്ദ്രം അനുവദിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളക്കേസിൽ അവിനാഷ് ശുക്ല 1-ാം പ്രതിയെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. 40 ദിവസത്തെ CCTV ദൃശ്യങ്ങളിൽ 70 തവണയായി ഇയാളും കൂട്ടാളികളും ചേർന്ന് പണം മോഷ്ടിച്ച് ഒളിപ്പിക്കുന്നത് കണ്ടെത്തി. അയോധ്യ പോലീസ് നടത്തിയ തിരച്ചിലിലും ശുക്ലയുടെ പക്കൽ നിന്നാണ് കൂടുതൽ തുക പിടിച്ചെടുത്തത്. 20.39 ലക്ഷം രൂപ, $1,121, സ്വർണം, വെള്ളി, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ, കാർ എന്നിവ കണ്ടെത്തിയിരുന്നു. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളോടെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയതിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ഉത്തരവ് നീതിന്യായ സംവിധാനത്തെ അധിക്ഷേപിക്കുന്നതാണെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ വ്യവസായ സെക്രട്ടറി K ബിജുവിനോട് വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാനും ആവശ്യപ്പെട്ടു. സംസ്ഥാന ഭാഗ്യക്കുറി കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ. ഓണം ബമ്പർ 1-ാം സമ്മാനത്തുക 25 കോടിയിൽ നിന്ന് 30 കോടിയാക്കി. ടിക്കറ്റ് വില 500 രൂപയിൽ തന്നെ തുടരും. September 26 നറുക്കെടുപ്പ്. പശ്ചിമബംഗാളിലെ ബാരുപൂരിൽ 11-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് ചാക്കിൽ കെട്ടി കുളത്തിലെറിഞ്ഞു കൊന്ന കേസിൽ മുഖ്യപ്രതി പ്രഭാസ് മണ്ഡൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തെളിവെടുപ്പിന്റെ ഭാഗമായി ബുധനാഴ്ച പുലർച്ചെ സുർജാപുരിയിൽ കുറ്റകൃത്യത്തിന്റെ സമയക്രമം പുനരാവിഷ്കരിക്കുകയാണ് സംഭവം. പ്രതി പോലീസിന്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിയെടുത്ത് ഒരു റൌണ്ട് വെടിയുതിർത്തെന്നും സ്വയരക്ഷയ്ക്കായി തിരിച്ചു വെടിവെച്ചെന്നുമാണ് പോലീസ് പറയുന്നത്. കാനഡയിലെ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയ്, സഹായ് സതീന്ദർജിത് സിംഗ് എന്നിവരുടെ പേരിൽ അമേരിക്ക കുറ്റം ചുമത്തി. 2023 ജൂൺ 18 കനേഡിയൻ പൗരത്വമുള്ള 45-കാരനായ നിജ്ജർ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിലുള്ള ഗുരുദ്വാരയ്ക്ക് പുറത്തുവെച്ച് വെടിയേറ്റു മരിച്ചത്. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറുടെ വധത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ലെന്ന് കാനഡ. ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ലിസ മോർലാൻഡ് പറഞ്ഞു. മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ച ആരോപണത്തിന് നേരെ വിപരീതമാണ് കനേഡിയൻ ഭാഗത്തുനിന്നുള്ള ഈ പ്രസ്താവന. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി ഗ്രൂപ്പിനുള്ള ഓഹരികളിൽ 49% ബഹുരാഷ്ട്ര സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകാനുള്ള നീക്കത്തിൽ സമഗ്ര പരിശോധന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. 1000 ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്തിന്റെ പാലാരിവട്ടം, കോഴിക്കോട് ഓഫീസുകൾ ബുധനാഴ്ചയും തുറന്നില്ല. സ്ഥലത്തെത്തിയ ജീവനക്കാരുടെ ഹാജർ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി. കമ്പനിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. മുംബൈ വിമാനത്താവളത്തിൽ പറന്നുയരാൻ തയ്യാറെടുത്ത എയർ ഇന്ത്യ വിമാനവും തൊട്ടുമുമ്പ് ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും ഒരേ റൺവേയിൽ നേർക്കുനേർ. എയർ ട്രാഫിക് കൺട്രോൾ നിർദ്ദേശത്തിൽ ടേക്ക് ഓഫ് നിർത്തിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ചൊവ്വാഴ്ച രാത്രി 10 മണിക്കായിരുന്നു സംഭവം. പശ്ചിമേഷ്യയിലെ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളം കരകയറുന്നു. സംഘർഷത്തിന് അയവ് വന്നതോടെ ഇൻഡിഗോയും എയർ ഇന്ത്യ എക്സ്പ്രസും 95% സർവീസുകളും പുനരാരംഭിച്ചു. സംഘർഷത്തെ തുടർന്ന് മാർച്ച് വരെ യാത്രക്കാരുടെ എണ്ണത്തിൽ 92% കുറവാണ് കണ്ണൂരിലുണ്ടായിരുന്നത്. ഷുഹൈബ് വധക്കേസിൽ കോടതിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ K സുധാകരൻ MP ഹൈക്കോടതിയിൽ നേരിട്ടെത്തി മാപ്പപേക്ഷിച്ചു. നിരുപാധിക മാപ്പപേക്ഷ സ്വീകരിച്ച കോടതി അദ്ദേഹത്തിനെതിരായ കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചു. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റ് ധർമ്മടത്ത് വൻ നാശം വിതച്ചു. മരങ്ങൾ കടപുഴകി വീണും മേൽക്കൂരകൾ പറന്നുപോയും 30 വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. വ്യാപകമായ കൃഷിനാശവുമുണ്ടായി. വാഹനങ്ങളും തകർന്നു. തേഞ്ഞുതീർന്ന ടയറുകളുമായി സർവീസ് നടത്തിയ KSRTC ബസ് ഉൾപ്പെടെ 8 ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി ഇരിട്ടി ജോയിന്റ് ആർടിഒയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരാഴ്ച നീളുന്ന പ്രത്യേക പരിശോധനയിലാണ് നടപടി. പത്തനംതിട്ടയിൽ വീട്ടിലെ ലിഫ്റ്റിനും അത് പിടിപ്പിച്ചിരുന്ന കമ്പിക്കുമിടയിൽ തലകുടുങ്ങി 75-കാരൻ മരിച്ചു. കടമനിട്ട കല്ലേലിമുക്കിൽ അടക്കമാവുങ്കൽ വീട്ടിൽ മാത്തുക്കുട്ടിക്കാണ് ദാരുണാന്ത്യം. ATM കൗണ്ടറിനുള്ളിൽ കാൽവഴുതി വീണ് ചില്ല് ദേഹത്ത് തുളഞ്ഞുകയറി രക്തം വാർന്ന് കാഞ്ഞങ്ങാട് സ്വദേശിയായ ബാങ്ക് ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിന് സമീപം താമസിക്കുന്ന H ബാലകൃഷ്ണനാണ് മരിച്ചത്. പ്രതികൂല കാലാവസ്ഥാ സാഹചര്യത്താൽ ഉളിക്കൽ പയ്യാവൂർ പഞ്ചായത്ത് പരിധിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലെ ആദ്യ മത്സരം നാളെ പുലർച്ചെ 1:30 നടക്കും. ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച പുലർച്ചെ 12:30 സ്പെയിൻ ബെൽജിയത്തെയും ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ടിനെയും രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് നടക്കും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-0 പിറകിലാണ്. 5 മണിക്കൂറിലധികം നീണ്ട ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കാനഡയുടെ ഹെലിക്സ് അലിസെമിയെ കീഴടക്കി സെർബിയയുടെ 7th സീഡ് നൊവാക് ജോക്കോവിച്ച് വിംബിൾഡൺ ടെന്നീസിന്റെ സെമി ഫൈനലിൽ കടന്നു. വനിതാ വിഭാഗത്തിൽ ഉക്രൈന്റെ മാർത്ത കോസ്റ്റ്യൂക്കും ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയും സെമി ഫൈനലിലെത്തി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
4: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
1: 8078502836.
5: അല്ല, കഴിഞ്ഞ ദിവസം നീ എവിടെയാ പോയത്?
4: എനക്ക് തോന്നിയെടുത്ത് പോകൂ. അതിന് നിങ്ങൾക്കെന്നാ?
5: ഒന്നുമില്ലപ്പാ, ചോദിച്ചെന്നേ ഉള്ളൂ.
4: ഒന്നുമില്ലേ? ഞാൻ എവിടെ പോലെ നിങ്ങൾക്കൊന്നുമില്ലേ?
5: അല്ല, അത് പിന്നെ നിനക്ക് പോകേണ്ടടുത്ത് പോണ്ടേ?
6: പിണങ്ങിയും പരിഭവിച്ചും കഴിയുന്ന ഗീതയെ ഓർമ്മയില്ലേ? ഭർത്താവ് ദിനേശനെയും.
5: ഇതാരാപ്പാ നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു?
4: അതെന്താ, എനക്കാരും മെസ്സേജ് അയച്ചൂടെ
5: നോക്കട്ടെ?
4: എന്തിന്? നിങ്ങളെ ഫോൺ എനക്ക് തരാറുണ്ടാ? എനക്ക് പലരും പലതും അയക്കും, അതൊന്ന് നിങ്ങൾ നോക്കണ്ട.
5: ആയിക്കോട്ടപ്പാ.
4: ആയിക്കോട്ടപ്പാന്നാ, നല്ല ഭർത്താവ് തന്നെ.
5: പിന്നെ ഞാനെന്താ വേണ്ടേ?
4: നിങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ഞാനും ചെയ്താലും നിങ്ങൾക്ക് സമാധാനിക്കാലോ അല്ലേ?
5: ഞാനെന്ത് തെറ്റ് ചെയ്തു?
4: ആ ശ്യാമിനിയൊക്കെ കണ്ട് പഠിക്കണം. മക്കളുടെ കാര്യത്തിലും വീട്ടിലുള്ളവരുടെ കാര്യത്തിലും എന്ത് ശ്രദ്ധയാ?
5: ശ്യാമിന്റെ വൈഫിന് ജോലിയുണ്ട് ബാങ്കിൽ, അതുകൊണ്ടാ അവൻ പോയത്.
4: ഓ, അപ്പൊ എനിക്ക് ജോലി ഇല്ലല്ലോ അല്ലേ? അതാ നിങ്ങൾക്ക് പ്രശ്നം.
6: ഇപ്പോൾ അവരെവിടെയാണ്? പഴയതുപോലെ പിണക്കങ്ങളും കലഹങ്ങളും അവിടെ ഉണ്ടാവാറുണ്ടോ?
4: എന്നാ ഇപ്പൊ നിങ്ങൾക്ക് അന്നേരം പറയറിയുന്നു. എനിക്ക് ജോലി വേണമെന്ന് നിങ്ങളത് പറഞ്ഞാ? ജോലി ഇല്ലാത്തതിന് വേണ്ടെന്ന് പറഞ്ഞുകൂടേനു? മനസ്സിലായി, എല്ലാം മനസ്സിലായി. ആയിക്കോട്ടെ, ഇപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ, അത് മതി. സന്തോഷായി. ഇനി എന്നെ സഹിക്കണ്ട, നിങ്ങള് വക്കീലിനെ കണ്ടോ? ഏടെ വേണമെങ്കിൽ ഞാൻ ഒപ്പിട്ടേരാ.
6: കേൾക്കാം നമുക്ക് നെല്ലിക്കയുടെ 2nd ഞായറാഴ്ച രാത്രി 9:00 തിങ്കളാഴ്ച രാവിലെ 9:15 മറക്കാതെ കേൾക്കുക.
7: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
8: കോക്കനട്ട് മേഡ് മാജിക്.
7: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
8: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
7: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
8: കോക്കനട്ട്.
7: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
8: ഫോൺ 9188951780.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും
9: പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
10: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. ചില ശബ്ദങ്ങൾ ആദ്യമായി കേൾക്കുമ്പോഴേ മനസ്സിൽ ഇടം പിടിക്കും. ആലാപനത്തിലെ ചടുലതയും ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴവും സിനിമാഗാനങ്ങളുടെ ഭാവവും ഒരുപോലെ സമന്വയിപ്പിച്ച അത്തരമൊരു അതുല്യ ഗായികയാണ് അനുരാധ ശ്രീറാം. ഇന്ന് ജൂലൈ 9 അനുരാധ ശ്രീറാമിന്റെ ജന്മദിനം. ഈ സുന്ദരവേളയിൽ അവരുടെ മനോഹര ഗാനങ്ങളിലൂടെ നമുക്കൊരു സംഗീതയാത്ര നടത്താം. അനുരാധ ശ്രീറാമിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ആദ്യ ഗാനത്തിലേക്ക് കടക്കാം. കേൾക്കാം മനോയോടൊപ്പം അനുരാധ ശ്രീറാം പാടിയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനം. ഔസേപ്പച്ചനാണ് ഗാനത്തിന് ഈണമൊരുക്കിയത്, അറേബ്യ എന്ന ചിത്രത്തിൽ നിന്നും.

ചെന്നൈയിൽ ജനിച്ച അനുരാധ ശ്രീറാം ചെറുപ്പം മുതൽ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചു. മദ്രാസ് സർവകലാശാലയിൽ സംഗീതത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്വർണ്ണ മെഡലോടെ പൂർത്തിയാക്കിയ അവർ പിന്നീട് അമേരിക്ക

അമേരിക്കയിലെ വെസ്ലിയൻ സർവകലാശാലയിൽ എറ്റ്നോമ്യൂസിക് കോളേജിൽ ബിരുദാനന്തര പഠനവും നടത്തി. ശാസ്ത്രീയ സംഗീതത്തിലും സിനിമാ സംഗീതത്തിലും ഒരുപോലെ തിളങ്ങിയ കലാകാരിയാണ് അവർ. 5000-ലേറെ ഗാനങ്ങൾ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ആലപിച്ച അനുരാധ ശ്രീറാം മലയാളത്തിലും നിരവധി ശ്രദ്ധേയ ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അനുരാധ ശ്രീറാം ആലപിച്ച പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണമൊരുക്കിയത്.

ശബ്ദത്തിലെ ഊർജവും ഭാവസാന്ദ്രതയും ഓരോ ഗാനത്തിനും അനുയോജ്യമായ അവതരണ ശൈലിയുമാണ് അവരെ വേറിട്ടു നിർത്തുന്നത്. നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും ഫിലിംഫെയർ പുരസ്കാരവും കലൈമാമണി ഉൾപ്പെടെയുള്ള ബഹുമതികളും അവരുടെ സംഗീത ജീവിതത്തെ ആദരിച്ചിട്ടുണ്ട്. കേൾക്കാം മഴമേക്കപ്രാവുകൾ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കെ എൽ ശ്രീറാം. അനുരാധ ശ്രീറാമും സംഘവുമാണ് ഗാനം ആലപിക്കുന്നത്.

മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വിധു പ്രതാപിനൊപ്പമാണ് അനുരാധ ശ്രീറാം ഗാനം ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ബി ആർ പ്രസാദിന്റെ വരികൾ, ശ്രീനിവാസിന്റെ സംഗീതം. സീതാ കല്യാണം എന്ന ചിത്രത്തിന് വേണ്ടി ശരത്, മധു ബാലകൃഷ്ണൻ, കാർത്തിക് എന്നിവരോടൊത്താണ് അനുരാധ ശ്രീറാം ഈ ഗാനം ആലപിച്ചത്.

സീനിയേഴ്സ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ജാസി ഗിഫ്റ്റും ഇമ്രാനും അനുരാധ ശ്രീറാമിനൊപ്പം ഗാനം ആലപിക്കുന്നു. അനിൽ പനച്ചുരാന്റെ വരികൾ, ജാസി ഗിഫ്റ്റാണ് സംഗീതം.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 തീയതി രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
0: സി എം വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
1: Big exclusive studio Kannuroff, Simbolo and Collar. Other brands, Grandfoss, Hutik, Vox Laminate.
0: Phone 9496420880.
1: 8111-933-600.
0: CM Vistara.
1: CM Vistara, Nellunni.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.

ദേശത്ത് തെന്മലയാറിൻ തീരത്ത് പാതിരാത്രി നേരത്ത് ഭർത്താവില്ല സമയത്ത് മാലയെന്നൊരു പറയി പെണ്ണിനെ ഓടിച്ചിട്ട് പിടിച്ചവരെ പകരം ഞങ്ങൾ ചോദിക്കും.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: പ്രിയ ശ്രോതാക്കളെ, ശാസ്ത്രവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ താപ്പാമ്പിനെ കുറിച്ച് കൂടുതൽ അറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: ഈ പാവം ജീവിക്ക് താപ്പാമ്പ് എന്ന് പേരിട്ടത് ആരായിരിക്കും? വെറും വിരയായ ഈ ജീവിക്ക് പാമ്പെന്ന പേര് ചേർത്തു എന്നത് മാത്രമല്ല, ഇതിന് കൊടും വിഷമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൂടി പ്രചരിപ്പിക്കപ്പെട്ടു. പാവങ്ങളായ ഹാമർ ഹെഡ് വേം എന്ന പേരുള്ള ഈ സാധു ജീവിയെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. കരജീവിതം നയിക്കുന്ന ഇരപിടിയന്മാരായിട്ടുള്ള ഫ്ലാറ്റ് വേമുകൾ, നാടവിരകളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ് ഈ താപ്പാമ്പുകൾ. അതായത് വെറും വിര, ജിയോ പ്ലാനിഡ എന്നാണ് ഈ ഇവരുടെ കുടുംബത്തിന്റെ പേര്. പെട്ടെന്ന് കണ്ടാൽ ഇതൊരു തരം ഒച്ചാണോ, അതായത് കൂടില്ലാത്ത സ്ലഗ് വിഭാഗത്തിൽപ്പെട്ട ഒച്ചുകളാണോ എന്ന്, അല്ലെങ്കിൽ അട്ടയാണോ, കുളയട്ടയെ പോലെയുള്ള ഏതോ ജീവിയാണോ എന്നൊക്കെയുള്ള സംശയം വരും. എന്നാൽ ഒച്ചുകളുടെ തലയിലെ നീണ്ട സ്പർശിനികൾ ഇവർക്കില്ല. അതുപോലെ അട്ടയുടെയൊക്കെ ശരീരത്തിലുള്ള വലയങ്ങൾ, സെഗ്മെന്റുകളും ഇവർക്കില്ല. കൂടാതെ ഒച്ചുകളുടെയൊക്കെ അന്തകന്മാരുമാണിവർ. ചിലയിനം താപ്പാമ്പുകൾ ഒച്ചുകളെ തന്നെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിൽ സാമർഥ്യമുള്ളവരുമാണ്. എന്തായാലും താപ്പാമ്പുകളുടെ ഭക്ഷണ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം മണ്ണിരകളാണ്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഇവയുടെ പരന്ന തല കണ്ടു കഴിഞ്ഞാൽ ഒരു ചട്ടുകം പോലെയാണ് തോന്നുക. അല്പം ഇടുങ്ങിയതായിരിക്കും കഴുത്ത്. കറുപ്പോ തവിട്ടോ നിറമുള്ളതായിട്ടുള്ള വഴുതുന്ന മിനുങ്ങുന്ന ശരീരമാണ് ഇവർക്കുള്ളത്. വയറുരച്ചാണ് പതുക്കെയുള്ള ഇവരുടെ സഞ്ചാരം. ചില ഇനങ്ങൾക്ക് കഴുത്തു മുതൽ നെടുനീളത്തിൽ മേൽഭാഗത്ത് കടും നിറത്തിലുള്ള വരകൾ ഉണ്ടാകും. അടിഭാഗം ഇളം ചാരനിറമോ മങ്ങിയ വെളുപ്പ് നിറമോ ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. എന്തായാലും ആദ്യ കാഴ്ചയിൽ ഇതൊരു മണ്ണിര കഷ്ണമാണെന്നൊക്കെ നമുക്ക് തോന്നൂ. എന്നാൽ ഉരുണ്ടതല്ല ശരീരം എന്നുള്ള പ്രത്യേകത മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലും പറമ്പിലും തൊടിയിലും മഴക്കാലത്ത് ഇവയെ ധാരാളമായിട്ട് കാണാം. 2018 പ്രളയത്തിന് ശേഷം വീടുകളിലൊക്കെ ചളിയൊക്കെ കയറിയപ്പോൾ അത് വൃത്തിയാക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ആരോ പ്രചരിപ്പിച്ച ഒരു

0: ായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഈ താപ്പാമ്പിനെ കുറിച്ച്. അതായത് ഇത് ഭക്ഷണത്തിലൊക്കെ പെട്ടുപോയാൽ ഉടനെ മരിച്ചു പോവും, അത്ര മാരകമാണ് എന്ന് പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ചുകൊണ്ട്. അത് തികച്ചും വാസ്തവവിരുദ്ധമാണ്. താപ്പാമ്പ്, ചെവിപ്പാമ്പ്, തേപ്പാമ്പ്, ചട്ടുകത്തലേൻ തുടങ്ങിയ പല പേരുകൾ ഈ ജീവിക്ക് പല നാടുകളിലുണ്ട്. ചോറ് കഞ്ഞിക്കലത്തിലേക്ക് വാർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരപ്പലക കൊണ്ട് നിർമ്മിച്ച, പ്ലാവിൻ്റെ ഒക്കെ പലക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അടച്ചൂറ്റി എന്നാണ് അതിന് പറയുക. അത്തരത്തിലുള്ള ഒരു അടച്ചൂറ്റിയുടെ രൂപമുള്ളതിനാൽ തന്നെ ഇതിനെ അടച്ചൂറ്റി പാമ്പ് എന്നും ചില പ്രദേശങ്ങളിൽ വിളിക്കാറുണ്ട്. പിക്കാസ് പോലെ രണ്ട് ഭാഗത്തേക്കും പരന്ന ഈ തലയുടെ ഭാഗമുള്ളതിനാൽ ഇതിന്റെ ജീനസ് നാമത്തിന് ബൈപ്പാലിയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ടൊന്നും, പാലിയം എന്ന് പറഞ്ഞാൽ കോരിക അല്ലെങ്കിൽ ഷവൽ പോലെയുള്ള സാധനം എന്നൊക്കെയാണ് ലാറ്റിനിൽ അർത്ഥം. അതായത് ബൈപ്പാലിയം എന്ന് പറഞ്ഞാൽ ഇരട്ടക്കോരിക. അതാണ് ഇത്തരത്തിൽപ്പെട്ട വിരകളുടെ ജീനസ് നാമമായിട്ട് നൽകിയിരിക്കുന്നത്. നല്ല ശുദ്ധ മലയാളത്തിൽ വേണമെങ്കിൽ ഇരട്ടക്കോരിക തലയൻ വിര എന്ന് നമുക്ക് ഇതിന് പേരിടാം. എന്തായാലും പിക്കാസ് വിര എന്ന് ആരും വിളിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. അതുപോലെ ചുറ്റികയുടെ തല പോലെയാണ് ഇതിൻ്റെ തലഭാഗം എന്ന് തോന്നുന്നവരുണ്ട്. അതിനാൽ തന്നെ ചുറ്റിക വിര എന്ന പേരിട്ടവരുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പല പേരുകളുണ്ടായിട്ടും ഈ വിരയെ നമ്മളെല്ലാവരും കൂടി പാമ്പാക്കി കളഞ്ഞു. അതായത് ഓരോരോ നാട്ടിൽ ഓരോരോ രസികൻ പേരുകളാണ് ഭാവനാശാലികളായിട്ടുള്ള ആളുകൾ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതല്ലാത്ത പല പേരുകൾ പല നാടുകളിലുണ്ടാകും. നിങ്ങളുടെ നാട്ടിൽ ഈ ജീവിക്ക് ഏത് പേരാണ് വിളിക്കുന്നത് എന്ന് അറിയുമെങ്കിൽ അത് കമൻറ്റിൽ എഴുതുക. അതുകൂടി എല്ലാവരുടെയും അറിവിലേക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മണ്ണിരകളാണ് ഈ പഹയരുടെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ. ഇവരുടെ വലിപ്പത്തിന്റെ എത്രയോ മടങ്ങ് വലിപ്പമുള്ള മണ്ണിരയെ പോലും ഇവർ കീഴ്പ്പെടുത്തും. മണ്ണിര പോയ വഴികൾ തിരിച്ചറിഞ്ഞ് തന്ത്രപരമായിട്ടാണ് പിന്തുടരലും കീഴ്പ്പെടുത്തലും. ഇതിനൊക്കെ സഹായിക്കുന്നത് ഇഷ്ടംപോലെ ചലിപ്പിക്കാൻ പറ്റുന്ന ആ മുന്നിലെ പരപ്പൻ തലയാണ്. ഈ അർദ്ധചന്ദ്ര രൂപത്തിലുള്ള ഈ തലയിൽ കുഞ്ഞു കണ്ണുകൾ ഉണ്ടാവും. കണ്ണെന്ന് പറയാമെന്ന് മാത്രം, അതുപയോഗിച്ച് മണ്ണിരയെ കണ്ട് അതിൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നതൊന്നുമല്ല. പ്രകാശത്തിന്റെ തീവ്രതാ വ്യത്യാസങ്ങൾ തിരിച്ചറിയാനും ചലനങ്ങൾ മനസ്സിലാക്കാനും മുന്നിലെ തടസ്സങ്ങൾ അറിയാനും ഒക്കെ മാത്രമാണ് ഈ കണ്ണുകൊണ്ടുള്ള ഉപകാരം. മണ്ണിര പോയ വഴികൾ കണ്ടെത്താൻ സഹായിക്കുന്നത് ഇവയുടെ പരന്ന സ്കാനർ തല തന്നെയാണ്, അതിലെ സംവേദന സംവിധാനങ്ങൾ. മണ്ണിരയെ അടുത്ത് കിട്ടിയാൽ, ഈ ചട്ടുക തല കൊണ്ട് തൊട്ടറിഞ്ഞാൽ പിന്നെ ഒരു പിടുത്തമാണ്. വജ്രപ്പശ കൊണ്ട് ഒട്ടിയതുപോലെ വരുതിയിലാക്കും. വഴുതിപ്പിടയുന്ന മണ്ണിരയുടെ ശരീരം നീളത്തിൽ പിണച്ച് ചുരുട്ടി ഒരു തരം ധൃതരാഷ്ട്രാലിംഗനം. മസിൽ പവറിനാലും പശപശപ്പുള്ള ശരീരദ്രവങ്ങൾ കൊണ്ട് ഒട്ടിപ്പിടിപ്പിച്ചും രക്ഷപ്പെടാൻ പെടാപ്പാടുപെടുന്ന മണ്ണിരയെ ഇവർ വരുതിയിലാക്കും. ഇങ്ങനെ മണ്ണിരയെ ചുരുട്ടിക്കൂട്ടിയതിന്റെ ശേഷമാണ് അടുത്ത പണി. ഈ താപ്പാമ്പിന്റെ വായ തലയിലല്ല, തിന്നുന്നതും വിസർജിക്കുന്നതും ഒക്കെ ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു വിള്ളിലൂടെയാണ്. ആ കീറുവ തുറന്ന് അണ്ണാക്ക് പുറത്തേക്ക് ഇട്ട് ഉള്ളിലെ ദഹനരസങ്ങളായിട്ടുള്ള എൻസൈമുകളൊക്കെ ഇരിയുടെ ദേഹത്തേക്ക് ഛർദ്ദിച്ചു കൂട്ടും. എന്നിട്ട് കുറച്ചു നേരം കാത്തു നിൽക്കും. അതായത് മണ്ണിരയുടെ സ്നിഗ്ധ ശരീരം ഈ എൻസൈമുകൾ ഉപയോഗിച്ചുകൊണ്ട് ദഹിപ്പിച്ച് കുഴമ്പാക്കും. എന്നിട്ട് ആ വായ വിടവിലൂടെ ഈ സത്തൊക്കെയും ഉള്ളിലേക്ക് സീലിയ ചലനങ്ങൾ വഴി വലിച്ചെടുക്കും. നമ്മളൊക്കെ ഭക്ഷണം തിന്നതിന്റെ ശേഷം ഉള്ളിൽ വെച്ചാണ് ദഹിപ്പിക്കുന്നതെങ്കിൽ ഇവർ ഭക്ഷണം പുറമെ നിന്ന് ദഹിപ്പിച്ചതിന്റെ ശേഷം വലിച്ചകത്താക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി ഒരു അരമണിക്കൂർ എടുക്കും ഈ ഒരു ഭീകര ശാപ്പാടിന്. ഒരു മണ്ണിരയെ തിന്നാൽ പിന്നെ 3 മാസം പട്ടിണിയായാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഈ താപ്പാമ്പിന് മറ്റു ജീവികളെ അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ ശരീരത്തിൽ നിന്നുള്ള ഈ സ്രവങ്ങൾ മൂലം, അവയുടെ അരുചി മൂലം സാധാരണ ഇരപിടിയന്മാരൊക്കെയും താപ്പാമ്പിനെ കണ്ടാൽ ഒഴിവാക്കി വിടും. അതുകൊണ്ട് തന്നെ പക്ഷികളെ ഒന്നും പേടിക്കാതെ ഇവർക്ക് ഇങ്ങനെ കറങ്ങി നടക്കാം. ആകെ പേടിക്കേണ്ടത് വെയിലും ചൂടും ഒക്കെ മാത്രമാണ്. ഇവർ സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെയും ഒച്ചുപോയതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ നിന്നുള്ള സ്രവം പുരണ്ടിട്ടുണ്ടാകും. എന്റെ കയ്യിൽ ഇങ്ങനെ ഇതിനെ നടക്കാൻ അനുവദിച്ചത് അത്ര നല്ല കാര്യമല്ല. ഇത് കണ്ട് ആരും അനുകരിക്കുകയും ചെയ്തത്. ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രം താപ്പാമ്പുകളെ തൊടുന്നതാണ് നല്ലത്. അപൂർവമായിട്ട് ചിലർക്കൊക്കെ ഇവയുടെ സ്രവങ്ങളിൽ ചില അലർജികളൊക്കെ തൊലിയിലുണ്ടാക്കും. ഇനി മണ്ണിരകളെ ഭക്ഷണമായിട്ട് കിട്ടിയില്ലെങ്കിലും സ്വന്തം വർഗ്ഗക്കാരെ തന്നെ തിന്നുന്ന കനാബോളിക്ക് സ്വഭാവം ചിലയിനം ഹാമർഹെഡ് വേമുകൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇവരിൽ തന്നെ വളരെ നീളം കുറഞ്ഞവർ തൊട്ടിട്ട് 20 സെന്റിമീറ്ററിലധികം വലിപ്പമുള്ള ചട്ടുക തലയൻ സ്പീഷീസുകൾ അടക്കമുണ്ട്. ബ്രൗൺ നിറമോ കറുപ്പ് നിറമോ ആണ് ശരീരത്തിന് മൊത്തമായിട്ട് സാധാരണയായിട്ട് കാണുകയെങ്കിലും ഇവരുടെ ശരീരത്തിലെ നീളൻ വരകളിലെ നിറങ്ങളിലെ വ്യത്യാസങ്ങൾ പല സ്പീഷീസുകളിലും ഉണ്ടാവും. ഇവർ മാരകമായിട്ടുള്ള വിഷം ഉള്ളവരാണ് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അരണ കടിച്ചാൽ ഉടനെ മരണം എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ പണ്ട് മുതലേ പല നാടുകളിലും അത്തരത്തിലുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. താപ്പാമ്പ് അബദ്ധത്തിൽ കഞ്ഞിയിൽ വീണ് വെന്തതറിയാതെ ആ കഞ്ഞി കുടിച്ച പാപം ഒരു വീട്ടിലെ അമ്മയും 6 മക്കളും അടങ്ങിയ കുടുംബം മൊത്തമായിട്ടും മരിച്ചുപോയതായിട്ടുള്ള കഥകൾ പല നാടുകളിലും പറയാറുണ്ട്. ഇതേ കഥയുടെ ആവർത്തനം പല നാടുകളിൽ, അതാത് നാടുകളിലും നടന്നതുപോലെയാണ് പലപ്പോഴും തലമുറകളായിട്ട് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇത് വെറും അതിശയോക്തി കഥകൾ മാത്രമാണ്. ഇതുവരെയായിട്ടും കേരളത്തിൽ ഒരിടത്തും ബൈപ്പാലിയം വിഷബാധ മൂലം ആരെങ്കിലും മരിക്കുകയോ അപകടം സംഭവിക്കുകയോ ചെയ്തതായിട്ട് ഒരു രേഖയുമില്ല. പേരിലൊരു പാമ്പുള്ളതിനാൽ കുറച്ച് വിഷവും കൂടി കിടക്കട്ടെ എന്ന് ആളുകൾ കരുതിയത് മാത്രമായിരിക്കില്ല. ടെട്രഡോടോക്സിൻ എന്ന് പറയുന്ന ശക്തിയേറിയിട്ടുള്ള ഒരു ന്യൂറോടോക്സിൻ ബൈപ്പാലിയം അഡ്വന്റിറ്റിയം വൈപ്പാലിയൻ ക്യുവൻസി എന്നീ ഇനങ്ങളിൽ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ചെറിയ അളവിൽ മാത്രമേ അവയുടെ ശരീരത്തിലും അതുള്ളൂ. അതായത് ഇവയുടെ ഭക്ഷണമാകേണ്ട മണ്ണിരകളെയും ഒച്ചുകളെയും ഒക്കെ പടക്കുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, നിശ്ചലമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അത്ര അളവ് മാത്രമാണ് ഈ ന്യൂറോടോക്സിൻ ഇവയിലൊക്കെ ഉള്ളത്. കൂടാതെ ഇവയെ പിടിച്ചു തിന്നുന്ന ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികൾക്കൊക്കെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാനും കൂടി അത് സഹായിക്കുമെന്ന് മാത്രം. അല്ലാതെ നമ്മളെപ്പോലെയുള്ള വലിയ മനുഷ്യർക്കോ വലിയ സസ്തനികൾക്കോ ഒന്നും പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിലുള്ള അളവിൽ ന്യൂറോടോക്സിൻ ഇവരിൽ ഇല്ല. അതുപോലെ നമ്മുടെ വളർത്തു മൃഗങ്ങൾ, പശുവൊക്കെ പുല്ല് തിന്നുമ്പോൾ അബദ്ധത്തിൽ ഇതിൻ്റെ വയറ്റിൽ ഇത് എത്തിക്കഴിഞ്ഞാലും ചെറിയ അസ്വസ്ഥതകൾ മാത്രമേ കാണിക്കാറുള്ളൂ, അല്ലാതെ മാരകമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം, തെളിവുകളൊന്നും ഇല്ലെങ്കിൽ കൂടി എത്രയോ തലമുറകളായിട്ട് പരമ്പരാഗതമായിട്ട് ചില ആദിവാസി സമൂഹങ്ങൾ ഇപ്പോഴും താപ്പാമ്പിനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒച്ചുകളുടെ പോലെ തന്നെ ഇവയുടെയും അടിഭാഗത്ത് ഇഴഞ്ഞു നീങ്ങാൻ സഹായിക്കുന്ന വിധത്തിലുള്ള സോള് പോലുള്ള ഒരു സംവിധാനമുണ്ട്. അതിൽ നിന്നും മ്യൂക്കസ് പോലുള്ള സ്രവങ്ങളും കൂടെ ചില നാരുകളും ഒക്കെ പുറത്തേക്ക് വിട്ടിട്ടാണ് ഇവ സുഖമായിട്ട് സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ മ്യൂക്കസ് ആവരണമുള്ള ഇവയുടെ പുറന്തൊലിക്ക് പക്ഷേ ഉള്ളിലുള്ള ജലാംശം പുറത്തേക്ക് നഷ്ടപ്പെടുത്തുന്നത് തടയാനുള്ള കഴിവൊന്നുമില്ല. അതിനാൽ തന്നെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലല്ലാതെ കൂടുതൽ സമയം ഇവർക്ക് അതിജീവിക്കാൻ കഴിയില്ല. ഉപ്പുദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ജലാംശമൊക്കെ പുറത്തേക്ക് വന്ന് ഈ പാവം ചത്തുപോകും. ഇതിന് മൂക്കും ശ്വാസം കഴിക്കലും ഒന്നുമില്ല. ഡിഫ്യൂഷൻ വഴിയാണ് ശരീരത്തിനുള്ളിലേക്ക് ഓക്സിജൻ കൈമാറ്റമൊക്കെ നടക്കുന്നത്. പ്ലാനേറിയ ജീവവർഗങ്ങൾക്കൊക്കെയും ഒരു പ്രത്യേകതയുണ്ട്. മുറിഞ്ഞ് രണ്ട് കഷ്ണമായാലൊന്നും ഇവർ ചത്തുപോകില്ല. അതായത് മുറിഞ്ഞ ഭാഗത്തിന് പുതിയൊരു ജീവിയായിട്ട് വളരാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതായത് ഇങ്ങനെയാണ് അവയുടെ എണ്ണം കൂട്ടുന്നത്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി. കഷ്ണങ്ങളായി മുറിഞ്ഞാൽ തലയില്ലാത്ത ഭാഗത്തിന് ഉടനെ തന്നെ ഒരു തല വളർന്നു വരും. ഏതെങ്കിലും ഇരപിടിയനെ ഇവയെ കൊത്തിത്തിന്നാനൊക്കെ ശ്രമിക്കുമ്പോൾ കഷ്ണം കഷ്ണമായാലും ആ പീസുകളൊക്കെയും പുതിയ ജീവിയായിട്ട് മാറും. 7 മുതൽ 10 ദിവസമൊക്കെ വേണ്ടി വരും ഈ തല പൂർണ്ണമായിട്ടും പുതുതായിട്ട് ഉണ്ടായി വരാൻ. ബാക്കിയായ ഓരോ കഷ്ണവും പുതിയ ഒരു വിരിയായിട്ട് മാറും എന്നർത്ഥം. മുറിച്ചിടുന്ന ഭാഗത്തെ പ്ലൂറിപൊട്ടൻ്റ് സ്റ്റെം സെല്ലുകളാണ് അതിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭാഗത്തിൻ്റെ രൂപമായിട്ട് വീണ്ടും വളർത്തിക്കൊണ്ടുവരുന്നത്. തലയാണെങ്കിൽ തല, വാലാണെങ്കിൽ വാല്. അപ്പോഴിവയുടെ പ്രത്യുത്പാദനവും ഇത്തരത്തിൽ തന്നെയാണ്. ആവശ്യമുള്ളപ്പോൾ കഷ്ണങ്ങളായിട്ട് ഇവ മുറിയും, അതൊക്കെ പുതിയ ജീവികളായിട്ട് മാറും. ഇതുകൂടാതെ ലൈംഗിക പ്രത്യുത്പാദനവും ചില സ്പീഷീസുകളിലുണ്ട്. ആൺപെൺ ലൈംഗിക അവയവങ്ങൾ ഒരേ ജീവിയിൽ തന്നെ കാണപ്പെടുന്ന ഹെർമാഫ്രോഡൈറ്റിക് സ്വഭാവമാണ് ഇവർ പ്രകടിപ്പിക്കുക. അതായത് ചട്ടുകത്തലയന്മാർ അർദ്ധനാരീശ്വരന്മാരല്ല, പൂർണ്ണ നാരീശ്വരന്മാരാണ്. അത് ആണുമാണ്, അത് പെണ്ണുമാണ്. പരസ്പരം നേർ വിപരീത ദിശയിൽ ചേർന്ന് നിന്നാണ് ഇണചേരൽ. രണ്ട് ജീവികളിലെയും ആൺപെൺ ലൈംഗിക അവയവങ്ങൾ നേർക്കുനേർ വരികയും ബീജസങ്കലനം നടക്കുകയും ഇരുവരും മുട്ടകൾ നിറഞ്ഞ ഒരു കൂട് പൊഴിച്ചിടുകയും ചെയ്യും. കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ മാത്രമുണ്ടായിരുന്നവയായിരുന്നു ഈ ബൈപ്പാലിയം സ്പീഷീസുകൾ. പക്ഷേ ഇപ്പോൾ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ഇവ ഇൻവേസീവ് സ്പീഷീസ് ആയിട്ട് എത്തിക്കഴിഞ്ഞു. പലതരത്തിലുള്ള ഓർണമെൻ്റൽ പ്ലാന്റുകളും ഒക്കെ നഴ്സറികൾ വഴി കൈമാറ്റം ചെയ്യുമ്പോഴാണ്, ചെടിച്ചട്ടികളിലൂടെയാണ് ഈ ബൈപ്പാലിയം സ്പീഷീസുകൾ പലപ്പോഴും മറ്റ് രാജ്യങ്ങളിലെത്തുന്നത്. എന്തൊക്കെയായാലും ഇവയുടെ സാന്നിധ്യം ചില പ്രദേശങ്ങളിലെ സൂക്ഷ്മ കാലാവസ്ഥ, മണ്ണിൻ്റെ ജൈവഘടന, മണ്ണിരകളുടെ ലഭ്യത എന്നതിൻ്റെ ഒക്കെ സൂചകമാണ്. അതായത് ഇതൊരു വലിയ ഇൻഡിക്കേറ്ററാണ് എത്രമാത്രം ജൈവസമ്പുഷ്ടമാണ് ആ പ്രദേശം എന്നതിൻ്റെ. വളരെ ചെറിയ കാലാവസ്ഥ മാറ്റങ്ങൾ പോലും ഇവയൊക്കെ ഇല്ലാതാക്കും. അതിനാൽ തന്നെ ഒരു വിധത്തിലുള്ള താപ്പാമ്പുകളെയും നിങ്ങളുടെ പ്രദേശത്ത് കാണാനേ കിട്ടുന്നില്ലെങ്കിൽ സൂക്ഷിച്ചോളൂ, അത് ഒരു നല്ല ലക്ഷണമല്ല. ഇവരിൽ ചില സ്പീഷീസുകളൊക്കെ എത്തിയ നാടുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂ ഗിനി ഫ്ലാറ്റ് വേം എന്നറിയപ്പെടുന്ന പ്ലാറ്റിഡമസ് മൊണക്വരി പോലെയുള്ള സ്പീഷീസുകൾ അധിനിവേശ ജീവികളായിട്ട് എത്തിയിട്ട് ആ പ്രദേശങ്ങളിലെ ഒച്ചുകളെ മുഴുവൻ കൊന്നെടുക്കിയിട്ടുണ്ട്. യാദൃശികമായിട്ട് എത്തിയത് മാത്രമല്ല, ചില അധിനിവേശ സ്പീഷീസുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ മനഃപൂർവ്വം തന്നെ കൊണ്ടുവിട്ടിട്ടും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പസഫിക്കിലെ 2 ദ്വീപുകളിൽ ആഫ്രിക്കൻ ഒച്ചുകൾ കൊണ്ടുള്ള ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ബൈപ്പാലിയം സ്പീഷീസിനെ തുറന്നുവിട്ടപ്പോൾ ആഫ്രിക്കൻ ഒച്ചുകളെ മാത്രമല്ല ഇവ കൊന്നൊടുക്കിയത്, അവിടെ തദ്ദേശീയമായിട്ടുള്ള ഉപകാരികളായിട്ടുള്ള പലതരത്തിലുള്ള സ്ലഗുകളെയും സ്നെയിലുകളെയും ഒക്കെ ഈ ചട്ടുകത്തലയന്മാർ കൊന്നൊടുക്കി.
1: താപ്പാമ്പിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തോർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: സുരേഷ് ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
1: വിജയ മാഷ ഏത്?
0: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
1: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
0: ഓ, നിങ്ങളൊരു കാര്യം.
1: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
0: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
1: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
0: സുരേഷ് ഏട്ടാ,
2: എന്താ ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും
3: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
2: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
4: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
2: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
5: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
3: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടത്തിലാണ്.
5: ജയദേവാ,
2: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
6: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരു അമ്മ, പിന്നെ കുറെ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
5: ഗായത്രി,
4: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
2: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എം പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യയും ഓസ്ട്രേലിയയും വിശ്വസനീയ പങ്കാളികളായി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണെന്ന് വ്യവസായ പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിലെ ഗവൺമെന്റ് ഹൌസിൽ 3ാം വാർഷിക നേതൃ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ്. നരേന്ദ്രമോദി വൈകിട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാവും ചർച്ച. പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയൻ സൂപ്പറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോർഡർ പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ചലനാത്മക സമ്പദ് വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: ആഭ്യന്തര സുരക്ഷയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും സംയുക്ത പ്രസ്താവന നടത്തി. ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും സമുദ്രതീരങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ABVP സ്ഥാപക ദിനത്തിൽ എല്ലാ പ്രവർത്തകർക്കും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും ആശംസ നേർന്നു. രാജ്യം ആദ്യം എന്ന ആശയം ഉൾക്കൊണ്ട് ABVP 10 ആണ്ടുകളായി വിദ്യാർത്ഥികളെ രാഷ്ട്രസേവനം, നേതൃത്വം, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവയിലേക്ക് പ്രചോദിപ്പിച്ചു വരികയാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിലൂടെ വിദ്യാർത്ഥി ശക്തി സംഘടിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ ആത്മാവ് വളർത്തുക എന്ന ദൌത്യമാണ് സംഘടന നിർവഹിക്കുന്നതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാംഗങ്ങളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയാണ് പോലീസ് ആസ്ഥാനത്ത് യോഗം വിളിച്ചത്. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം. ഇന്ത്യയിൽ ആസൂത്രിതമായ സാമ്പത്തിക വികസനം ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതിയോടെയാണ്. 1951 ജൂലൈ 9 പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യ പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. 1ാം സോണിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ച എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാനെ തിരിച്ചറിഞ്ഞു. 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും പരിക്കേറ്റ് ചികിത്സയിൽ ആശുപത്രിയിൽ കഴിയുന്നവരെയും ഇരുവരും കണ്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം തകർന്നു വീണു. രണ്ടാം പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പൊളിക്കാൻ തീരുമാനിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നത്. സംഭവ സമയത്ത് നിർത്തിയിട്ട ട്രെയിൻ സ്ഥലത്തുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഭാഗങ്ങളും നിലം പതിച്ചിട്ടുണ്ട്. ആളപായമില്ല. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ രണ്ട് അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പുയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി. കനത്ത മഴയോടൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരം മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ചെക്യാട് പഞ്ചായത്തിലെ കാലിക്കുളമ്പ്, എളമ്പ, നാദാപുരം പഞ്ചായത്തിലെ ചീയൂർ എന്നിവിടങ്ങളിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1:30 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായും 3rd ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ടുമായും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9 ഇന്ത്യൻ വനിതാ താരങ്ങൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. തനു, നിഷ, പ്രാജി, നിഖിത ചന്ദ്, കാജൽ, ശിവാനി, മുസ്കൻ, നൈന, പ്രിയങ്ക എന്നിവരാണ് നേട്ടം സ്വന്തമാക്കിയത്. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 51st സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളും കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ

വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ നവനീതം ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം, സെമിനാർ, പൊതുസമ്മേളനം എന്നിവയും ഉണ്ടാകും. സ്വർണവില വർദ്ധിച്ചു. പവന് 80 രൂപ കൂടി 1,05,040 രൂപയായി. 13,130 രൂപയാണ് ഗ്രാമിന്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടമൊഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീനിസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഇനി നാട്ടുവിശേഷം. തലശ്ശേരി ഫോക്കസ് ചേറ്റുകുന്നിന്റെ നേതൃത്വത്തിൽ ഈ മാസം 13 സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ചേറ്റംകുന്നം LP സ്കൂളിന് സമീപം രവിമന്ദിരത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ സബ് ജൂനിയർ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11 നടക്കും. മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ പകൽ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് PM അഖിൽ മുഖ്യാതിഥിയാകും. സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ വിദ്വാൻ TC മമ്മി കഥാ പുരസ്കാരത്തിന് അപേക്ഷിക്കാം. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 ജനുവരി 1 ശേഷം 1st പതിപ്പായി പ്രസിദ്ധീകരിച്ച കഥാസമാഹാരങ്ങളാണ് പരിഗണിക്കുന്നത്. 30 വയസ്സ് കവിയാത്തവരാകണം. കഥാസമാഹാരത്തിന്റെ 4 കോപ്പികൾ അപേക്ഷയോടൊപ്പം ജൂലൈ 25 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9745457585. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷന്റെ മോണ്ടിസോറി പ്രീ പ്രൈമറി കോഴ്സുകൾക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7994449314. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി. വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
2: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം
1: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ മാസം 10 മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ മാസം 10 നമ്പർ ഒരിക്കൽ കൂടി 9037008960.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവർസ് ഹെ ഹമാരി യേ സമാനതയേ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസി വിശ്വാസ് കെ സാത്ത് നിരന്തർ ആഗേ ബഡ്നെ കി പ്രേരണ ദേതേ ഹേ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നെ പിച്ചലേ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കീ ഹേ ഓർ ആജ് തീസരി അന്വൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹേ.
0: സമാധാനവും സുസ്ഥിരവുമായ ഇൻഡോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡറൽ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്ര വിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15th ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്നു.

ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടുരൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള മൂന്നാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ

0: യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 1:00 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിംഗോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രതിഭകളുടെ വൻ നിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കോയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പുരിൽ ഒതുക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്കോ ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടെല്ല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരം തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു.

അനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മടിഞ്ഞിച്ചലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്നേഹസ്വാഗതം. റേഡിയോ മലബാറിന്റെ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങളിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ആദ്യ സന്ദേശം ഇതാണ്. ഹായ് റേഡിയോ മലബാർ, ഞാൻ തൊടീക്കളത്ത് നിന്ന് മോഹനൻ. എനിക്ക് അടവുകൾ 18 എന്ന സിനിമയിലെ താമരപ്പൂക്കുളക്കടവിലെ തോണി എന്ന പാട്ട് വെച്ചു തരുമോ? റേഡിയോ മലബാറിലെ എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയും 1987 SSLC ബാച്ച് ചിറ്റാരിപ്പറമ്പ് ഹൈസ്കൂളിൽ പഠിച്ച സഹപാഠികൾക്ക് വേണ്ടിയുമാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. മോനേട്ടാ, തീർച്ചയായിട്ടും വെച്ചു തരാം. എല്ലാ സഹപാഠികളോടും റേഡിയോ മലബാറിനെ കുറിച്ച് പറയുക, എല്ലാവരും കേൾക്കുമെന്ന് വിശ്വാസത്തോടു കൂടി പാട്ടിതാ റെഡിയായിട്ടുണ്ട്.

എൻ്റെ പേര് പ്രീത അലാച്ചി. മട്ടന്നൂർ ടൈലർ ഷോപ്പിൽ ജോലി ചെയ്യുന്നു. ഷോപ്പിലെ ഉഷേച്ചി, ഷൈജു, സരസ്വതി എന്നിവർക്ക് വേണ്ടി "നീ മറന്നാലും തിരയടിക്കും പ്രിയേ, ഞാനില്ലെങ്കിലും പുഴയൊഴുകും" എന്ന പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും പാട്ട് കേട്ടോളൂ.

0: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവും ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: നമസ്കാരം, ഞാൻ ഗിരീഷ് അരമല്ലൂർ. വന്ദനം സിനിമയിലെ തീരം തേടും ഈണം എന്ന പാട്ട് കേൾപ്പിക്കുമോ? ശ്രീധരൻ അവനൂർ, ഷാജു മടത്തുംപടി, മുഹമ്മദ് വടക്കേ വാവനൂർ, ആനന്ദൻ തിലാനൂർ, ലൈജു പെരുമ്പളം, ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂർ എന്നിവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഗിരീഷ് എരമല്ലൂർ പാട്ട് റെഡിയായിട്ടുണ്ട്, കേട്ടോളൂ.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ഒരു മാസം മുന്നേ ഞങ്ങൾ റേഡിയോ മലബാറിന്റെ അയൽവകക്കാരായിരുന്നു. June 1st മുതൽ ചക്കരക്കൽ കണയന്നൂർ എന്ന സ്ഥലത്ത് ചെറിയൊരു കൂരയാക്കി ഇങ്ങോട്ട് താമസം മാറി. വീട്ടിൽ കുടിൽ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇവിടെ റേഡിയോ മലബാർ കിട്ടുന്നുണ്ട്. എനിക്ക് കന്നിപ്പൂമാനം കണ്ണുന്നട്ട് ഞാൻ എന്ന ഗാനം വെച്ചു തരുമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് NPS കല്ലേരിക്കരയാണ്. കല്ലേരിക്കര എന്നുള്ള പേരാണ് നമുക്ക് കൂടുതലായിട്ട് അറിയുക. ഇപ്പോഴെ പേര് മാറ്റിയിട്ട് NPS കണയന്നൂർ എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ ശ്രീതേട്ട, പുതിയ ഭവനത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പാട്ട് കേട്ടോളൂ.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: ഫോറിയേഴ്സ് ചിത്രത്തിലെ എൻ കനവിൽ പാത്ത് എന്ന ഗാനം പ്ലേ ചെയ്യുമോ? ഞാൻ തുള്ളിയ ദിനേശാണ്, കാസർഗോഡ് നിന്നുമാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. പാട്ട് വെച്ചുതരാം ദിനേശ്. പുതിയൊരു ശ്രോതാവാണ്, റേഡിയോ മലബാറിൻ്റെ കുടുംബത്തിലേക്ക് സ്നേഹസ്വാഗതം. പാട്ടിതാ കേട്ടോളൂ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 തീയതി രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara,
0: cm vistara nilluni.
2: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് മാങ്ങാട്ടിടത്തു നിന്നുമാണ്. എം സി രാഘവനാണ് സന്ദേശം അയച്ചത്. ഇന എന്ന ചിത്രത്തിലെ കിനാവിന്റെ വരമ്പത്ത് മഴവന്ന സമയത്ത് എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് ഭാര്യ തങ്കമണിക്ക് വേണ്ടിയാണ് രാഘവേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തങ്കമണിയേച്ചി, ഞങ്ങളും കൂടി പാട്ട് കേൾക്കാൻ റെഡിയായി നിൽക്കുകയാണ്. രാഘവേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് കേട്ടോളൂ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
4: പുറക്കളത്തു നിന്നും ബീന ശശിധരൻ അയച്ച സന്ദേശമാണ് അടുത്തത്. കടുവ എന്ന സിനിമയിലെ പാലാപ്പള്ളി എന്ന ഗാനം വെച്ചുതരുമോ? ഡെഡിക്കേഷൻ ആരൂട്ടൻ, പാപ്പോയി, ഷാൻവി, ദേവാംശ് എന്നിവർക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പാട്ട് റെഡിയായിട്ടുണ്ട്, നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: ഹായ്, ഞാൻ ജലജ ചന്ദ്രൻ, ഹരിപ്പന്നൂർ. നാളെ ചന്ദ്രേട്ടന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് ഒരു പാട്ട് കേൾപ്പിച്ചു തരുമോ? ആശംസകൾ, നൂറു നൂറ് ആശംസകൾ എന്ന പാട്ട്. മക്കൾ ജിസ്ന, ജിൻസി, ജിംന, കൊച്ചുമക്കൾ എന്നിവരാണ് പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ജലജയോടൊപ്പം സന്ദേശം അയച്ചത്.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: പ്രിയ റേഡിയോ മലബാർ, ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് സുനിയാണ്.

സന്ദേശം അയക്കുന്നത്. എനിക്ക് എന്നോടൊത്തുണരുന്ന പുലരികളെ എന്ന ഗാനം കേൾക്കണം എന്ന ആഗ്രഹമുണ്ട്. ഈ പാട്ടൊന്ന് വെച്ചു തരുമോ? ഇത് എൻ്റെ SSLC ബാച്ചിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് ചോദിക്കുന്നത്. സുനി, തീർച്ചയായിട്ടും വെച്ചു തരും, ഇതാ കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188

ചിത്രത്തിലെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന പാട്ട് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. റേഡിയോ മലബാറിലൂടെ അത് സാധിപ്പിച്ചു തരുമെന്ന് വിശ്വാസത്തോടുകൂടിയാണ് ഈ സന്ദേശം അയക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരാനാണല്ലോ നമ്മൾ റേഡിയോ മലബാറിൽ ഇത്തരം പരിപാടികൾ. ഇതാകിൽ പാട്ട് കേട്ടോളൂ.

0: 9730089 എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും, തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. Thank you.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

mientras el

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747 4111 74.

വെൽക്കം വെൽക്കം വെൽക്കം ഓ മൈ ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ് വെൽക്കം വെൽക്കം വെൽക്കം

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 തീയതി രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: സി എം വിസ്താര. ആ പ്രൊഡക്ട്സ്: ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചലച്ചിത്ര ഗാനങ്ങൾ ആരംഭിക്കുന്നു. ആദ്യഗാനം എസ് ജാനകി ആലപിച്ച പരസ്പരം എന്ന ചിത്രത്തിൽ നിന്നാണ്. ONV കുറുപ്പിന്റെ ഗാനരചന, AB ശ്രീനിവാസന്റെ സംഗീതം.

അരുൺ ഗോപൻ, അജിമോൾ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ബിജു രാമചന്ദ്രന്റെ ഗാനരചന, മോഹൻ സിത്താരയുടെ ഈണം കയം എന്ന ചിത്രത്തിൽ നിന്ന്.

രമേശ് എസ് മകയിരം ഗാനരചന നിർവഹിച്ച്, ഗിരീഷ് നാരായൺ സംഗീതമൊരുക്കി, ഗിരീഷ് നാരായൺ, ശ്രേയ അന്ന ജോസഫ് എന്നിവർ ആലപിച്ച 40കളിലെ പ്രണയം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

ഉണ്ണിമേനോൻ, ഗംഗാ സിദ്ധരശു എന്നിവർ ചേർന്ന് ആലപിച്ച കൈതപ്രത്തിൻ്റെ ഗാനം, എം ജയചന്ദ്രൻ സംഗീതമൊരുക്കിയ ഗാനം പാർത്ഥൻ കണ്ട പരലോകം എന്ന ചിത്രത്തിൽ നിന്ന്.

അടുത്ത ഗാനം വിജയ് യേശുദാസും ശ്വേതാ മോഹനും ആലപിച്ചത്. ശരത് വയലാറാണ് ഗാനരചന. ഷാൻ റഹ്മാന്റെ സംഗീതം. ചിത്രം കൊച്ചൗവ്വ പൗലോ അയ്യപ്പ കൊയിലോ.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 18 വർഷക്കാലം ഇന്ത്യൻ സേനയിൽ ഹവിൽദാറായി സേവനമനുഷ്ഠിച്ചു വിരമിച്ച മട്ടന്നൂരിലെ മലയ്ക്കു താഴെ താമസിക്കുന്ന ശ്രീ രാമചന്ദ്രൻ പി വി തന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ റേഡിയോ മലബാറിലൂടെ പങ്കുവയ്ക്കുന്നു.
1: റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പരിപാടിയിലെ ഇന്ന് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിട്ടുള്ളത്
2: രാമചന്ദ്രൻ പി വി, മട്ടന്നൂരാണ്, മലക്ക താഴെയാണ് താമസം. 1980 ഡിസംബർ 2 ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തു. 18 വർഷം ഈ എയർ ഡിഫൻസ് ആർമിയിൽ ഹവിൽദാറായി സർവീസ് ചെയ്തു. 98 ജൂൺ 31 ഞാൻ പെൻഷൻ വന്നു. 2 വർഷം നാട്ടിൽ വന്നു. നാട്ടിലെ സ്ഥിതി അനുസരിച്ച് നമ്മൾക്ക് ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി ഗാർഡോ അതിലോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നീട് മക്കളുടെ വിദ്യാഭ്യാസം, മക്കൾ രണ്ടും കേന്ദ്ര വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവരെ എനിക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടെങ്കിൽ ഒരു ജോലി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബസ്സിൻ്റെ വണ്ടിയുടെ വാടക 3500 വാടക കൊടുക്കണം മട്ടന്നൂരിൽ നിന്ന് കണ്ണൂരേക്ക്. അപ്പോൾ അങ്ങനെയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു രണ്ടാമത് നമ്മൾ ഡി എസ് സിയിലേക്ക് പോയാലോ എന്ന്. അങ്ങനെ ഡി എസ് സിയിലേക്ക് പോയി. പെൻഷൻ കഴിഞ്ഞ ശേഷം, 2 വർഷം പെൻഷൻ കഴിഞ്ഞ ശേഷം ഡി എസ് സിയിലേക്ക് പോയി. വൈഫ് ടീച്ചറാണ്, അവൾ മലബാർ സ്കൂളിൽ പഠിപ്പിക്കണ്ടായിരുന്നു. അപ്പോൾ മക്കൾ കെ വിയിൽ പഠിക്കും. മൂത്ത മോൻ ഡി എസ് സിയിൽ കയറിയ ഉടനെ കൊച്ചിയിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ നേരെ ശ്രീനഗറിലേക്ക്, ആർമിയിൽ ശ്രീനഗർ, കാർഗിൽ എല്ലാ സ്ഥലവും പോയി. കൂടെ ഭാര്യയുണ്ടായിരുന്നു, കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനഗർന്ന് കുടുംബത്തിനെ കൊണ്ടപ്പോൾ അവിടെ ഇവർ കണ്ട കാഴ്ചകളും എല്ലാം കണ്ടു. തിരിച്ച് പൂനെയിലേക്ക് വന്നു. പൂനെ ഞങ്ങൾ ഏഴിമല നേവൽ അക്കാഡമിയിലേക്ക്, നേവൽ അക്കാഡമിന്ന് ബാംഗ്ലൂരിലേക്ക് എച്ച് എയിലേക്ക് പോയി. എച്ച് എയിൽ നിന്ന് മോൻ പ്ലസ് ടു കഴിഞ്ഞു ബിടെക്കിലേക്ക് സേലത്തേക്ക് അഡ്മിഷനായി. ചെറിയ മോനെയും കൊണ്ട് ഭാര്യയും തൊഴിലെടുത്തു നാട്ടിലേക്ക് വന്നു. ഞാൻ നേരെ അന്തമാൻ നിക്കോബാർ ക്യാമ്പിലേക്ക് സർവീസ് ചെയ്തു. അവിടുന്ന് 18 വർഷം സർവീസ് ചെയ്തു. വീണ്ടും ഞാൻ കൊച്ചി നേവൽ ബേസിൽ 33 വയലസ് യൂണിറ്റിൽ പ്ലാട്ടിനോ അതോറിറ്റി വർക്ക് ചെയ്തു. അങ്ങനെ രണ്ട് സർവീസും ഹവിൽദാറിനെങ്കിൽ 18 വർഷം ചെയ്തിട്ട് ഭംഗിയായിട്ട് തിരിച്ചു വന്നു. പിന്നെ ചെറിയൊരു കലാകാരൻ കൂടിയാണ്, ഞാൻ ഓർക്കസ്ട്ര ടീമിലുണ്ടായിരുന്നു. പിന്നെ ഹോക്കിയും വോളിബോളും ഇവണ്ണാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തോന്നും. പക്ഷേ ആർമിക്കാരെ മുൻപിൽ കാണുമ്പോൾ പല ആളുകളും നമ്മളെ പുച്ഛത്തോടു കൂടിയാണ്. അവർ കുറേ തള്ളും. നമ്മളെന്ത് സംസാരിക്കും, അവരുടെ ആയ വായിൽ നിന്ന് വരുന്ന ആദ്യത്തെ സംസാരം അവരെല്ലാം തള്ളുന്നവരായിരിക്കും. പക്ഷേ അത് തെറ്റായ പ്രവണതയാണ്. കാരണം നമ്മളുടെ ജീവിതാനുഭവം, നമ്മളുടെ നല്ല കാലം, നമ്മളുടെ ആ യങ് രാജ്യത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. രാജ്യത്തിന് വേണ്ടി നമ്മൾ സേവനം ചെയ്തു. പക്ഷേ അതിനുള്ള ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നത് അതാണ് മെയിൻ. അതൊരു പട്ടാളക്കാരൻ പിരിഞ്ഞു വന്നിട്ടാകുമ്പോൾ അവൻ്റെ ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടണം. അത് കിട്ടുന്നില്ല. നമ്മളുടെ ഏത് കാര്യത്തിൽ അവൻ പട്ടാളക്കാരൻ പിരിഞ്ഞു വന്നു, അവനെന്ത് ചെയ്യേണ്ടതെന്ന് ചോദിക്കില്ല. ആ ഒരു ചിന്താഗതിയാണ്. അപ്പം ഞാൻ പറയുന്നത് വിചാരിച്ചാൽ, നാടിന് വേണ്ടി ഇത്ര കഷ്ടം, അതായത് അവർ രക്തം തിളക്കുന്ന സമയം നാടിന് വേണ്ടി സേവനം ചെയ്താൽ അവർ പിരിഞ്ഞു വരുമ്പോൾ അവർക്ക് എവിടെയും സ്വാഭാവികം, ഇപ്പം കേരളം ഒഴികെ മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലും ഫോഴ്സിലും ഡയറക്റ്റ് ഉണ്ടോണ്ടിരിക്കുകയാണ്. അതുപോലൊരു സിറ്റുവേഷൻ കേരളത്തിലുണ്ടാവണം. ഈ രാഷ്ട്രീയ കൂട്ടുകളിലും രാഷ്ട്രീയത്തിന് അധീനമായി ജീവിക്കുന്ന കേരളത്തിൽ അതുകൊണ്ടാണ് ഡെവലപ്പാകുന്നത്. ഇങ്ങനെ നമ്മൾക്ക് മാത്രമല്ല, ഒരുപാട് വിദ്യാഭ്യാസ കുട്ടികളുണ്ട്. അവർക്കും പ്രയോജനം എക്സ് സർവീസ് പട്ടാളത്തിൽ പോകണമെങ്കിൽ ആ പട്ടാളത്തിൽ പോയി വന്നാൽ എന്താ ചെയ്യുക, കുടുംബം മാറ്റമില്ല. ഞാൻ സത്യമാണ്, 36 വർഷം ഞാൻ സർവീസ് ചെയ്യുന്നു, മക്കൾ ഇപ്പോഴാണ് സെറ്റിൽ ചെയ്ത്. ആ ഒരു ദുരനുഭവം ആർക്കുണ്ടാവും. എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് 96 അച്ഛൻ മരിക്കുമ്പോൾ ഞങ്ങൾ എക്സൈസിലായിരുന്നു, ജാംനഗർ ഗുജറാത്തിൽ. വന്ന് ടെലിഗ്രാമാണ്, ഫോണില്ല, കത്തും ടെലിഗ്രാമാണ്. ടെലിഗ്രാം വന്നു, എൻ്റെ കമാൻഡ് ഓഫീസറിൻ്റെ കയ്യിൽ കിട്ടി. കമാൻഡ് ഓഫീസർ അവിടെ വെച്ചു. എക്സൈസ് കഴിഞ്ഞിട്ട് 6-ാമത്തെ ദിവസം എൻ്റെ റിസർവേഷൻ ചെയ്തിരിക്കുന്നു. കാരണം ഞാൻ പോയിട്ട് കാണുന്ന എൻ്റെ അച്ഛൻ്റെ 7-ാമത്തെ ദിവസമാണ്. ഇതാണ് പട്ടാളക്കാരൻ. എന്ത് കാര്യങ്ങളുണ്ടായാലും നമ്മൾക്ക് ആ സമയത്ത് ഒരു കൃത്യമായ ഏട്ടൻ്റെ കല്യാണം അതിനോടെടുക്കാൻ പറ്റില്ല. ഇന്ന് എല്ലാം പറ്റും, കാരണം ഇന്ന് എല്ലാം മൊബൈൽ സിസ്റ്റമാണ്. അന്ന് നമ്മൾ അത്രയും കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ചത് പട്ടിയാണ്. അന്നൊരു പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ സീനിയർ എന്ന് പറഞ്ഞാൽ അവർ ബോസാണ് നമ്മൾ. ഇന്നതില്ല, ഇന്ന് പോയി കഴിയും. ഇന്ന് കാലത്തിനൊത്ത് കോലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ. അത് പട്ടാളക്കാരെ എന്നും രാജ്യം ആദരിക്കണമെന്ന് എൻ്റെ അഭിപ്രായമുള്ളത്, സത്യം ചെയ്തവരെ. പിന്നെ പട്ടാളക്കാർ വേറെ ആൾക്കാർക്കാണ്, അവർ കള്ളു കുടിയന്മാരാണ്, അത് എല്ലാവരും ഇല്ല. പിന്നെ കുടിക്കാത്തവരുണ്ട് ഇല്ലേ. അപ്പോൾ പട്ടാളക്കാരെ അവരെ സമൂഹത്തിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഘടന ഇപ്പോൾ രൂപീകരിച്ചിട്ട് നമ്മൾ എക്സ് സർവീസ്മെൻ്റെ എന്താണ് എക്സ് സർവീസ്മെൻ, എന്താണ് ഒരു പട്ടാളക്കാരനെ കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ എക്സൈസ്, നമ്മൾ എക്സൈസ് ഉണ്ടല്ലോ, എക്സൈസ് നടക്കുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. റഡാറിൻ്റെ വീല് വന്നിട്ട് കാലിൻ്റെ വിലക്കി, ഫ്രാക്ചറായി. ഫ്രാക്ചറായിട്ട് എക്സൈസ് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഞാൻ ടെൻറ്റിൽ കിടന്നു, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എക്സൈസ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റിയലിലേക്ക് വന്നു ജാംനഗറിൽ. ജാംനഗറിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ കാല് കംപ്ലീറ്റ് മന്ദിരം ഒഴിയുന്ന പോലെ ആയിരിക്കുന്നു. ഡോക്ടർ എന്നെ സ്വീകരിക്കുന്നില്ല. എന്താ പറ്റി അവിടെ റീസൺ കാണും. ഉടനെ കമാൻഡ് ഓഫീസർ വിളിച്ചു. അപ്പോൾ അവർ റീസൺ പറഞ്ഞു, എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇവിടെ നേരെ പൂനെയിലേക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നു. എസിയിലത്തേറ്റ റേസിലാണ് പോയത്. പൂനെ പ്ലാറ്റ്ഫോമിൽ നമ്മളെ വെച്ചു സ്ട്രക്ചറിൽ. അപ്പോൾ കാണികളെല്ലാം ഇങ്ങനെ ഒരു ബൊമ്മ വെച്ച് വെക്കുന്നവർ വെച്ചു. പിന്നെ പോകുന്നത് പൂനെയിലേക്കാണ്. പൂനെ ഇടുക്കി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കണ്ണൂർക്കാരനൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, മേജർ ബാലകൃഷ്ണൻ. അവർ പറഞ്ഞു, നീ ഓപ്പറേഷൻ ചെയ്യാൻ നിൽക്കണ്ട, ചെറിയ ഏജാണ്, നാട്ടിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അൺവില്ലിങ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറേ കാലം നിന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ ആ കാലിൻ്റെ ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. വളരെ ഇതിനും വേറെ ഒന്ന് വിചാരിച്ചാൽ, ഞങ്ങൾ ശ്രീനഗറിൽ ഡി എസ് സിയിലുള്ളപ്പോൾ ശ്രീനഗറിൽ ഞാനും ഭാര്യയും എൻ്റെ രണ്ട് കുട്ടികളും, നമ്മളന്ന് ഞാൻ എയർഫോഴ്സ് കണ്ടറിലായിരുന്നു, എയർഫോഴ്സ് ബസ്സിലെ വരുന്നത്. ആവന്തിപ്പൂർന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ ക്യാഷ് ഇൻ ടീമുണ്ട്, എല്ലാം ഉണ്ട്. വരുമ്പോൾ നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് എന്ന് അസാധ്യ അറ്റാക്ക്, മൂന്ന് നാല് തലത്തും വരങ്ങിയത്. വരയിതപ്പോൾ എൻ്റെ ഇളയ മോൻ ചെറിയ കുട്ടിയാണ്, 4 വയസ്സ്. ഡ്രൈവർ പറഞ്ഞ ബംഗാളി ഡ്രൈവർ, അയാൾ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ട്, ബുള്ളറ്റ് പ്രൂഫ് ഉണ്ട്, സീറ്റിൽ എഴുതി കിടക്കാൻ പറഞ്ഞു. ഇവൻ കൊന്നിട്ട് കിടക്കുന്നത് കാരണം ഇതിൻ്റെ ഫയറിൻ്റെ ഇത് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഡ്രൈവർ ഞങ്ങളെല്ലാം സീറ്റിനോട് കിടത്തിയിട്ട് വണ്ടി ഓടിച്ചു പോയത് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വകയാണ്. ആ ഡ്രൈവറെ നമ്മൾ ഒരിക്കലും മറക്കില്ല, ഞാനും മറക്കില്ല, എൻ്റെ കുടുംബവും മറക്കില്ല. പേടിച്ച് വരച്ചു കൊണ്ടാണ് നമ്മൾ, അപ്പോൾ ട്രെയിനും പോകും, ജമ്മുവിൽ ട്രെയിനിന് ബുക്കിംഗ് ആണ്. അങ്ങനെ പേടിച്ച് വരച്ചിട്ടാണ് നമ്മൾ ജമ്മുവിലെത്തിയത്. അതൊരു വലിയൊരു അനുഭവമാണ്, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷേ പട്ടാളത്തിൽ പൊതുവേ നമ്മളെല്ലാം നമ്മുടെ യൂണിറ്റ് എന്നാൽ നല്ല ഡിസിപ്ലിൻ യൂണിറ്റാണ്, നല്ല വെൽഫെയറായിരുന്നു. കാര്യം ഞങ്ങൾ ഇൻഫെൻട്രി ഇല്ല, നമ്മൾ എയർ ഡിഫെൻസാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളും നല്ല കുടുംബം എല്ലാ സപ്പോർട്ടുണ്ട്. വേറെ കാര്യമില്ല, ഡി എസ് സിയിലും ഡി എസ് സിയിലായ ശേഷം എൻ്റെ ലൈഫ് മുന്നോട്ട് പോയത്. കുട്ടികളുടെ എല്ലാ പഠിത്തവും എല്ലാം കഴിഞ്ഞു. മോനിപ്പം ഗ്രാമീണ ബാങ്ക് അസിസ്റ്റന്റ് മാനേജറാണ്, മറ്റോ പ്ലേസ്മെൻ്റായി ജോലിയിൽ, അങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു. ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവില്ലേ എന്ന് ദൈവത്തോട് പ്രവർത്തിക്കുന്നു. അത്രയേ പുതിയ തലമുറയോട് ഫസ്റ്റിൽ ഞാൻ പറയുന്നത്, ഞാൻ ഡ്രഗ്സിനോട് അവോയ്ഡ് ചെയ്യുക. വരുന്ന നമ്മളെ അച്ഛനും അമ്മേനും നമ്മളിൽ ഒരു വയസ്സ് കൂടുതലുള്ളവർ അവർ റെസ്പെക്ട് ചെയ്യുക, അതാണ് ആദ്യമുള്ളത്. മുതിർന്നവരോട് അവർ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരിക്കുക, അവർക്ക് സ്ഥാനം കൊടുക്കുക. ആ അംഗീകാരമാണ് നമുക്ക് മുന്നോട്ടും കിട്ടും. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിൽ അധ്യാപകരെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അധ്യാപകർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, എന്നാൽ മാത്രമേ വിദ്യാർത്ഥികൾ വളരുള്ളൂ. നമ്മളെല്ലാം പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനെല്ലാം പറയാറുണ്ട്, അധ്യാപകനെ കണ്ടാൽ നല്ലോണം തല്ലിക്കും. എന്തിനാണ് പറയുന്നത്? അധ്യാപകന്മാർ തല്ലി പഠിപ്പിച്ചാൽ മാത്രമേ പഠിക്കുള്ളൂ. ഇന്ന് ആ ഇതില്ല വിദ്യാഭ്യാസത്തിൽ, ഇന്ന് റെസ്പെക്റ്റ് ഇല്ല. ഇന്ന് കുട്ടികൾക്കെല്ലാം വലിയൊരു മൊബൈൽ, ആ മൊബൈൽ ഇട്ട് അവൻ ലോവായി. ചെറിയൊരു കുട്ടി ജനിക്കുമ്പോഴൊക്കെ ആ കുട്ടിക്ക് മൊബൈലിൽ കൂടിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ എന്താ ലോകം എന്നറിയില്ല. അത് മാറ്റണ്ടെങ്കിൽ ഈ അമ്മമാരും അച്ഛന്മാരും ആ കുട്ടികൾ ബ്രെയിൻ വാഷ് ചെയ്തേ പറ്റുള്ളൂ. ഇത് മാറ്റിയാൽ മാത്രമേ ഈ ഡ്രഗ്സിൻ്റെ എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോകും. മെയിൻ എനിക്കിതാണ്, ലഹരി വിമുക്ത കേരളം, അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കേരളം നന്നാവുള്ളൂ. അതിന് മുന്നോട്ട് പുതിയ തലമുറ, അതായത് ജെൻസി പറയുന്നില്ലേ, ആ പുതിയ തലമുറ മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മളെ കേരളം മുന്നോട്ട് പോകുള്ളൂ. മെയിൻ ലഹരി മൊബൈൽ വേണം, വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയാം. മൊബൈൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. 24 മണിക്കൂർ ഈ മൊബൈലിന് അടിമയാവാൻ പാടില്ല. മൊബൈൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്, ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, അതിന് മാത്രം ഉപയോഗിക്കാം. അല്ലാതെ 24 മണിക്കൂർ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മൊബൈൽ പിടിച്ചിട്ടാണ് കുട്ടികൾ ക്രോസ് ചെയ്യുന്നത്. അതെല്ലാം എന്ന് പറയുന്നത് ഒരു അധികപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ മക്കളോടും പറയാനുണ്ട്, മൊബൈൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അല്ലാതെ പക്ഷം ബന്ധുക്കളെ കാണുക, വീട്ടിൽ വരുന്നവരെ സ്നേഹിക്കുക, ചുറ്റുപാടിൽ അഴുക്കിയാലുകൾ വൃത്തിയാക്കുക, അതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടാൻ പറ്റുള്ളൂ. നമ്മൾ തിന്നു നേരെ വിളിച്ചിരുന്നു, ആ സിസ്റ്റം മാറും. നമ്മൾ ഓരോ ആളും ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ നാട് നന്നാവുള്ളൂ, അല്ലേ? ഞാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രം, നമ്മളെ മനസ്സിൽ ഉത്ഭവം ഉണ്ടാവണം, നമ്മളെ നാടിങ്ങനെയാണ്, ആ നാടിന് അന്നാണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പ്രയത്നം. ഞാൻ ഒരാൾ ചെയ്യുന്നത് കണ്ട് മറ്റേ എൻ്റെ മോൻ പഠിക്കുള്ളൂ. നേരെ മറിച്ച് ഞാൻ വീട്ടിൽ നിന്ന് കള്ളുപിടിച്ച് നടക്കും, എൻ്റെ മോൻ അച്ഛനിതാ കള്ളുപിടിച്ച് നടക്കാൻ ഞാനൊക്കെ നടക്കും, അതല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളുടെ കുട്ടികളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു, അത് കണ്ട് മക്കൾ പഠിക്കും. നമ്മൾ പൊതുവെ റോട്ടിലേക്ക് കുടിക്കും, വലിച്ചിരുന്ന വസ്തുക്കളോട് പറയാതെ ഇറങ്ങാൻ പാടില്ല. അങ്ങനെയല്ലേ നമുക്ക് നാട് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നാട് നടക്കുന്നത്, നമ്മളെല്ലാവരുമാണ് ഗവൺമെൻറ്. ആ നമ്മൾ തന്നെയാണ് നാട് നന്നാക്കേണ്ടത്. അപ്പോൾ നമ്മളൊരാൾ വിചാരിച്ചല്ലല്ല, നമ്മളെല്ലാവരും ഒത്തൊരുമയോട് വിചാരിച്ചാൽ നമ്മുടെ നാട് കേരളം സുന്ദരമാക്കാൻ പറ്റും. ആ സുന്ദരമായ കേരളം കണ്ടിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് എൻ്റെ. പുതിയ തലമുറ ഇത് വളരണം, പുതിയ തലമുറ മാറ്റിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കുട്ടികൾക്ക് ആരോഗ്യമില്ല, കുട്ടികൾ കണ്ണിൻ്റെ ആരോഗ്യം പോകും, കുട്ടികൾ മറ്റുള്ള

ഇവരായിട്ട് ഒരു ബന്ധമില്ല, പരസ്പര ബന്ധമില്ലാതെ ഇന്ന് കുട്ടികൾ വളരുന്നു. ബസ്സിൽ കയറി തൊട്ടപ്പുറം സീറ്റിൽ ആരെയിരിക്കുന്ന അവർക്ക് അറിയില്ല, ഉടനെ മൊബൈൽ എടുത്തു അവരെ ലോകത്തിലേക്ക്. ആ ഒരു ചുറ്റുപാട് മാറും, എന്നാൽ മാത്രമേ നമുക്ക് നിൽക്കുള്ളൂ. ഞാനൊരു വിമുക്ത പഠന എന്ന നിലയിൽ എൻ്റെ എളിയൊരു അഭ്യർത്ഥനയാണ് ഇത് പുതുതലമുറ കൊണ്ടാടണം എന്ന്. അത്രയേ ഉള്ളൂ. താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, 18 വർഷക്കാലം ഇന്ത്യൻ സേനയിൽ ഹവിൽദാറായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ശ്രീ രാമചന്ദ്രൻ പി വിയുടെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.
1: ഇതേ അല്ല കഴിഞ്ഞ ദിവസം നീ എവിടെയാ പോയത്?
2: എനക്ക് തോന്നിയെടുത്ത് പോകൂ, അതിന് നിങ്ങൾക്ക് എന്നാ?
1: ഒന്നുമില്ലപ്പ, ചോദിച്ചെന്നേ ഉള്ളൂ.
2: ഒന്നുമില്ലേ? ഞാൻ എവിടെ പോലെ നിങ്ങൾക്കൊന്നുമില്ലേ?
1: അല്ല, അത് പിന്നെ നിനക്ക് പോകേണ്ടടുത്ത് പോണ്ടേ?
0: പിണങ്ങിയും പരിഭവിച്ചും കഴിയുന്ന ഗീതയെ ഓർമ്മയില്ലേ? ഭർത്താവ് ദിനേശനെയും.
1: ഇതാരാപ്പ നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു?
2: അതെന്താ, എനക്കാര മെസ്സേജ് അയച്ചൂടെ?
1: നോക്കട്ടെ.
2: എന്തിന്? നിങ്ങളെ ഫോൺ എനക്ക് തരാറുണ്ടാ? എനക്ക് പലരും പലതും അയക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട.
1: ആയിക്കോട്ടപ്പ.
2: ആയിക്കോട്ടപ്പന്നാ, നല്ല ഭർത്താവ് തന്നെ.
1: പിന്നെ ഞാനെന്താ വേണ്ടേ?
2: നിങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ഞാനും ചെയ്താലും നിങ്ങൾക്ക് സമാധാനിക്കാലോ അല്ലേ?
1: ഞാനെന്ത് തെറ്റ് ചെയ്തു?
2: ആ ശ്യാമിനിയൊക്കെ കണ്ട് പഠിക്കണം. മക്കളുടെ കാര്യത്തിലും വീട്ടിലുള്ളവരുടെ കാര്യത്തിലും എന്ത് ശ്രദ്ധയാ?
1: ശ്യാമിന്റെ വൈഫിന് ജോലിയുണ്ട് ബാങ്കിൽ, അതുകൊണ്ടാ അവൻ പോയത്.
2: ഓ, അപ്പൊ എനിക്ക് ജോലിയില്ലല്ലോ അല്ലേ? അതാ നിങ്ങൾക്ക് പ്രശ്നം.
0: ഇപ്പോൾ അവരെവിടെയാണ്? പഴയതുപോലെ പിണക്കങ്ങളും കലഹങ്ങളും അവിടെ ഉണ്ടാവാറുണ്ടോ?
2: എന്നാ പിന്നെ നിങ്ങൾക്ക് അന്നേരം പറയറേനുവാ, എനിക്ക് ജോലി വേണം. നിങ്ങളത് പറഞ്ഞിനാ, ജോലി ഇല്ലാത്തതിന് വേണ്ടെന്ന് പറഞ്ഞുകൂടേനുവാ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ആയിക്കോട്ടെ, ഇപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ, അത് മതി, സന്തോഷായി. ഇനി എന്നെ സഹിക്കണ്ട, നിങ്ങൾ വക്കീലിനെ കണ്ടോ, ഏടെ വേണമെങ്കിൽ ഞാൻ ഒപ്പിട്ടുതരാം.
0: കേൾക്കാം നമുക്ക് നെല്ലിക്കയുടെ രണ്ടാം ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15. മറക്കാതെ കേൾക്കുക.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും, തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കേൾക്കാം വലയിൽ കുടുങ്ങിയ മുക്കുവൻ എന്ന ഉറൂബിന്റെ കഥ. അവതരണം ആദിത്യ സുരേന്ദ്രൻ.
2: നമസ്കാരം, ഞാൻ ആദിത്യ സുരേന്ദ്രൻ കാവുംബായി. പ്രശസ്ത കഥാകൃത്ത് ഉറൂബിന്റെ വലയിൽ കുടുങ്ങിയ മുക്കുവൻ എന്ന കഥയാണ് ഞാൻ വായിക്കുന്നത്. തളർന്ന കടൽ അന്തിത്തുടുപ്പിട്ട് ആകെ ചുവന്നിരുന്നു. ഭംഗി തോന്നി കണ്ണൻ കുറച്ചുനേരം നോക്കി നിന്നു. മനസ്സിലൊരു കടന്നൽ കുത്ത്. എന്തിന്? കഴിഞ്ഞ 3 ദിവസങ്ങളും നന്നായിരുന്നു. അയാൾക്കും കൂട്ടുകാർക്കും ധാരാളം മീൻ കിട്ടി. മടിയിലേക്ക് നോട്ടുകൾ തിരുകിയപ്പോൾ സന്തോഷം തോന്നേണ്ടതായിരുന്നു. പക്ഷേ തടിച്ച മല്ലുമുണ്ട്.

ും കഞ്ചി ഫ്രോക്കും വാങ്ങി. സ്കൂളിലേക്ക് പോകുന്ന അനിയന് 10 രൂപ കൊടുത്തു. അവൻ എന്തു ചോദിച്ചാലും മടിയില്ലാതെ കൊടുക്കണം. അവനെങ്കിലും യോഗ്യനാവട്ടെ. ബാക്കി പണം മടിയിൽ വെച്ചപ്പോൾ മനസ്സിൽ സന്തോഷത്തെക്കാളധികം ദുഃഖമാണ് തോന്നിയത്. ഞാനിതൊക്കെ പുല്ലുപോലെ ചെലവാക്കും, എന്തിനു സൂക്ഷിക്കുന്നു? കടലിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഈ കടൽ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഉണ്ടാകുമായിരുന്നു, തന്റെ അച്ഛൻ ഉണ്ടാകുമായിരുന്നു. ചോറും തുണിയുമെല്ലാം ശേഖരിച്ചു വെച്ച ഒരു വലിയ തളികയാണ് അതെന്ന് തോന്നി. കുട്ടിക്കാലത്ത് മുത്തി പറയാറുണ്ടായിരുന്ന വാക്കുകൾ ഓർമ്മ വന്നു. അല്ലറ ചില്ലറ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന അമ്മയെ അലട്ടാതിരിക്കാൻ മുത്തി ചെയ്യുന്ന വിദ്യയായിരുന്നു അത്. തന്നെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് പറയും, അക്കാണുന്നതാണ് മോനെ നമ്മുടെ ദൈവം. അതു കടലല്ലേ? മുത്തിയുടെ മടിയിൽ തലവച്ച് ചുളിഞ്ഞു തൂങ്ങിയ മുലകൾ പിടിച്ച് കണ്ണിൽ വച്ചുകൊണ്ടയാൾ ചോദിച്ചു. മുത്തിയുടെ മുലകൾ കണ്ണിൽ അമരുമ്പോൾ എന്തൊരു തണുപ്പാണ് അനുഭവപ്പെടുക. അപ്പോൾ മുത്തി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഈ കാണുന്ന സ്ഥലമൊക്കെ മരുഭൂമിയായിരുന്നു. മുത്തിക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, എന്റെ മുത്തിക്ക് കൂടി ഓർമ്മയില്ല. പണ്ട് അങ്ങനെയായിരുന്നു. അങ്ങിങ്ങ് കള്ളിച്ചെടികളുള്ള ഈ മരുഭൂമിയിലൂടെ ഒരു മുക്കുവനും മുക്കുവത്തിയും കൂടെ നടന്നു പോവുകയായിരുന്നു. എങ്ങോട്ട്? ദൂരെ ദൂരെ ഒരു ദേശത്തേക്ക്. എന്നിട്ട് പെട്ടെന്ന് കള്ളിച്ചെടി കാടിനു പിന്നിൽ നിന്ന് സുന്ദരനായ ഒരു പുരുഷൻ വന്നു. മുക്കുത്തി ഇളക്കി കാട്ടിയിട്ട് മുക്കുവത്തിയെ വിളിച്ചു. തിളങ്ങുന്ന കല്ലുവച്ച മുക്കുത്തിയായിരുന്നു. അത് കണ്ടപ്പോൾ മുക്കുവൻ തടുത്തിട്ടും മുക്കുവത്തി മുക്കുത്തിക്കാരന്റെ പിന്നാലെ പോയി. മുക്കുവന് വല്ലാത്ത വ്യസനം. അവൻ ഉറക്കി ഉറക്കി കരഞ്ഞു, ദൈവമേ നീയുണ്ടോ എന്ന്. അവൻ ആ മരുഭൂമിയിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കുംപടി വിളിച്ചു ചോദിച്ചു. മുക്കുവത്തിയും മുക്കുത്തിക്കാരനും അത് കേട്ട് പരിഹസിച്ചു ചിരിച്ചു. അപ്പോൾ മുക്കുവൻ വീണ്ടും വിളിച്ചു ചോദിച്ചു, ദൈവമേ നീയുണ്ടോ? ഇടിമിന്നി, ഇടിവെട്ടി. എല്ലാവരും മേൽപോട്ട് നോക്കി. ദൈവത്തിന്റെ തേര് ഇറങ്ങി വരികയായിരുന്നു. അതിൽ നിന്ന് ദൈവം ചാടിയത് വെള്ളമായിട്ടാണ്. വെള്ളം? ദൈവത്തിന് പല രൂപത്തിലാകാമല്ലോ. ഭയങ്കര മഴ, ചുറ്റും വെള്ളം നിറഞ്ഞു. മുക്കുവത്തി കരഞ്ഞു, മുക്കുത്തിക്കാരനും നിലവിളിച്ചു. ഫലമുണ്ടായില്ല. അവരെ വെള്ളം മൂടി. അവർ തിരയിൽ കിടന്നുരുണ്ടു. ചുഴി അകത്തേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുപോയി. അവർ ശ്വാസം മുട്ടി മരിച്ചു. അപ്പോൾ മുക്കുവനോ? ദൈവം അവന് ഒരു വഞ്ചി ഇറക്കി കൊടുത്തു. എന്നുവച്ചാൽ രണ്ടു തിര കൂട്ടിയിടിച്ച് കുഴിഞ്ഞു പൊന്തി. അത് ഉറച്ചൊരു തോണിയായി. അവൻ അതിൽ കയറിയിരുന്നു. സുഖം അല്ല. മുക്കുവന് പേടിയായിരുന്നു. ദൈവം കോപിച്ചിരുന്നു. ചുറ്റും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചീറ്റി ചീറ്റിക്കൊണ്ട് പാഞ്ഞു. ദൈവത്തിന്റെ ചിരി വെള്ളത്തിൽ വീണ് നുരകളായി. ആയിരം ആയിരം കൈകൾ വിടർത്തി ദൈവം തല്ലി തകർത്തു. സൂര്യനെ പിടിച്ച് വലിച്ചു താഴ്ത്തി. ഇരുട്ട്, ഭയങ്കരമായ ഇരുട്ട്. മുക്കുവൻ ചുറ്റും നോക്കി, മേൽപോട്ട് നോക്കി. വടക്ക് മാനത്ത് ഒരു കണ്ണു മാത്രം മിഴിച്ചു നിന്നു. ദൈവമേ, മുക്കുവൻ ശരണം വിളിച്ചു. അപ്പോഴും ദൈവം ചീറിച്ചിരിച്ചു. രാത്രിയുടെ രണ്ടാമത്തെ യാമവും കഴിഞ്ഞു. ദൈവമേ, എനിക്ക് വയർ പൊരിയുന്നു. ദൈവം വെള്ളം നീട്ടിത്തുപ്പി. അതുറച്ച് ഒരു ചൂണ്ടലുണ്ടായി. മുക്കുവന്റെ കൈവശം വന്നു. അവൻ അതുകൊണ്ട് മീൻ പിടിച്ച് മീൻ മുറിച്ചു തിന്നു. അപ്പോഴും ദൈവം കിടന്നലറി. പൊട്ടിച്ചിരിച്ച് ഭൂമിയെ ചവിട്ടി മെതിച്ചു. മുത്തശ്ശിയുടെ ആ കഥ പറയൽ തീർന്നപ്പോൾ കണ്ണന് രോമാഞ്ചമുണ്ടായി. അയാൾ കടലിലേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞു, മുക്കുത്തി കണ്ട് മോഹിച്ചു പോയവളെ മുക്കിക്കൊന്ന നീ ഇന്ന് കിടന്നുറങ്ങുന്നു. ഉറങ്ങ് ദൈവമേ. കണ്ണൻ കടപ്പുറത്തൂടെ പതുക്കി നടന്നു. കാലിനടിയിൽ കിടന്ന് മണൽ കുഴയുകയാണ്. അത് പതിവില്ലാത്ത വിധം അസുഖം തോന്നിയിരിക്കുന്നു. അപ്പോൾ ഇരിക്കണമെന്ന് തോന്നി. ഇരുന്നു. ദൂരെ നിന്ന് ചെണ്ടമേളം കാറ്റിലൂടെ ഒഴുകി വന്നു. ഭഗവതിക്കാവിൽ നിന്നാണ്. കാവിൽ കൊടി കയറിയിട്ട് 3 ദിവസമായി. കൊടിയേറ്റത്തിന് പോയിരുന്നു. ഈ കടപ്പുറത്തുള്ളവർ മാത്രമല്ല, ബന്ധുക്കളും വന്നു ചേർന്നിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും. എല്ലാത്തരം നിറത്തിലുള്ള ഉടുപ്പുകൾ, ഗളമിന്നികൾ നിന്നു വിറയ്ക്കുന്ന കഴുത്തുകൾ, ഒലിച്ചു തൂങ്ങുന്ന ആഭരണങ്ങളോട് കൂടിയ കാതുകൾ, പൂച്ചൂടിയ കറുത്തു ചുരുണ്ട മുടിക്കെട്ടുകൾ, പൂത്തു നിൽക്കുന്ന മനുഷ്യ കാടുകൾ, ചുറ്റുവിളക്കുകൾ തെളിഞ്ഞ അമ്പലം, താളം തിമിർക്കുന്ന ചെണ്ടകൾ, വെടിക്കെട്ടുകൾ, മഞ്ഞൾപ്പൊടിയുടെ ഗന്ധം, പിന്നെ ദാരികനെ കൊന്ന കഥ വിസ്തരിക്കുന്ന പാട്ടുകൾ. വെറുതെ ആളുകൾക്കിടയിൽ ചുറ്റിത്തിരിഞ്ഞ് പലരെയും കണ്ടു, ചിരിച്ചു, കടന്നുപോയി. കണ്ണേട്ടൻ ഒറ്റയ്ക്കാണോ? ചോദ്യം കേട്ട് തലപൊക്കി നോക്കി. കുഞ്ഞമ്പുവേട്ടന്റെ മകൾ നാണി. ആ പെണ്ണൊരു തള്ളയായി. ഒരു കുട്ടി ഒക്കത്ത്, ഒന്ന് കൈപിടിച്ചും കൂടെയുണ്ട്. ഇന്നലെ പാവാടയുടുത്ത് നടന്നവളാണ്. ഒറ്റയ്ക്ക് പോരെ? തമാശയായി ചോദിച്ചു. അവൾ ചിരിച്ചു. താനും

ചിരിച്ചു. നാണി അപ്പുറത്തേക്കു നീങ്ങിയപ്പോൾ മനസ്സിൽ വേദന. ഒന്നും ഉണ്ടായിട്ടുള്ള വേദനയായിരുന്നില്ല, ഒന്നും ഇല്ലാഞ്ഞിട്ട്. വേണ്ടാത്തതൊന്നും ആലോചിക്കുകയില്ലെന്ന് വിചാരിച്ചു. വഴിവാണിഭക്കാരന്റെ അരികെ ചെന്നു. റിബൺ, വള, സിന്ദൂരം, കൺമഷി, കളിക്കോപ്പ്, വില പേശുകയും വാങ്ങുകയും ചെയ്യുന്ന തിരക്കാണ്. തനിക്കൊന്നും ആവശ്യമില്ല. കണ്ണൻ നടന്നു. പെട്ടെന്നാണ് കാവിന്റെ വടക്കേ പുറത്ത് നിരന്നു കത്തുന്ന ദീപസ്തംഭത്തിനടുത്ത് അവനും അവളും പ്രത്യക്ഷപ്പെട്ടത്. കാളിക്കുട്ടി. കണ്ണാടിയിൽ പതിയുന്ന ദീപസ്തംഭത്തിന്റെ നിഴൽ പോലെയായിരുന്നു അവൾ, പടർന്നു കത്തി നിൽക്കുന്ന ദീപസ്തംഭം. അവളും കുട്ടപ്പനും ചുമലുരുമ്മിക്കൊണ്ട് നിൽക്കുന്നു. ഉരസി വീഴുന്ന കടും ചുവപ്പ് വർണ്ണത്തിലുള്ള അവളുടെ സാരി അവന്റെ ചുമലിൽ കിടന്നിഴയുന്നു. കുട്ടപ്പന്റെ ഒക്കത്താണ് കുഞ്ഞിരുന്നത്, കാളിക്കുട്ടിയുടെ കുഞ്ഞ്, കുട്ടപ്പന്റെ കുഞ്ഞ്. അതെന്റെ കുഞ്ഞല്ല എന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി. എന്തിന്? അറിഞ്ഞുകൂടാ. പല്ലുകൾ കിടന്ന് ഞെരിഞ്ഞു. അപ്പോഴും ദാരികന്റെ തലയറുത്തവളെ എന്ന പാട്ട് മുഴങ്ങി കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് മുത്തി പറഞ്ഞു തന്ന മുക്കുവന്റെയും മുക്കുത്തിക്കാരന്റെയും കഥ ഓർമ്മ വന്നു. അപ്പോഴും പല്ല് ഞെരിഞ്ഞമരുകയായിരുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നടന്നു. നടക്കുമ്പോൾ പലതും ഓർത്തുപോയി. എല്ലാം കഴിഞ്ഞതാണ്, ശവങ്ങളാണ്. അവ മനസ്സിൽ വലിച്ചു കയറ്റേണ്ട ആവശ്യമില്ല. എങ്കിലും തിരകൾ മനസ്സിൽ വന്നു കയറുന്നു. കൂടെ ശവത്തുണ്ടുകളും ശംഖുകഷ്ണങ്ങളും ചിത്രപ്പണിയുള്ള ഇത്തുളുകളും എല്ലാം കൊണ്ടുവരുന്നു. എന്തിന്? അറിഞ്ഞുകൂടാ. കാവിൽ നിന്ന് കടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കി. കാളിക്കുട്ടി തന്നെയും കണ്ടു. മുഖം തിരിച്ചു കളഞ്ഞു. കുട്ടപ്പൻ എന്തെങ്കിലും തോന്നേണ്ടെന്ന് കരുതിയായിരിക്കും. അത്രയ്ക്ക് വേണ്ടായിരുന്നു കാളിക്കുട്ടി. 5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ തള്ള ചത്തുപോയത്. അവളുടെ തന്ത മാറത്തടിച്ച് അലമുറ കൊള്ളുമ്പോൾ എന്തിനെന്നറിയാതെ അവളും കരഞ്ഞു. തന്റെ തന്തയാണ് അവളെ എടുത്തുകൊണ്ടുപോയി കുടലപ്പം വാങ്ങിക്കൊടുത്ത് സമാധാനിപ്പിച്ചത്. എന്നിട്ട് തങ്ങളുടെ വീടിന്റെ കോലായിൽ തന്റെ അരികെ കൊണ്ടുവന്നിരുത്തി. ഇവിടെ നിന്ന് കളിച്ചോളി, നല്ല മോളല്ലേ. കണ്ണ, അവളെ കൂടി കളിച്ചോ. തന്ത പോയപ്പോൾ കുടലപ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ തന്നെ തുറച്ചു നോക്കി. ഉരുണ്ട കവിളുകളും മുഖത്ത് നിറച്ച കണ്ണുമുള്ള ആ പെണ്ണിനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, കരയേണ്ട. അതു പറഞ്ഞപ്പോൾ അവൾ ചുമലിൽ തലവച്ചു കരഞ്ഞു. അവളുടെ കണ്ണീർ തന്റെ ചുമലിൽ വീണ് കീഴ്പോട്ടൊഴുകി. അവളിപ്പോൾ മുഖം തിരിക്കുന്നു. തിരിക്കട്ടെ. ആളുകൾ അപ്പോഴും കാവിലേക്ക് പോകുന്നുണ്ടായിരുന്നു, തിരിച്ചു പോകുന്നവരുമുണ്ടായിരുന്നു. അവരുടെ നടുവിലൂടെ നടക്കുമ്പോഴും താൻ ഒറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ണര് തോന്നി. താനൊരു ദ്വീപിലാണോ? കടലിന് നടുവിലുള്ള ദ്വീപുകളെ പറ്റി കേട്ടിട്ടുണ്ട്. കപ്പലിൽ പണിക്കു പോകുന്നവർ പറഞ്ഞിട്ട്. പാറക്കൂട്ടങ്ങൾ ചുറ്റുമുള്ള ദ്വീപുകൾ, പക്ഷികൾ മാത്രമുള്ള ദ്വീപുകൾ. ഒരിക്കൽ അതിനെപ്പറ്റി കാളിക്കുട്ടിയുമായി സംസാരിച്ചത് ഓർമ്മ വന്നു. അന്ന് അവൾക്ക് 15 വയസ്സാണ്. ദ്വീപിലേക്കെത്താൻ എത്ര ദൂരം പോകണം കണ്ണ? വളരെ ദൂരം. കണ്ണൻ പോകുമോ? പോകും. എന്ന്? ഒരു ദിവസം. അന്ന് ഞാനും വരും. എന്തിന്? വരും. എന്തിനെന്ന്? മനസ്സുണ്ടായിട്ട്. മുഖം കനപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൾ തന്നെ മണൽപ്പരപ്പിലേക്ക് ഉന്തി മറിച്ചിട്ടു. താൻ ചിരിച്ചു, അവളും ചിരിച്ചു. സന്ധ്യക്ക് കുടിലിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവളുടെ ചുമലിൽ കൈയിട്ട് പിടിച്ച് പതുക്കെ പറഞ്ഞു, നാം ഒന്നിച്ചു പോകും ദ്വീപിൽ. അവളുടെ മുഖം തുടുത്തു വിരിഞ്ഞു. എന്നിട്ട് അവൾ നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു, പക്ഷികൾ മാത്രമുള്ള ദ്വീപിൽ പോകുമോ? ഇല്ല. അതെന്താ? എന്റെ ഈ കുഞ്ഞിക്കിളി അവയുടെ കൂട്ടത്തിൽ അവിടെ താമസിച്ചാലോ? നാണിച്ചു. വീണ്ടും നഖം കടിച്ച് കാറി തുപ്പി. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും ഞാൻ പോകും. അവൾ പോയി. ദ്വീപിലേക്കല്ല, എന്നെ ദ്വീപിലാക്കിയിട്ട് പോയി. അതാലോചിക്കുമ്പോൾ ദേഹത്താകെ ഒരു വിറയൽ കയറുന്നു. തലയ്ക്ക് മുകളിലൂടെ പോകുന്ന കടൽക്കാക്കകളുടെ കരച്ചിൽ കലി ജാസ്തിയാക്കുകയാണ്. ഈ കാക്കകൾ ആരെ കാണാനാണ്? എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ പോകുന്നത്? അറിഞ്ഞുകൂടാ. കാവിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ കേളുവേട്ടന്റെ മകൾ ലക്ഷ്മി ചോദിച്ചു, കണ്ണേട്ടൻ എന്താ തലയും താഴ്ത്തി നടക്കുന്നത്? മനസ്സുണ്ടായിട്ട് എന്ന് പറയാനാണ് തോന്നിയത്, പക്ഷേ ചിരിച്ചതേയുള്ളൂ. നീ മടങ്ങിയോ? കേളുവേട്ടം വന്നില്ലേ? ഓ, അതിന് ഉത്സവം കഴിയുന്നതുവരെ കാവിൽ തന്നെ. ദേവി പോയാലും താൻ അവിടെ തന്നെ വേണമെന്ന മട്ട. അവൾ പളുങ്കുമണികൾ ഉതിർക്കും പോലെ ചിരിച്ചിട്ട് ചോദിച്ചു, കണ്ണേട്ടൻ എന്താ ക്ഷീണിച്ചിരിക്കുന്നത്? വലിയൊരു ആട്ടുകൊടുക്കാൻ തോന്നി. അവൾ എന്തിന് തന്റെ ക്ഷീണത്തെ പറ്റി അന്വേഷിക്കുന്നു? നിനക്ക് തോന്നുന്നതാ എന്ന് ഉരത്തു പറഞ്ഞിട്ട് വലിഞ്ഞു നടന്നു. ആ പെണ്ണ് കുറച്ചു ദിവസമായി നിഴൽ പോലെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഒരു ദിവസം അവളെ ചീത്ത പറഞ്ഞു ഓടിക്കേണ്ടി വരും. കഴുത, അവൾ പറഞ്ഞു. മനസ്സിൽ കണ്ടത് മാനത്ത് കയറിയപ്പോൾ കണ്ണേട്ടന് മുഖത്തൊരു ക്ഷീണം. ഭാ, ആട്ടു കിട്ടിയപ്പോൾ അവൾ ഞെട്ടി. മുഖത്ത് തുടുപ്പുണ്ടെന്ന്

0: കുഞ്ഞപ്പേട്ടനും സമ്മതിച്ചു. അതൊരു കണക്കിനേ ശരിയായിരുന്നുള്ളൂ. താൻ അന്ന് കടലിലേക്കാണ് പോയത്. ഒരു കണക്കിന് അതും നന്നായി. എന്നാലും കുട്ടപ്പന് ബാങ്കിൽ ശിപ്പായിയാകാൻ കഴിഞ്ഞത് പഠിച്ചതുകൊണ്ടാണല്ലോ. കളസവും കുപ്പായവും ഇട്ട് അവൻ ബാങ്കിന്റെ കോലായിലൂടെ വലിഞ്ഞു നടക്കുന്നത് പലപ്പോഴും കണ്ണൻ നോക്കി നിന്നിട്ടുണ്ട്. അവനെക്കാട്ടിലും അധികം തനിക്ക് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്. എന്നാലും കാളിക്കുട്ടി പറയുന്നത് അവനൊരു ഉദ്യോഗസ്ഥനല്ലേ എന്നാണ്. ഉദ്യോഗസ്ഥൻ, അത് പറയുമ്പോൾ അവളുടെ കോറുവായിൽ ഒരു വളവ്. ഉദ്യോഗസ്ഥൻ ബാങ്ക് കോലായിൽ അങ്ങനെ നടക്കുമ്പോൾ അവനാണ് രാജ്യം ഭരിക്കുന്നതെന്ന് തോന്നും. കുട്ടപ്പൻ അങ്ങനെ ഭരിക്കുന്നവനാണ് എന്ന് ഭാവിച്ചാണ് അവളെ കെട്ടിയത്. കാളിക്കുട്ടി സമ്മതം മൂളുമെന്ന് ഒരിക്കലും ഓർത്തതല്ല. ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന കളസവും കുപ്പായവും ഒക്കെ അണിഞ്ഞ് ഒരു ദിവസം അവൻ കുഞ്ഞപ്പനോട് ചോദിച്ചു, കാളിക്കുട്ടിയെ ഞാൻ കെട്ടാൻ വിചാരിക്കുന്നു. കുഞ്ഞപ്പേട്ടൻ അത്ഭുതപ്പെട്ടുപോയി. പഠിപ്പുള്ള കളസവും കുപ്പായവും ഇട്ട വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പെരുമാറുന്ന ആ ചെറുക്കൻ തന്റെ മകളെ കെട്ടുമെന്നോ? സമ്മതിക്കാൻ തടസ്സമുണ്ടായില്ല. കുഞ്ഞപ്പേട്ടൻ പാവമാണ്, സമ്മതിച്ചു പോകും. പക്ഷേ കാളിക്കുട്ടി വാതിലും പകുതി മറഞ്ഞു നിന്നു മൂളി. സമ്മതമാണ്, അതോർത്തപ്പോൾ കലി കയറുകയാണ്. പിറ്റേന്ന് താനവളെ കണ്ടു ചോദിച്ചു, കുട്ടപ്പൻ നിന്നെ കല്യാണം കഴിക്കുമോ?
1: കഴിക്കും.
0: അപ്പോൾ നാം തമ്മിൽ പറഞ്ഞതൊക്കെ? കാളിക്കുട്ടി ചിരിച്ചു. കുട്ടിക്കാലത്ത് നേരം പോക്ക് പറഞ്ഞതൊക്കെ ആരെങ്കിലും കാര്യമായി എടുക്കാറുണ്ടോ? കണ്ണേട്ടനും ഇനിയൊരു പെണ്ണുകെട്ട്. കേളുവേട്ടന്റെ മകൾ ലക്ഷ്മി നല്ല പെണ്ണാ. മുഴുമിക്കാൻ നിന്നില്ല, തിരിഞ്ഞു നടന്നു. അവിടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. ഓടി വന്ന് വഞ്ചി ഇറക്കി പങ്കായം എടുത്ത് കുത്തിയെറിഞ്ഞ് ദൂരെ കടലിലേക്ക് പോയി. എത്ര സമയം കടലിൽ കഴിച്ചുകൂട്ടി എന്നറിഞ്ഞുകൂടാ. ഒരു ദിവസം, രണ്ടു ദിവസം. കേളുവേട്ടനും കൂട്ടുകാരും കൂടിയാണ് ഒടുവിൽ തോണി കരയ്ക്കണച്ചത്. എന്താ നിനക്ക്? ഒന്നുമില്ല. പിന്നെന്താ പിരാന്ത് പിടിച്ചവനെ പോലെ കളിക്കുന്നത്? ഉത്തരം പറഞ്ഞില്ല. നീ മിണ്ടാപൂതമാണോ? വഞ്ചിയിൽ നിന്ന് എഴുന്നേറ്റ് കടപ്പുറത്തൂടെ വലിഞ്ഞു നടന്നു. എങ്ങോട്ടെന്നില്ലാതെ, എന്തിനെന്നില്ലാതെ. അന്ന് സന്ധ്യക്ക് കാളിക്കുട്ടിയെ പിടിച്ചു നിർത്തി ചോദിച്ചു, നീ എന്നെ കെട്ടുമോ? നിനക്കെന്താ? ഭ്രാന്ത്. ഭ്രാന്ത് തന്നെ. എന്നെ കെട്ടുമോ എന്ന്? എന്ത് കൊണക്കേടാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്? ഇനി ഒരുത്തൻ കെട്ടാനുറച്ച പെണ്ണിനെ? പരത്തിയ കൈ അവളുടെ ചെകിട്ടത്തു വീണു. ഒരിക്കലല്ല, രണ്ടു തവണ. കാളിക്കുട്ടി മണൽപ്പുറത്ത് കുഴഞ്ഞു വീണു, തേങ്ങി. എവിടെയാടി നിന്നെ ചെറുക്കൻ? ഞാൻ അവനെ കൊല്ലും, നിന്നെയും. തീ പറക്കുന്ന കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവൾ പിന്തിരിഞ്ഞു നടന്നു. തലമുടി പരന്നു ചിതറി പിന്നാമ്പുറമാകെ മറച്ചിരുന്നു. ആ മുടി താൻ അനേകം തവണ കൈകളിൽ ചുറ്റിപ്പിടിച്ചതാണ്, മണത്തതാണ്. മുല്ലപ്പൂവും ചേമന്തിയും വെച്ച് അലങ്കരിച്ചതാണ് വീണ്ടും കലി. പുറത്തടിച്ചപ്പോൾ അവൾ വളഞ്ഞു പിരിഞ്ഞ് വീഴാൻ തുടങ്ങി. കൈകളിൽ താങ്ങി തെരുതെരെ ഉമ്മ വച്ചു. അവൾ മരം പോലെ കിടന്നു. പഴയ കാളിക്കുട്ടിയാണോ ഇത്? കാളിക്കുട്ടിയുടെ ശവമോ? പൂഴിയിലിട്ട് ധൃതിയിൽ നടന്നുപോയി. അപ്പോഴും കടൽ ഇതേവിധം നിന്നലറി. അന്തി ഇതേവിധം തുടുത്തു നിന്നു. കടൽപ്പാലത്തിന്മേൽ കയറി നിന്നു ഒറ്റയ്ക്കാണ്. അപ്പോൾ കാളിക്കുട്ടിയുടെ ദയനീയമായ മുഖം മനസ്സിൽ നിഴലിച്ചു. അണഞ്ഞുകിടന്ന വഞ്ചിയുടെ ചാമരം ചാരി നിന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. കല്യാണം നടക്കുമ്പോൾ താൻ കടലിലായിരുന്നു, വേണമെന്ന് വച്ചു തന്നെ. അല്ലെങ്കിലും അവളുടെ ആ ഉദ്യോഗസ്ഥനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും. വിരുന്നുപോയി, തിരിച്ചു വരുമ്പോൾ കണ്ടു പുത്തൻ തുണി, പുത്തൻ പണ്ടം, പുത്തൻ കുട. ഉള്ളിൽ പഴയ കാളിക്കുട്ടി തന്നെയോ? താൻ നോക്കി, അവളും ഒന്ന് നോക്കി, മുഖം താഴ്ത്തി കടന്നുപോയി. ആനയുടെ പിന്നിൽ നടക്കുന്ന പാപ്പാനെ പോലെ കുട്ടപ്പനും. വെള്ളി പാദസരമിട്ട കാലുകൾ നീങ്ങിപ്പോകുന്നത് നോക്കി നിന്നു. ആ കാൽവണ്ണകളിൽ അല്ലെങ്കിൽ പോട്ടെ, കഴിവുള്ള ദൂരത്തേക്ക് പണിക്കുപോയി എല്ലാം മറക്കാൻ നോക്കുകയാണ്. ഞാൻ മറക്കും, മറക്കും, മറക്കും, എന്നിട്ടും മറന്നില്ല. ആറുമാസം കഴിഞ്ഞ് ഒരു സന്ധ്യയ്ക്ക് കുട്ടപ്പന്റെ കുടിലിനടുത്തുകൂടെ പോയി. കുളി കഴിഞ്ഞ് തലയിൽ വേർപെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അടുത്തു ചെന്ന് ചോദിച്ചു, അറിയുമോ? അവൾ ഞെട്ടി കുടിലിനുള്ളിലേക്ക് പോയി. അവനെ പേടിച്ചാകും. പേടിക്കണ്ട, ഭർത്താവല്ലേ, ഉദ്യോഗസ്ഥനായ ഭർത്താവ്. പിന്നെ കണ്ടത് വയറും വലിച്ച് വേച്ചു നടക്കുന്നതാണ്. ആ വയറിനുള്ളിൽ ഒരു ചെറുക്കനുണ്ട്. ആരുടെ? ആലോചിച്ചപ്പോൾ ഞരമ്പുകളിലൂടെ രക്തം പതഞ്ഞു പൊങ്ങുന്നു. ഇത്തരത്തിൽ സംഭവിക്കുമെന്ന് മുമ്പേ ഓർക്കേണ്ടിയിരുന്നില്ലേ? എന്നാലും അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ കാവിൽ വച്ച് അവളെയും ചെറുക്കനെയും കണ്ടു. ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. കണ്ണൻ നടന്നു. ദൂരെ നിന്ന് അമ്പലത്തിലെ ചെണ്ടമേളം മുഴങ്ങി കേൾക്കുന്നു.

0: ഇപ്പോൾ പാട്ടുമുടങ്ങുന്നുണ്ടാകും ദാരികന്റെ തലയറുത്തവളെ. കണ്ണന്റെയുള്ളിൽ തന്റെ കുഞ്ഞ് വളർന്നു നിൽക്കുന്നു. അവൻ തുള്ളിക്കളിക്കുന്നു, നൃത്തം ചെയ്യുന്നു, പട്ടുചുറ്റി ചെമ്പരത്തിമാലയണിഞ്ഞ് നൃത്തം ചെയ്യുന്നു. നടന്നു ചെന്നു കയറിയത് കാളിക്കുട്ടിയുടെ കുടിലിന്റെ കോലായിലാണ്. കുളി കഴിഞ്ഞ് മുടിയഴിച്ച് ചിക്കിറക്കുകയാണ്. അവനെ കണ്ടപ്പോൾ ഞെട്ടി എഴുന്നേറ്റ് നിന്നു. കുട്ടപ്പൻ ബാങ്കിൽ നിന്ന് വന്നോ? കാളിക്കുട്ടി, നിന്റെ ചെറുക്കൻ എവിടെ? കണ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോഴും എന്നെ ഭയമോ? അവൾ ഒന്നും ഉത്തരം പറഞ്ഞില്ല. ഭയമാണോ? കണ്ണേട്ടൻ പോയിക്കൊള്ളണം. കാളിക്കുട്ടി, ഞാനും നീയും എവിടെ നിന്ന് തുടങ്ങിയതാണ്? നിനക്ക് 5, എനിക്ക് 11. എന്നിട്ട് നിങ്ങൾ പോകണം. ഞാൻ പോകാനല്ല വന്നത്. അപ്പോൾ അകത്തുനിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ശത്രുവിന്റെ അലറൽ പോലെയാണ് തോന്നിയത്. തന്റെ മകനെ നശിപ്പിച്ച അസുരൻ. ദാരിയന്റെ തലയറുത്തവളെ എന്ന പാട്ട് അകത്തുകിടന്ന് മുഴങ്ങി. അവൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചിതറിക്കിടന്ന മുടി കൂട്ടിപ്പിടിച്ച് കെട്ടുകയാണ്. കണ്ണൻ അടുത്തേക്ക് ചെന്നു. കണ്ണേട്ടന് ഭ്രാന്താണോ? അതെ, ഇത്രയും കാലം കഴിഞ്ഞിട്ടും മാറാത്ത ഭ്രാന്ത്. കൈനീട്ടി അവൾ പിന്മാറിയിട്ട് പറഞ്ഞു, ചെറുക്കൻ കരയുന്നു. കരയട്ടെ, എന്റെ ചെറുക്കനല്ലോ. അന്ന് ചാവോക്കുമരത്തിന്റെ ചുവട്ടിൽ വച്ച് പറഞ്ഞത് ഈ കുഞ്ഞിനെ പെറ്റുതരുമെന്നല്ല. അധിക പ്രസംഗം പറയാതെ പോയാട്ടെ, ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. നിനക്കെന്നെ മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, വയറ്റത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു. എന്റെ കുഞ്ഞ് പുറത്തേക്കു വരാതെ അവിടെ കിടപ്പാണ്. കണ്ണേട്ടൻ പോകുന്നില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. അവൾ എഴുന്നേറ്റ് പടിക്കലേക്ക് നടന്നു. നിൽക്ക്. നിൽക്കില്ല. കാളിക്കുട്ടി, നീ കരയും. അക്കാര്യം എന്റെ കെട്ടിയോൻ വന്ന് നോക്കിക്കോളും. അവൾ മുന്നോട്ട് നടന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുകയാണ്. ചുറ്റും നോക്കി. ഇരുന്നു കരയുന്ന കുഞ്ഞിനെ ഓടിച്ചെന്ന് കടന്നെടുത്തു. നീ തിരിച്ചു വരുന്നോ? ഇല്ല, പടിക്കു പുറത്തു നിന്നാണ് പറയുന്നത്. നീ തിരിച്ചു വരുന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ കൊല്ലും. പിന്നെയല്ലേ, നാട്ടിൽ സർക്കാരുണ്ടല്ലോ. ഞാൻ കൊല്ലും. കൊല്ല്. അവൾ കിളുകിളുന്നനെ ചിരിച്ചു. ആ പരിഹാസ ചിരി കേട്ടപ്പോൾ അടക്കാൻ കഴിഞ്ഞില്ല. കൈക്കുഞ്ഞിന്റെ കഴുത്തിലേക്ക് ചെന്നു. ദൂരെ നിന്ന് ചെണ്ടമേളം മുറുകി വരുന്നു. കൈമുറുകി. ഇത് തന്റെ കുഞ്ഞല്ല, കുട്ടപ്പന്റെ കുഞ്ഞാണ്. തന്റെ ശത്രുവാണ്, എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച അസുരൻ. അസുരൻ, അസുരൻ, അസുരൻ. കൈപിടി മുറുകി വന്നു. കുട്ടിയുടെ കരച്ചിൽ നിന്നു. തൊണ്ടയിൽ നിന്ന് കേട്ട ഗർ ഗർ ശബ്ദവും നിലച്ചു. കഴുത്തു കുഴഞ്ഞു. കണ്ണൻ അങ്ങോട്ട് നോക്കി. ശത്രു ചത്തുവോ? കാളിക്കുട്ടിയുടെ അലറിക്കൊണ്ടുള്ള കരച്ചിൽ മാത്രം ചെവിയിൽ കിടന്ന് ഉഴങ്ങി. ശത്രുവിനെ താഴെയിട്ട് വെളിയിലേക്ക് നോക്കി. വലയും പങ്കായവുമായി കടപ്പുറത്തു നിന്ന് ആളുകൾ ഓടി വരുന്നത് നേർത്ത നിലാവിൽ അയാൾ കണ്ടു. കടൽപ്പാലത്തിന്റെ വടക്കുവശത്തുള്ള ചവോക്കുമരം അപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. നന്ദി.
1: ആദിത്യ സുരേന്ദ്രൻ അവതരിപ്പിച്ച ഉറൂബിന്റെ വലയിൽ കുടുങ്ങിയ മുക്കുവൻ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പ്

ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. സുമേഷ് നീലേശ്വരും സുബീഷ് തൃശൂരും പങ്കെടുക്കുന്നു. 8:30 പിന്നണി ഗായിക അനുരാധ ശ്രീറാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. തുടർന്ന് താരസ്വരം. 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. 6:05 പത്മിനി ടീച്ചർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ തോട്ടക്കാരൻ എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലേയം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 വായനാ വസന്തം, ഇതിൽ സേതുവിന്റെ കുലത്തൊഴിൽ എന്ന കഥ കേൾക്കാം, അവതരണം ശിവന്യ ശിവൻ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

സമ്പ്രതിവാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഉദ്ഘോഷഃ ഏകവിംശതി ശതാബ്ദ്യാഃ നൂതന ഭാരതം വികസിത രാഷ്ട്രനിർമ്മാണസ്യ ലക്ഷ്യം പ്രതി ദ്രുതഗത്യാ അഗ്രേസരതി. മെൽബോൺ നഗരെ ഭാരതീയ സമുദായസ്യ ഭവ്യം സമ്മേളനം ചാസൌ സംബോധയതി. ഭാരത് ഓസ്ട്രേലിയ ദേശയോഃ മധ്യേ രക്ഷാസുരക്ഷാ സഹയോഗായ ഐതിഹാസികം സംയുക്ത ഘോഷണാപത്രം ഹസ്താക്ഷരിതം. അനേന സഹൈവ ഓസ്ട്രേലിയ ദേശസ്യ യുരേനിയം ധാതോഃ ദീർഘകാലിക ആപൂർത്തേഃ മഹത്വപൂർണ സന്ധിഃ അപി നിഷ്പാദിതഃ. ഉപരാഷ്ട്രപതിനാ സി പി രാധാകൃഷ്ണനേന ഭുവനേശ്വരേ ഗഭീര സമുദ്ര മത്സ്യപാലന സമ്പദഃ ശാശ്വത ഉപയോഗായ രാഷ്ട്രീയാഭിയാനസ്യ വിഹിതം വിധിവത് അനാവരണം. രാഷ്ട്രീയശിക്ഷാനീതേഃ അന്തർഗതം വയസ്ക സാക്ഷരതാ മാനദണ്ഡാനവാപ്യ ഉത്തരാഖണ്ഡ രാജ്യം ദേശസ്യ പൂർണ്ണസാക്ഷരരാജ്യാനാം ഗൗരവപൂർണസൂച്യാം സമ്മിലിതം. പ്രാവൃഷ്താവത് കൃത്സ്നേഹി ദേശേ വ്യാപ്ത ദില്ലിയാം വിഗതരാത്രികാലാത് അശ്രാന്ത വൃഷ്ട്യാ സാമാന്യ ജനജീവനം അത്യന്തം ബാധിതം. അപി ച ഭാരത് ഇംഗ്ലണ്ടയോഃ മധ്യേ പഞ്ച ക്രീഡാത്മികായാഃ ചതുർത്ഥീ അന്താരാഷ്ട്രീയ പ്രതിസ്പർദ്ധാ അദ്യ രാത്രൌ താവത് ദശവാദനേ ക്രീഡിഷ്യതെ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദി പ്രാവോചത് യത് ഏകവിംശതി ശതാബ്ദ്യാഃ ഭാരതം വികസിത ഭാരതം ഭവിതും സങ്കൽപബദ്ധോ വർത്തതേ. തേനോദീരിതം യത് സാമ്പ്രതം ഭാരതം താദൃശഃ ദേശഃ യഃ അധിക വികാസേ വിശ്വസിതി.
1: 21वीं सदी का भारत आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है.
0: വിഗത ദ്വാദശ വർഷേഷു സ്വസ്യ തൃതീയം ഓസ്ട്രേലിയ ഭ്രമണം ഹാട്രിക് ഇതി വിജ്ഞാപയതാ തേന പ്രതിപാദിതം യത് ഏഷഃ പ്രവാസഃ ഭാരത ഓസ്ട്രേലിയ സംബന്ധാനാം ഊർധ്വഗാമിതാം സൂചയതി. അത്രാവസരെ ഓസ്ട്രേലിയ ദേശസ്യ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഇത്യസാവപി തത്ര ഉപസ്ഥിതഃ ആസീത്. തേന തത്രത്യം ജന ഉത്സാഹം ദൃഷ്ട്വാ ഏഷാ സഹഭാഗിതാ ദൃഢതരാ ഇത്യുക്തം. അസ്മാത് പുരാ ഉഭയോഃ ദേശയോഃ നേതൃഭ്യാം മെൽബർൺ നഗരെ തൃതീയേ ഭാരത ഓസ്ട്രേലിയ വാർഷിക ശിഖര സമ്മേളനെ ഭാഗം ഗൃഹീത്വാ ശിഷ്ടമണ്ഡലസ്തരീയ ദ്വിപാക്ഷികീ വാർത്ത വിഹിത. ഹിന്ദപ്രശാന്ത ക്ഷേത്രേ ശാന്തിം സ്ഥിരതാം ച സ്ഥാപയിതും ദ്വാഭ്യാം നേതൃഭ്യാം രക്ഷാ സുരക്ഷാ സഹയോഗ സംയുക്ത ഘോഷണാപത്രേ ഹസ്താക്ഷരം വിഹിതം.
1: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. फ्रेंड्स, आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
0: വാർത്താഹരാൻ സംബോധയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യഗാദീത് യത് ഭാരത ഓസ്ട്രേലിയ ദേശാഭ്യാം പരമാണു ഊർജാക്ഷേത്രേ കശ്ചന ഐതിഹാസിക സഹയോഗ സാധിത. അനേന ഓസ്ട്രേലിയ ദേശാത് ഭാരതായ യുറേനിയം ഇത്യസ്യ ആപൂർത്തിഹി സുലഭാ ഭവിഷ്യതി. അയം സംയോഗ ഭാരതസ്യ സ്വച്ഛോർജാ ലക്ഷ്യായ നവീനാം ഗതിം പ്രദാസ്യതി. അനേനൈവ സഹ സൈബർ ക്രിട്ടിക്കൽ ടെക്നോളജി ഏവം സപ്ലൈ ചെയിൻ പ്രണാല്യാഹ സഞ്ചാലനേന സഹൈവ ഏകാത്മ മഹത്വപൂർണ ഖനിജ വീഥി നിർമ്മാണേന സാമരിക പൌദ്യോഗികി സുരക്ഷാ ക്ഷേത്രം അനവരതം സമേധത്തെ.
1: आज हमने एक महत्वपूर्ण समझौता किया है. इससे ऑस्ट्रेलिया से भारत को यूरेनियम सप्लाई का मार्ग खुलेगा और हमारे क्लीन एनर्जी के उद्देश्यों को नई ताकत मिलेगी. क्रिटिकल मिनरल्स में हमारा सहयोग हमारी स्ट्रेटेजिक सिक्योरिटी और क्लीन एनर्जी ट्रांजिशन के लिए महत्वपूर्ण है.
0: അദ്യ പ്രാതഃ താവത് ഉഭൌ പ്രധാനമന്ത്രിണോ ഭാരത ഓസ്ട്രേലിയ സിഇഒ ഫോറം ഇത്യസ്മിൻ ഭാഗം ഗൃഹീതവന്തൗ. ഉപരാഷ്ട്രപതിനാ സി പി രാധാകൃഷ്ണൻ ഇത്യനേന അദ്യ ഭുവനേശ്വരെ ഒഡീഷ കൃഷി ഏവം പ്രൌദ്യോഗികീ വിശ്വവിദ്യാലയസ്യ പ്രാങ്കണെ ഭാരതസ്യ ഉച്ച സമുദ്ര മത്സ്യപാലന സമ്പദഃ ശാശ്വത ഉപയോഗായ ഏകസ്യ ഐതിഹാസിക രാഷ്ട്രീയ അഭിയാനസ്യ വിധിവത് ശുഭാരംഭഃ അകാരി. അത്രാവസരെ ബ്ലൂ ഇക്കോണോമി ഇതി സമുദ്രാധാരിതാർത്ഥവ്യവസ്ഥാ ഇത്യേതത് രാഷ്ട്രീയ സമൃദ്ധേഹ ഏകം ദൂരഗാമി പരിവർത്തനകാരി ഇഞ്ജനിതി വർണയൻ ഉപരാഷ്ട്രപതിഹി ദേശസ്യ യൂനാം പ്രതി ആഹ്വാനം കൃതവാൻ. തൈഹി വികസിത ഭാരതസ്യ ആധാരശിലാത്വേന ആധുനികാഹ പ്രൌദ്യോഗികി സഞ്ചാലിതാഹ മത്സ്യപാലന സാമുദ്രിക വൃത്തയഹ പൂർണോത്സാഹേന അംഗീകരണീയാഹ. സംസ്കൃത വാർത്തായാഹ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഹ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയ തന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. ഉത്തരാഖണ്ഡരാജ്യം രാഷ്ട്രീയ ശിക്ഷാ നീതി വിംശതേഹ ഉല്ലാസ ഇതി നൂതന ഭാരത സാക്ഷരതാ കാര്യക്രമസ്യാന്തർഗതം നിർധാരിതാൻ വയസ്ക സാക്ഷരതാ മാനദണ്ഡാൻ സംപ്രാപ്യ ദേശസ്യ ഷഷ്ഠം പൂർണ സാക്ഷരരാജ്യം ഭവിതും ഗൗരവാസ്പദം സ്ഥാനം അവാപ്തവാൻ. കേന്ദ്രീയ ശിക്ഷാ മന്ത്രാലയസ്യ വിദ്യാലയ ശിക്ഷാ ഇവം സാക്ഷരതാ വിഭാഗദ്വാരാ നിർധാരിതാനാം മാനദണ്ഡാനാം പൂർത്യനന്തരം ഹ്യഃ

0: രാജ്യപാലേന അസ്യാഹ ഐതിഹാസിക ഘോഷണായാഹ അനുമോദനം കൃതം. അന്യാസാം ഉപലബ്ധിനാം ശൃംഖലായാം അനേന കീർത്തിമാനേന സഹ ഉത്തരാഖണ്ഡഃ അധുനാ മിസോറം ഗോവ ത്രിപുര ഹിമാചലപ്രദേശ സിക്കിം ഇത്യാദീനാം പൂർണ്ണസാക്ഷരരാജ്യാനാം സൂച്യാം സമ്മിലിതോ ജാതഃ. യഹ രാജ്യസ്യ ശൈക്ഷണിക വികാസസ്യ യാത്രായാമേകഃ മഹത്വപൂർണഃ അവസരോ വർത്തതേ. മുഖ്യമന്ത്രി പുഷ്കരസിംഗ ധാമി ഇമാം ഉപലബ്ധിം ഐതിഹാസികി ഇതി വർണയൻ സഹർഷം പ്രാവോചത് യത് സഫലതേയം സർവകാരസ്യ നിരന്തര പ്രയാസാനാം സമമേവ രാജ്യസ്യ നാഗരികാണാം സക്രിയ സഹഭാഗിതായാഹ ഏവ സുഖദഃ പരിണാമോ വർത്തതേ. അദ്യ പ്രാവൃഷ സമ്പൂർണേ ദേശേ പൂർണതയാ വ്യാപ്താ അസ്തി. പ്രാവൃഷ രാജസ്ഥാന ഹരിയാണ പഞ്ചാബ് പ്രാന്തം സമേത്യ ഉത്തര അരബസാഗരസ്യ അവശിഷ്ടേഷു സർവേഷു ഭൂഭാഗേഷു അഗ്രേ പ്രവർദ്ധിത. ആകാശവാണ്യാഹ വാർത്താഹരൈഹി സഹ വിശേഷ വാർത്താലാപം കുർവൻ ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗസ്യ വരിഷ്ഠ വൈജ്ഞാനികഃ ഡോക്ടർ നരേശ കുമാരഃ ബ്രൂതേ യത് വിഗതേഷു കതിപയേഷു ദിനേഷു ദില്ലി NCR ഉത്തരപ്രദേശ് ഉത്തരാഖണ്ഡ പ്രാന്തേഷു മധ്യമതഃ തീവ്രാ വൃഷ്ടിഃ അശ്രാന്തം പ്രചലതി. ദില്ല്യാം തസ്യ സമീപസ്ഥേഷു ച ക്ഷേത്രേഷു ഗതരാത്രികാലാ ജായമാനയാ അവിരത വൃഷ്ട്യാ സാമാന്യ ജനജീവനം പൂർണ്ണതഃ പ്രഭാവിതം സഞ്ജാതം. അദ്യ പ്രാതഃ ദില്ലിവാസിനഃ തീവ്ര മേഘഗർജന വിദ്യുത്പാതാഭ്യാം സഹ ജാതായാഃ അത്യധിക വൃഷ്ട്യാ പ്രഭാവിതാഃ. അനയാ വിവിധ സ്ഥാനേഷു ജലാവരോധ സ്ഥിതിഃ സഞ്ജാത. യയാ യാതായാത വ്യവസ്ഥ അത്യന്തം ബാധിത അഭവത്. ദില്ലി സർവകാരേണ ജ്ഞാപിതം യത് ജലൗഘം അപാകർത്തും ദില്ലി ജൽബോർഡ് ലോകനിർമ്മാണ വിഭാഗം സമേത്യ നഗരനിഗമസ്യ ദലാനി കാര്യം കുർവന്തി ഇതി. ഭാരതീയ പിക്കൽബോൾ സംഘേന ആഗാമിനി പിക്കൽബോൾ വിശ്വചഷകേ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമവർഷെ പ്രതിയോഗിതായാഃ പ്രോഷീണ്യാം ഭാരതസ്യ പ്രതിനിധിത്വം വിധാതും പുരുഷമഹിളാവർഗയോഃ ഭാരതീയദലസ്യ ഘോഷണാ കൃതാ. ഇയം വിശ്വസ്തരീയ ക്രീഡാ പ്രതിയോഗിതാ അസ്മിന്നേവ വർഷെ 30 അഗസ്റ്റ് മാസസ്യ സിതംബർ മാസസ്യ ഷഡ് ദിനാങ്കം യാവത് വിയത്നാം ദേശസ്യ ദാനാംഗ് നഗരേ ആയോജയിഷ്യത്തെ. അന്താരാഷ്ട്രീയ പിക്കൽബോൾ ക്ഷേത്രേ വിഖ്യാതഃ ഹർഷ മെഹത അസ്മിൻ പ്രതിനിധിത്വം വിധാസ്യതി. പുരുഷ ക്രിക്കറ്റ് പ്രതിസ്പർദ്ധായാം ഭാരത ഇംഗ്ലണ്ടയോഃ മധ്യേ പ്രചലന്ത്യാഃ പഞ്ച ക്രീഡാത്മികായാഃ വിംശതി പ്രതിവിംശതി ശൃംഖലായാഃ ചതുർത്ഥീ അന്താരാഷ്ട്രീയ പ്രതിസ്പർദ്ധാ അദ്യ രാത്രൌ 10 ബ്രിസ്റ്റൽ നഗരസ്യ കൗണ്ടി ഗ്രൗണ്ട് ക്രീഡാംഗണേ ക്രീഡിഷ്യത്തെ. ഇതി വാർത്താഃ.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3 ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6.

0: മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമ്പലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരം വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസിയ ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു.

0: പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
1: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളുള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ കണ്ണൂർ അളവിലുള്ള കർഷകൻ എന്നവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കാം.
1: എൻ്റെ പേര് രവീന്ദ്രൻ, കണ്ണൂർ അളവിൽ.
0: കുറേ വർഷമായോ കൃഷി ചെയ്യുന്നത്? എങ്ങനെയാണ്?
1: ഞാൻ ചെറുപ്പകാലത്ത് കുറേ കൃഷി ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. ജോലി സംബന്ധമായിട്ട് കേരളം വിട്ട് പുറത്തു പോയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 10-60-65 വയസ്സ് വരെ കൃഷി ഒന്നും ചെയ്തിട്ടില്ല. ജോലിയൊക്കെ റിട്ടയറായി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. ചെറിയ സ്ഥലമേ ഉള്ളൂ, അന്ന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇന്ന് ചെറിയ സ്ഥലത്താണ്. സമയം പോകാനും നല്ല സ്വന്തമായി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഭക്ഷണം കഴിക്കാനും സുഖമായിട്ടുള്ള ഉറക്കിനും ആരോഗ്യം നിലനിർത്താനും വേണ്ടിയിട്ട് ഇന്ന് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ നേരം എന്ന് പറഞ്ഞാൽ രാവിലെയോ വൈകുന്നേരമോ ഉച്ചയ്ക്ക് ശേഷമോ ആയിട്ട് എന്ന് പറഞ്ഞാൽ കൃഷി തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. കരപ്പറമ്പിലാണ് ചെയ്യുന്നത്. ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. സമയം പോവുക, നമുക്ക് പറഞ്ഞാൽ മനസ്സിന് ഒരു സന്തോഷം.
0: എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്?
1: വാഴയുണ്ട്, തെങ്ങുണ്ട്. തെങ്ങൊന്നും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല എന്ന് പറഞ്ഞാൽ, പഴയത് തന്നെ പറമ്പിൽ കരപ്പറമ്പായതുകൊണ്ട് കുറച്ച് പച്ചക്കറിയുണ്ട്, ചില്ലറ മാവുണ്ട്. സമ്മിശ്ര കൃഷി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ മുളയുണ്ട്. ഇത്രയും തെങ്ങും വാഴയെല്ലാം കവുങ്ങുമെല്ലാം ഉള്ളതുകൊണ്ട് വെയിലിങ്ങനെ വെയിലുണ്ടാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി അവിടെ അത്ര നന്നായി കിട്ടില്ല. കൂടാതെ ഈ മുളമന്തി എന്ന് പറയുന്ന ഇതിൻ്റെ ശല്യമുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷിയിൽ വലിയ ഇത് കാണിക്കലില്ല.
0: വാഴക്കൃഷിയാണ് കുറച്ച്.
1: വാഴയും തെങ്ങ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒരു വളം കൊടുക്കേണ്ടതും അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അതിന് വേറെ ഒന്നും എന്ന് പറഞ്ഞാൽ പ്രയത്നമൊന്നും ആവശ്യമൊന്നുമില്ല. വാഴ
0: അത്യാവശ്യം ആവശ്യത്തിന് സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറി.
1: ചെറിയ കുടുംബമാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഇത് അവിടെ ഉണ്ടാക്കും.
0: ഏത് മേഖലയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്?
1: ഞാൻ ബോംബെയിലെ നേവലിൽ സിവിൽ മെക്കാനിക് ആയിട്ട് ജോലി ചെയ്തതാണ്.
0: കുടുംബം ആരൊക്കെയാണ്? ഫാമിലി?
1: ഫാമിലി ഭാര്യ, 2 ആൺമക്കളാണ്. മൂത്ത മകൻ ബോംബെയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മൂത്ത മകൻ ഇവിടെ കോഴിക്കോട് REC എന്ന് പഠിച്ചതാണ്. ഇളയ മകൻ പാലക്കാട് NSS നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ഇപ്പം ദുബായിൽ ജോലി എടുക്കുന്നുണ്ട്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അച്ഛനായി
0: കൊച്ചുമക്കളുണ്ട്. അപ്പോൾ സന്തോഷകരമായിട്ട് പോകുന്നു. ഇനിയും സ്വന്തം ആവശ്യത്തിനെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ശരീരം അല്ലേ, ശുദ്ധമായ പച്ചക്കറി കഴിച്ച് ഇനി ഒരുപാട് കാലം ഇത്
1: ഒരുപാട് കാലം ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ്.
0: ആരോഗ്യമുള്ള
1: വരെ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്.
0: ഇപ്പം എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടു, പുതിയ തലമുറയൊന്നും കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? കാരണം താങ്കൾ 82 വയസ്സുള്ളൊരു അല്ലേ.
1: എൻ്റെ അനുഭവം വെച്ചിട്ട് കൃഷിപ്പണിയിൽ ഇറങ്ങിയാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയുള്ള ഡ്രസ്സ് ഇടാനോ ഒരു ഇതൊന്നും പറ്റില്ല. അപ്പോൾ പുതിയ തലമുറ കൂടുതൽ, അത് എൻ്റെ എല്ലാം ചെറുപ്പപ്രായത്തിൽ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ച കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ, ഈ ആഡംബരങ്ങളോടും പിന്നെ രണ്ടാമത് കൃഷി ഒരു ചെറിയ തോതിലെല്ലാം ചെയ്യുന്നതാണെങ്കിൽ ഒരു വലിയൊരു വരുമാനം പ്രതീക്ഷിച്ച് കിട്ടില്ല. ഇന്നത്തെ പുതിയ തലമുറക്ക് എന്ന് പറഞ്ഞാൽ അവരെ പഠിച്ച ജോലി പ്രകാരം എന്ന് പറഞ്ഞാൽ മോശമില്ലാത്ത ഒരു സമ്പാദ്യം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. കൃഷിയിൽ അത് പറ്റില്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട്.
0: ഇൻട്രസ്റ്റ് ഉള്ളവർ കടന്നു വരിക അല്ലേ.
1: ആ എൻ്റെ മക്കൾ വരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ നോക്കുവാന്നല്ലാണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ചോദ്യങ്ങളോ ആണെന്ന് പറഞ്ഞാൽ കൂടെ ഒന്ന് സഹായിക്കാൻ നിൽക്കുവോ അതിന് അവർക്ക് സമയമില്ല. അവർ അതൊന്നും ശീലിച്ചിട്ടുമില്ല. നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ പഴയ തലമുറയെന്നു പറഞ്ഞാൽ അച്ഛൻ കാരണന്മാർ ഇഷ്ടംപോലെ സ്ഥലമുള്ള കൂട്ടറായതുകൊണ്ട് അത് കണ്ട് അതിൻ്റെ കൂടെ വളർന്നവരാണ്.
0: ഒരുപാട് സന്തോഷം ഇത്രയും സമയം നമ്മളെ ശ്രദ്ധ

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: ഇപ്പൊ റേഡിയോ മലബാർ ഇപ്പോഴ് മുയ്യത്താണുള്ളത്. കാർഷിക മേഖലയിൽ നിന്ന് ഒരുപാട് പേര് അകന്നു പോകുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് മുയ്യത്തുള്ള കർഷക കൂട്ടായ്മ അവരുടെ പുതുജീവൻ കൃഷിക്ക് നൽകുന്ന

0: മൊയ്യം വയലിൽ നിന്നും നമ്മോട് വിശേഷങ്ങൾ പങ്കുവച്ച രവീന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ വീട്ടാവശ്യത്തിനുള്ള വിളകളെല്ലാം വീട്ടുവളപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അതായത് ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും വീട്ടുവളപ്പിൽ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ കൃഷിയിടം സജ്ജമാക്കുമ്പോഴും വിളകൾ തിരഞ്ഞെടുക്കുമ്പോഴും അല്പം കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടേ? തീർച്ചയായും വേണം. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അറിയേണ്ടുന്ന കാര്യങ്ങൾ ചെറുതല്ല. വെള്ളവും വെളിച്ചവും ധാരാളം ലഭിക്കുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. പൊതുവെ പണ്ടുള്ളവരെല്ലാം പറയുന്നത് വീടിന്റെ തെക്ക് ഭാഗത്ത് കൂടുതൽ വെയിൽ ലഭ്യമാകുന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചാൽ മികച്ച വിളവ് ലഭ്യമാകുമെന്നാണ്. എന്നാൽ നനസൗകര്യം നോക്കുകയാണെങ്കിൽ കിണറിനോടടുത്താണ് ഏറ്റവും നല്ലത്. തണലത്ത് വളരുന്ന ഇഞ്ചി, മഞ്ഞള്, ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ് തുടങ്ങിയ ഇനങ്ങളെല്ലാം മറ്റുള്ള വിളകളുടെ ഇടയിലായി കൃഷി ചെയ്യുന്നതാണ് നല്ലത്. വീട്ടിലേക്ക് പ്രധാനമായും ആവശ്യമായി വരുന്ന മുളക്, തക്കാളി, കറിവേപ്പില തുടങ്ങിയ ഇനങ്ങൾ നിർബന്ധമായും പച്ചക്കറി തോട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദീർഘകാല വിളവ് തരുന്ന ഇനങ്ങളാണെങ്കിൽ അടുക്കളത്തോട്ടത്തിൽ പ്രത്യേകം സ്ഥലം കണ്ടെത്തി ചെയ്യുന്നതാണ് നല്ലത്. മുരിങ്ങ, പപ്പായ, നാരകം ഇങ്ങനെയുള്ള വിളകളെല്ലാം തോട്ടത്തിന്റെ അരികിലായി നടുന്നതാണ് ഗുണകരം. പിന്നെ ഗ്രോ ബാഗിലാണ് കൃഷിയെങ്കിൽ ഒരു ചെടി നട്ട് അതേ വിള തന്നെ അടുത്ത തവണയും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ പാടില്ല. ഇത്തവണ മണ്ണിൽ തക്കാളി, മുളക്, വഴുതന എന്നിവ കൃഷി ചെയ്തെങ്കിൽ അതേ സ്ഥലത്ത് അടുത്ത തവണ ചീര, പയറ്, വെള്ളരി പോലുള്ളവ കൃഷി ചെയ്യുന്നതാണ് നല്ലത്. ഏത് വിള ചെയ്താലും നിശ്ചിത അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം. തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് രോഗസാധ്യത പെട്ടെന്ന് വ്യാപിക്കാനിടയുണ്ട്. ഇതൊഴിവാക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിള തന്നെ പിന്നെയും പിന്നെയും ഒരേ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഇത് ഉൽപാദനക്ഷമതയെ പ്രതികൂലമായി ബാധിക്കും. അടുക്കളത്തോട്ടം സജീവമാകുമ്പോൾ ഓർത്തുവെക്കേണ്ട കാര്യമാണിത്. മണ്ണിന്റെ PH നോക്കിയ ശേഷം കൃഷി ചെയ്യുന്നതാണ് നല്ലത്. ഇതിന് കൃഷി ഓഫീസറുടെ വിദഗ്ധ ഉപദേശം തേടാം. അടുക്കളത്തോട്ടം ഒരുക്കുമ്പോൾ പച്ചക്കറി കൊണ്ട് തന്നെ ഒരു വേലി കിട്ടുന്നത് നന്നാവും. ഇതിനുവേണ്ടി ഏവരും ആശ്രയിക്കുന്നത് മധുരച്ചീര എന്ന കൃഷിയാണ്. ഒരടി നീളത്തിലുള്ള ഇടത്തരം മൂപ്പെത്തിയ കമ്പുകൾ 30 cm അകലത്തിൽ നട്ടാൽ അവ വളർന്ന് നല്ല വേലിയായി മാറും. അമര, ചതുരപ്പയറ്, കോവൽ, നിത്യവഴുതന തുടങ്ങിയ പടർന്നു കയറുന്ന വിളകൾ വേലിയിൽ പടർത്തുന്നത് പച്ചക്കറിത്തോട്ടം കൂടുതൽ ഭംഗിയുള്ളതാകാൻ സഹായിക്കും. പിന്നെ വീട്ടുവളപ്പിലെ കൃഷിയായതുകൊണ്ട് തന്നെ ജൈവവളങ്ങളായ ചാണകം, കോഴിവളം, ആട്ടിൻ കാഷ്ടം, കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഉണക്കിപ്പൊടിച്ച ചാണകം 100 kg എന്ന കണക്കിൽ മണ്ണുമായി ചേർത്തിളക്കണം. വീട്ടുവളപ്പിലെ ഒരതിർത്തിയിൽ ശീമക്കുന്ന നട്ടാൽ ആവശ്യത്തിന് പച്ചില വളവും ലഭിക്കും. അടുക്കള വേസ്റ്റ്, അതായത് നമ്മൾ കറിവെക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ പുറന്തൊലിയും അതിൽ നിന്നും ആവശ്യമില്ലാതെ ചെത്തിമാറ്റുന്ന ഭാഗങ്ങളുമെല്ലാം ചേർത്ത് വെച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് 4 ദിവസം പുളിപ്പിച്ച് കഞ്ഞിവെള്ളത്തിന്റെ അളവിന് ഇരട്ടി വെള്ളമൊഴിച്ച് ചെടികളിൽ തളിച്ചു കൊടുക്കുന്നതും മണ്ണിലൊഴിച്ചു കൊടുക്കുന്നതും മികച്ച വിളവിന് സഹായിക്കും. മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെടികൾക്കിടയിൽ ഉണങ്ങിയ പുല്ലോ വൈക്കോലോ ഇലകളോ ഉപയോഗിച്ച് പുതയിട്ട് നൽകാം. കീടനിയന്ത്രണത്തിന് പപ്പായ ഇല കൊണ്ടുണ്ടാക്കുന്ന ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് നല്ലതാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താലും അടുക്കളത്തോട്ടത്തിലായാലും കീടനിയന്ത്രണം പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനായി തുളസിക്കെണി, മഞ്ഞക്കെണി, ഫിറമോൺ കെണി എന്നിവ ഉപയോഗിക്കാം. കാന്താരി മുളക് മിശ്രിതം, വെളുത്തുള്ളി മിശ്രിതം, വേപ്പെണ്ണ മിശ്രിതം, പുകയില കഷായം തുടങ്ങിയവ ഫലപ്രദമായി കീടനിയന്ത്രണത്തിന് കർഷകർ ഉപയോഗിച്ചു വരാറുണ്ട്. ഇത്തരം മാർഗങ്ങൾ പ്രയോഗിക്കുന്നത് ഒരിക്കലും വിളകൾക്ക് ദോഷകരമായി ബാധിക്കില്ല. കീടങ്ങൾ വരാതെ നോക്കുന്നതാണ് പച്ചക്കറി കൃഷിയിൽ പരമപ്രധാനം. അതുകൊണ്ട് ഈ പറഞ്ഞ ജൈവ കീടനാശിനികളെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ ഇടവിട്ട് ഉപയോഗിക്കാം. കീടനിയന്ത്രണവും വളപ്രയോഗവും സമയാസമയങ്ങളിൽ നടത്തിയാൽ മികച്ച വിളവ് അടുക്കളത്തോട്ടത്തിൽ നിന്നൊരുക്കാം. ഇതുപോലെ തന്നെ ചില വിളകളിൽ നിന്നും നല്ല വിളവ് ലഭിക്കാൻ നമ്മുടെ കർഷകർ ചെറിയ ചെറിയ പൊടിക്കൈകളും ഉപയോഗിക്കാറുണ്ട്. ചേമ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ചേമ്പ് മുളച്ച് ഒരാഴ്ച കഴിയുന്നതോടെ ചുറ്റും ചാണകക്കുഴമ്പ് പരത്തി ചാരവുമിട്ട് ചവറടുക്കിയാൽ വൃശ്ചികത്തിൽ ധാരാളം കിഴങ്ങ് പറിക്കാൻ കഴിയുമത്രേ. മത്തൻ, കുമ്പളം പോലുള്ളവ ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ ഇളം പ്രായത്തിൽ പറിച്ചെടുക്കണം. കുറച്ചുകാലം സൂക്ഷിക്കാനാണെങ്കിൽ നല്ലതുപോലെ വിളഞ്ഞ ശേഷം മാത്രമേ പറിക്കാവൂ. വേനൽ കൃഷിക്ക് മത്തൻ നട്ട് കൊടി നീളും വരെ പേരിനെ നനയ്ക്കാവൂ. കൊടി നീട്ടിക്കഴിഞ്ഞാൽ തടത്തിൽ ധാരാളം വളമിട്ട് നന്നായി നനച്ചാൽ പടർന്ന് ധാരാളം പെൺപൂക്കൾ ഉണ്ടാകും. പയറ് പൂവിടുന്നതിനു മുൻപ് ശിഖരങ്ങളുടെ തലപ്പത്തുള്ള ഒരില നിവർത്തി തൊട്ടു താഴെയുള്ള രണ്ടെണ്ണം നുള്ളിക്കളയണം. ഇതുമൂലം കായ്പിടുത്തം കൂടും. പയറില കറി വയ്ക്കാനും കഴിയുന്നതാണ്. വെള്ളരിവർഗ വിളകളുടെ ആൺപൂക്കൾ രാവിലെ പറിച്ചെടുത്ത് പെൺപൂക്കളിൽ പരാഗം വീഴ്ത്തക്ക വിധത്തിൽ കുടയുക. കായ്പിടുത്തത്തിന് ഇതേറെ സഹായകമാണ്. വെള്ളരിയുടെ പരാഗം മത്തനിൽ വീണാൽ ആകൃതി, നിറം എന്നിവയിൽ സങ്കര സ്വഭാവമുള്ള കായകൾ ഉണ്ടാകും. വിത്തിനുള്ള വെണ്ടക്കായ ഉണങ്ങുന്നതോടെ ചെടിയിൽ തന്നെ അത് പൊട്ടിച്ചിതറാതിരിക്കാൻ നൂലുകൊണ്ട് ചുറ്റിയിടുന്നത് നല്ലതാണ്. ക്യാബേജ് കൂടുതൽ വിടർന്ന് പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാൻ മുകളിൽ ഇലകൾ കൂട്ടിക്കെട്ടി നിർത്തിയാൽ മതി. മത്തൻ, ചുരയ്ക്ക ഇവ കൃഷി ചെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളമില്ലാതെ വന്നാൽ കായ് വിരിഞ്ഞ് കഴിയുമ്പോൾ കായ്ഞ്ഞെട്ടിന് താഴെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുന്നത് നല്ലതാണ്. തുടർന്ന് വീതി കുറഞ്ഞ ഒരു തുണിനാടയെടുത്ത് ഒരറ്റം വെള്ളത്തിൽ മുക്കിയിടുക. കായ്ഞ്ഞെട്ടിന്റെ നടുവിലൂടെ ചെറുതായി കീറി തുണിനാടയുടെ മറ്റേ അറ്റം അതിലൂടെ കടത്തിയിടണം. ഇത് ഒരു വിളക്ക് തിരി പോലെ പ്രവർത്തിച്ച് കായ്കൾക്ക് ആവശ്യമുള്ള വെള്ളം എത്തിച്ചു കൊടുക്കും. തേങ്ങാവെള്ളത്തിൽ പശുവിൻ പാൽ കലർത്തി തളിച്ചാൽ മുളകിലെ പൂവും കായും പൊഴിയുന്നത് ഒഴിവായി കിട്ടും. പച്ചക്കറികളിൽ തണ്ടുതുരപ്പന്റെ ഉപദ്രവമുണ്ടെങ്കിൽ സോപ്പ് വെള്ളത്തിൽ മീനെണ്ണ കലർത്തി തളിച്ചാൽ മതി. പച്ചക്കറി കൃഷി ചെയ്ത പാടത്ത് അടുത്ത കൃഷി നെല്ലാകുന്ന പക്ഷം വിളവ് കൂടുതലായിരിക്കും. തക്കാളി, മുളക്, വഴുതന എന്നിവയുടെ കായ്കൾ പൂർണമായും പഴുത്തതിനു ശേഷമേ വിത്തിനായി വിളവെടുക്കാവൂ. പീച്ചിൽ, ചുരയ്ക്ക എന്നിവയുടെ കായ്കൾ നന്നായി ഉണക്കി വിത്ത് കായ്ക്കുള്ളിൽ കിലുങ്ങാൻ തുടങ്ങുമ്പോൾ വിത്തിനായി വിളവെടുക്കാം. ഏറ്റവും അവസാനമുണ്ടാകുന്ന കായ്കൾ ഒരിക്കലും വിത്തിനെടുക്കരുത്. അവ തികച്ചും ഉൽപാദനക്ഷമത കാണിക്കുകയില്ല. വെള്ളരി, മത്തൻ, ചുരങ്ങ, പീച്ചിൽ എന്നിവയുടെ വിളഞ്ഞ കായ്കൾ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. കൃഷി ഇറക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് കായ് മുറിച്ച് വിത്തെടുത്ത് തണലിൽ ഉണക്കി ഉപയോഗിക്കാം. പാവൽ, പടവലം, കുമ്പളം, വെള്ളരി, മത്തൻ ഇവയുടെ പഴുത്ത കായ്കൾ മുറിച്ച് വിത്തടങ്ങിയ മാംസള ഭാഗം മാറ്റി പാത്രത്തിലാക്കി ഒരു രാത്രി പുളിക്കാൻ വയ്ക്കുക. പുളിച്ച് പതഞ്ഞ ദ്രാവകം പിറ്റേന്ന് നന്നായി കലക്കി വെള്ളത്തിൽ കഴുകി അടിയിലടിഞ്ഞ വിത്ത് ശേഖരിച്ച് ഉണക്കണം. കൂടുതൽ വിത്ത് വേണ്ടി വരുമ്പോൾ ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ചെയ്യാവുന്ന വിളകളാണ് ചീര, വെണ്ട, പയറ്, മണിപ്പയർ, വഴുതന, തക്കാളി, പാവൽ, കുമ്പളം, വെള്ളരി തുടങ്ങിയവയെല്ലാം. ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഇത്തിരി വിപുലീകരിച്ചുകൊണ്ട് വീട്ടുവളപ്പിലെ കൃഷിയെ നമുക്ക് സാമ്പത്തികമായും ഉപയോഗപ്പെടുത്താവുന്നതാണ്. മരങ്ങൾ ഉൾപ്പെടെ വിവിധയിനം വിളകളുടെ കൃഷിയും കാലി വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യകൃഷി എന്നിവയും കർഷകന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുതകുമാറ് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായുള്ളൊരു ഉൽപാദന വ്യവസ്ഥയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. വിളകളുടെ വൈവിധ്യവും കൃഷിരീതിയും കാരണം വർഷം മുഴുവൻ കർഷകന് ആദായം ലഭിക്കുമെന്നത് ഈ രീതിയുടെ ഒരു മുഖ്യ സവിശേഷതയാണ്. കേരളത്തിലെ ഭൂരിഭാഗം കൃഷിയിടങ്ങളും ഈ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തു വരുന്നത്. പ്രധാനമായും തെങ്ങടിസ്ഥാനമായുള്ള കൃഷിയാണ് ഇതിൽ മുഖ്യമായത്. മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ഈ കൃഷിരീതി മൂലം നമുക്ക് കഴിയും. തെങ്ങിൻ തോട്ടങ്ങളിൽ കുരുമുളക് പോലുള്ള സുഗന്ധവിളകൾ, വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കൈതച്ചക്ക, തീറ്റപ്പുല്ല് എന്നിങ്ങനെ വിവിധ ഉയരത്തിൽ വളരുന്ന ചെടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുനില കൃഷി കർഷകന് കൂടുതൽ ആദായത്തിലേക്ക് എത്തിക്കും. സാമ്പത്തിക ആദായം നൽകുന്ന വൻകിട കൃഷിയല്ലെങ്കിലും അവനവന് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ഏതൊരു വ്യക്തിയും ശ്രമിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം കർഷകരുടെ വിശേഷങ്ങൾ അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ

0: തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99161 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവെൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है.
0: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു.

0: മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: June 1 ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAV വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി

12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫിറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ യു എസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ യു എസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 മൂന്ന് പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം, ചെന്നൈ, തിരുവനന്തപുരം, താമ്പരം, തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747431174 Thank you.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 തീയതി രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
1: സി എം വിസ്താര. ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111 933 600.
1: സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: വളയം

0: റേഡിയോ മലബാറിന്റെ വളയത്തിലൂടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മളിപ്പോൾ കൊട്ടിയൂരാണുള്ളത്. കൊട്ടിയൂരിൽ പാർക്കിംഗ് പ്ലേസിൽ ഇങ്ങനെ നിരവധി വാഹനങ്ങളിലിടയിലൂടെയുള്ള യാത്രയാണ്. വളയത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം ചേട്ടാ. നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തു.
1: എന്റെ പേര് സുമേഷ് എന്നാണ്. നീലേശ്വരം കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ ടാക്സി ഡ്രൈവറാണ്.
0: എത്ര വർഷം ഈ ഒരു മേഖലയിൽ കടന്നു വന്നിട്ട്?
1: ഞാനിപ്പം ടാക്സി ഫീൽഡിൽ 2013 മുതലുണ്ട്.
0: 2013 മുതലുണ്ട്. ആദ്യം ഈ ഒരു വാഹനത്തെ തന്നെയാണോ തുടക്കം? അല്ലെങ്കിൽ
1: അല്ല, ചെറിയൊരു വാഹനത്തിലായിരുന്നു. ഇന്നോവ ആയിരുന്നു ആദ്യം എന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രാവലറാണ്, ട്രാവലർ ഇന്നോവ ഉണ്ട്.
0: എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
1: ജീവിതം വലിയ തട്ടുമുട്ടി പോകുന്നു, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു.
0: കാരണം ഇപ്പൊ ഒരു സീസൺ ടൈം ആണല്ലോ അല്ലേ?
1: ആ ഇപ്പൊ ഒരു ഇപ്പൊ ഇത് കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവത്തോടു കൂടി നമ്മള് സീസൺ അങ്ങനെ അവസാനിക്കാൻ
0: പോവുകയായിരുന്നു.
1: ജൂലൈയില് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓട്ടവും കാര്യമൊന്നും ഉണ്ടാവില്ല.
0: അപ്പൊ ഇത് ഇവിടെ എത്രാമത്തെ തവണയാണ് ഇപ്പൊ വന്നത്?
1: അങ്ങനെ പറയാൻ ഓർമ്മയിലില്ല, നേരത്തെ വരുന്നുണ്ട്.
0: അല്ല, ഈ ഒരു വർഷം ഈ ഒരു ഉത്സവം തുടങ്ങിയിട്ട്
1: ആദ്യമായിട്ടാണോ?
0: പരിസരത്തിലെ ആൾക്കാർ തന്നെയാണോ? എത്ര പേരായിട്ടാണ് വന്നത് ഇന്ന്?
1: ഇന്നിപ്പം 10 പേരേ ഉള്ളൂ.
0: അല്ലാതെ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണോ? അല്ലെങ്കിൽ
1: എല്ലാരും വീടിനടുത്തുള്ള ആൾക്കാരിലാണ്, ഒരു കൂട്ടായ്മയായിട്ട് വരുന്നത്, കുടുംബശ്രീ അങ്ങനെയുള്ള ആൾക്കാരിലാണ്.
0: ഓക്കെ ഓക്കെ. അപ്പോ 2013 മുതൽ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഓർത്തു വെക്കാൻ പറ്റിയ രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ?
1: അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞാല്, ഇപ്പോ ഞാൻ നമ്മളെ കൂർഗ് മടിക്കേരി പോയി വരുമ്പോ നമ്മള് ഭാഗമണ്ഡല വഴി ഇറങ്ങും, പാണത്തൂർ വരുന്ന വഴി. ഒരു വളവ് തിരിഞ്ഞ് പെട്ടെന്ന് വലിയൊരു ആന, ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, നമ്മുടെ കഥയെല്ലാം കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചു. കാരണം അതിങ്ങനെ ഇളകി നിൽക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതെന്തോ പനയെന്തോ എത്താൻ വേണ്ടി തിരിഞ്ഞു നിന്നപ്പോ ആ ഗ്യാപ്പിൽ കൂടി ഒക്കെ രക്ഷപ്പെടാൻ പറ്റി. അതാണ് ഒക്കെ ഒരു വറക്കാൻ പറ്റാത്ത എന്റെ ഡ്രൈവിംഗ് ഫീൽഡിൽ ഒരു അനുഭവം തന്നത്.
0: അത് എത്ര മണിക്കായിരുന്നു?

0: സംഭവം
1: അതൊരു രാത്രി 12 മണി 1 മണി ആ സമയത്താണ്.
0: അന്ന് മുഴുവൻ യാത്രക്കാരുണ്ടായിരുന്നോ?
1: ഓ, എല്ലാരും ഉണ്ടായിരുന്നു. വണ്ടിയിൽ മുഴുവൻ യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാരും പേടിച്ചുപോയി. പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന വിചാരിച്ചതല്ല. റിവേഴ്സ് എടുത്ത് പോലും നടക്കൂല. അത് ചെറിയ റോഡാണ്, ചെറിയ വളവും തിരുവല്ലുള്ള റോഡാണ്. എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്.
0: ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഡ്രൈവർമാർക്ക് അല്ലെ?
1: മറക്കാൻ പറ്റാത്തൊരു അനുഭവം അതാണ്. ഇന്നും മനസ്സിന്ന് പോവാത്തൊരു അനുഭവം. പെട്ടെന്ന്
0: എന്ത് ചെയ്യണം എന്നറിയാതെ സ്തംഭിച്ചുപോയി.
1: കാരണം അടുത്തെത്തിപ്പോയി, തൊട്ട് മുന്നിലെത്തിപ്പോയി. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആനെന്തോ നമ്മളെ കണ്ടിട്ട് തിരിഞ്ഞതാണോ എന്നാ അറിയില്ല. പെട്ടെന്ന് എന്തോ സൈഡിലേക്ക് എന്തോ വലിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോ ആ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെടാൻ പറ്റിയത്.
0: ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ ഈ ഒഴിവു സമയങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒഴിവു സമയങ്ങൾ എങ്ങനെയാണ് നിങ്ങളത്?
1: ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഒഴിവു സമയമില്ല. ഞാനിപ്പം 108 ആംബുലൻസിന് കൂടി പോകുന്നുണ്ട്. അതിൽ 13 ദിവസം അതിൽ പോകണം. പിന്നെ മിച്ചുള്ള ദിവസമാണെങ്കിൽ, പിന്നെ ഞാനില്ലെങ്കിലും എന്റെ കൂട്ടുകാരന്മാരുണ്ട് രണ്ടാൾ, അവര് പോകും ഞാനില്ലാത്ത ദിവസങ്ങൾ.
0: അപ്പൊ ഈ ആംബുലൻസിലൊക്കെ പോവാന്ന് പറയുമ്പോൾ അത്രയേറെ ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വാഹനമാണ്. അപ്പോ അത്രയേറെ വേഗതയിൽ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം അതെങ്ങനെയായിരിക്കും? എങ്ങനെയാണ് അതൊന്ന് പറയാവോ?
1: അത് പറയുമ്പോ ഇപ്പം എങ്ങനെയാലും വേഗത്തിൽ പോയി പോകും. നമ്മളിപ്പോ പേഷ്യൻസിന്റെ നില കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികളിലാകുമ്പോൾ നമുക്ക് കൂടുതലും മനസ്സിനൊരു ധൈര്യം കിട്ടുക. കാരണം പെട്ടെന്ന് എത്തിക്കാന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും കുട്ടികളെ കാണുമ്പോൾ. ചെറിയ കുട്ടികളിലും ഉണ്ടാവും, ചിലപ്പം ഈ ജനിച്ച പാടുള്ള കുട്ടികളെല്ലാം ഉണ്ടാവും. എന്നാൽ പിന്നെ ഒന്നും നോക്കൂല, അതൊരു പോയി പോകും. നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഓടിപ്പോകും.
0: പക്ഷെ എങ്ങനെയാണ് നമ്മൾ അത്രയും വേഗത്തിൽ പോകുമ്പോൾ മുന്നിലുള്ള വാഹനങ്ങൾ മാറിത്തരും? വിശ്വാസം,
1: തീർച്ചയായും നമ്മളൊരു വിശ്വാസമാണ്. അത് ഇതുവരെ തെറ്റിയിട്ടില്ല. മുന്നിലെ ആൾക്കാരെല്ലാം മാറിത്തരും. ഇപ്പൊ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറച്ചുകൂടി ആൾക്കാർ ഈ ഗ്ലാസ് കയറ്റി എ സിയിലിട്ട് പോകുമ്പോൾ ചില സമയത്ത് നമ്മൾ സയറിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. സൈഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈ ഇപ്പോഴത്തെ. ഇപ്പൊ പുതിയ റോഡെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്നായിരിക്കും.
0: റോഡ് ഒരുപാട് വികസിച്ചു, അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രയുടെ വേഗതയും കൂടും.
1: യാത്രയുടെ വേഗതയും കൂടും. പിന്നെ നമുക്ക് ഹോസ്പിറ്റലത്തിന്റെ ടൈമിൽ ഇപ്പൊ കുറഞ്ഞു. സാധാരണ നമുക്ക് ചെറുവത്തൂര് കാഞ്ഞങ്ങാടെന്നെല്ലാം പെരിയാർ എത്തുന്നതിനേക്കാൾ എത്രയോ സമയം ഇപ്പൊ കുറഞ്ഞു കിട്ടി. കാരണം ഒരുപാട് റോഡ് ഓക്കെ ആയാലോ ഇപ്പൊ നമ്മളെ ഏരിയയിലെല്ലാം. അതുകൊണ്ട് കുറെയെല്ലാം ബുദ്ധിമുട്ടായിട്ടുണ്ട്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, പിന്നെ എന്റെ മകനുണ്ട്, 3 വയസ്സുള്ള ഒരു മകനുണ്ട്. പിന്നെ ചേട്ടൻ ചേച്ചിണ്ട്. അവർ രണ്ടാളും കല്യാണം കഴിച്ചു. ചേട്ടൻ വേറെ വീടാക്കി.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും.
1: അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ്, വൈഫിന്റെ പേര് തൃഷ, മകന്റെ പേര് റയാൻഷ്, ചേട്ടന്റെ പേര് തമ്പ എന്നാണ്, പിന്നെ ചേച്ചിയുടെ പേര് സുഷമ.
0: സന്തുഷ്ട കുടുംബം.
1: സന്തുഷ്ട കുടുംബം.
0: ഇപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അടിക്കടി പെട്രോൾ ഡീസൽ വില വർധന, അതുപോലെ തന്നെ വാഹനത്തിന്റെ മെയിന്റനൻസിന്റെ ഒരു വില വർധന, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മേഖല എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്ത് കൊണ്ടുപോകുന്നത്? അതിന് മാത്രമുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് ഇപ്പം ലഭിക്കുന്നുണ്ടോ? പണ്ടൊക്കെ പറയുന്നേക്കാം ഒരു വാഹനം ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ കഴിയുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
1: ഈ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് സ്പെയർ പാർട്സിന്റെ വിലകൾ ഭയങ്കരമായിട്ട് കൂടിപ്പോയി. പിന്നെ ഡീസലിന്റെ വില പിന്നെ പറയണ്ടല്ലോ. ഇപ്പം ഇപ്പടുത്തന്നെ 10-12 രൂപ കൂടിയെന്നാ പറയുന്നത്. അതെല്ലാം കൂടി ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഈ നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ അറിഞ്ഞു തരും. ചില ആൾക്കാർ അറിഞ്ഞ് നമ്മൾ വാടക പറയുന്നതിൽ കൂടുതൽ തരും. ചില ആൾക്കാർ നമ്മൾ പറയുന്നതിൽ വാടകയിൽ എങ്ങനെ 1-2000 കുറക്കാനേ നോക്കും. അത് ശരിക്കും നമുക്ക് ബാധിക്കും. പിന്നെ നമ്മളൊരു ഓട്ടം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കും. പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് വർഷത്തിനൊന്നും എടുക്കൂല.
0: ഈ ജോലി തിരക്കിനടക്കൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടല്ലോ, അത് ഒഴിവ് സമയം. ഇപ്പൊ നിങ്ങൾ ഇപ്പം പാർക്കിംഗ് ഏരിയയിലാണുള്ളത്. അപ്പൊ ഈ ഒരു സമയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്രയും നേരം യാത്രക്കാർ തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു സമയങ്ങളിൽ എന്തൊക്കെയാണ് ഒരു ഹോബി എന്ന് പറയുന്നത്?
1: ഹോബി എന്ന് പറയാ കൂടുതൽ സമയം വൈഫ് വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. വൈഫ് കൂടുതൽ സമയം വിളിച്ചു അവനെ അങ്ങനെ സംസാരിച്ചു പോകും. അല്ലാതെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാകും. അടുത്ത് വണ്ടി കൊണ്ട് വന്ന് അവരെ കൂടെ ഇരിക്കും. അങ്ങനെ കുറെ സമയം പോകും. ഇല്ല, ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ എന്നൊക്കെ സിനിമയോ അങ്ങനെ പാട്ടെല്ലാം കേട്ടി ഇങ്ങനെ ഇരുന്നൊരു സമയങ്ങളിൽ
0: ഒരുപാട് സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ സിനിമകളിൽ പ്രത്യേകിച്ച് നടീനടന്മാരെങ്ങനെങ്കിലും ഇങ്ങനെ ഫാനായിട്ട് എങ്ങനെ ആരെങ്കിലും കൊണ്ട് നടക്കുന്നുണ്ടോ?
1: അങ്ങനെ പറഞ്ഞാൽ ലാലേട്ടനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നടിയായിട്ട് അങ്ങനെ ആരെങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം.
0: ലാലേട്ടന്റെ പുതിയ സിനിമ കണ്ടോ?
1: ഇല്ല, കണ്ടില്ല. പോവാൻ സമയം കിട്ടില്ല സത്യം പറഞ്ഞാല്.
0: അപ്പം ഈ ഒരു സീസൺ തിരക്കായത് കാരണം
1: പോവാൻ സമയം കിട്ടില്ല.
0: എങ്ങനെയാ സിനിമക്ക് പോകുമ്പോഴെങ്ങനെയാ? ഫാമിലി ഒക്കെ ആയിട്ടാണോ പോകുക?
1: ഫാമിലി ആയിട്ടും പോകും. അഥവാ കൂട്ടുകാർ പോകുന്നെങ്കിൽ കൂട്ടുകാർ കൂടെ രണ്ടാമതും പോകും. അങ്ങനെ അങ്ങനെ അങ്ങനെ പോകും.
0: അവിടെയുള്ള ഏറ്റവും അടുത്തുള്ള തിയേറ്റർ ഏതാ?
1: നമ്മുടെ കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് മൾട്ടിപ്ലക്സ് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. നീലേശ്വരത്ത് 5 തിയേറ്റർ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു തിയേറ്റർ പോലും ഇല്ല നീലേശ്വരത്ത്.
0: കാരണം ഇപ്പൊ എല്ലാ സ്ഥലത്തും റിലീസിംഗ് ആണല്ലോ. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ എ ക്ലാസ്സിൽ ഓടിയ സിനിമ പിന്നീട് ബി ക്ലാസ്സിലെത്തി മെല്ലെ മെല്ലെയാണ് നമുക്ക് ആ ഒരു സിനിമ എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. കാരണം ഇപ്പം എല്ലാ മേഖലയിലും ഒന്നിച്ചാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ പെട്ടെന്ന് ഇറങ്ങിയത് പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിൽ നിന്നും മാറിയിട്ട് പോകും. മാത്രമല്ല ഇപ്പൊ OTT എന്നൊരു വിഭാഗം കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ആ സിനിമകളൊക്കെ കാണാനുള്ള സൗകര്യം മൊബൈലിൽ തന്നെ കിട്ടുന്നത് കാരണം അങ്ങനെ ആ ഒരു പരിഭവം നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെയാണ് OTT വഴിയുള്ള സിനിമയാണോ കൂടുതലും കാണാറ്? അങ്ങനെ മൊബൈലിലൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: മൊബൈലിൽ കാണാൻ സമയം കാണാൻ പറ്റാത്ത സിനിമകൾ മൊബൈലിൽ തന്നെയാണ് കാണുക. കൂടുതലും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കും. ചില സമയത്ത് പറ്റൂല, എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പം OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണും.

0: അപ്പൊ പാട്ടൊക്കെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു, എത്തരം പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
1: കൂടുതൽ എനിക്കിഷ്ടം കുറച്ച് നയൻറ്റീസ് സോങ് അല്ലാണ്, 1890s സോങ് ആണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് എല്ലാതരം പാട്ടുകൾ കേട്ടാലേ പറ്റും, കാരണം യാത്രക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് കൂടുതലും വെക്കുക. അപ്പൊ എല്ലാതരം പാട്ടുകളും കേൾക്കും. ഇപ്പൊ കൂടുതൽ എനിക്ക് പ്രിയം തോന്നാറ് 1890s സോങ്ങോട് കൂടിയാണ്.
0: ഇപ്പൊ നിരവധി വാഹനങ്ങളാണ് നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂട്ടി പോലുള്ള വാഹനങ്ങൾ. അപ്പൊ അവരിങ്ങനെ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ യാത്രയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ടോ? കാരണം അവര് പെട്ടെന്ന് സൈഡ് തരാതെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിഗ്നൽ തരാതെയോ പെട്ടെന്ന് വെട്ടിച്ച് മുന്നിലേക്ക് വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: ഇഷ്ടംപോലെ ഉണ്ട്. മുന്നേ സ്ത്രീകളായിരുന്നു ഒരു പ്രശ്നം, ഇപ്പൊ സ്ത്രീകളിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് വണ്ടി ഓട്ടാൻ ശീലിച്ചു തുടങ്ങി. കൂടുതലിപ്പം പ്രായമായ ആൾക്കാർ വണ്ടി എടുത്ത് വരുമ്പോഴാണ് അവർക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പം ഇൻഡിക്കേറ്റർ ഇടാതായിരിക്കും തിരിഞ്ഞു വരിക, അപ്പോൾ ചിലപ്പോൾ നമുക്ക് പേടിക്കും. ഞാൻ കൂടുതലും അങ്ങനെ സ്കൂട്ടികൾ ഉണ്ടെങ്കിൽ കുറച്ച് അകലം പാലിച്ചിട്ടേ പോകാറുള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇവരെന്താ ചെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ നേരത്തെ പറഞ്ഞാലും നിരവധി വാഹനങ്ങൾ ഇപ്പം പുതുതലമുറയുടെ വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അവരോടായിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കാരണം റാഷ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്, അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് ചേട്ടന് പറയാനുള്ളത്?
1: കൂടുതൽ നമ്മ സമയം ഒരുപാട് ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ച് പായുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. കാരണം നമ്മൾ എത്ര സ്പീഡ് പോയാലും കൂടി പോലെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പേ നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അവർ ഗ്യാപ്പിന് വേണ്ടി നമ്മളെ കൈകാലുകളോ ജീവൻ അടക്കം പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തീർച്ചയായും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോടും മെല്ലെയും പോകുന്നതാണ് ഏറ്റവും സേഫ്. കാരണം നമ്മളെ വീട്ടിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ മകനായിരിക്കാം, ഭാര്യ ആയിരിക്കാം, അമ്മയായിരിക്കാം, ചിലപ്പോൾ ഒരു മകനായിരിക്കാം ആ വീടിൻ്റെ അത്താണി എന്ന് പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ജീവിച്ചു പോകുന്നത് വളരെ കഷ്ടമായിരിക്കും. എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് മെല്ലെ പോവുക,
0: റോഡ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക.
1: അപ്പൊ
0: നേരത്തെ പറഞ്ഞു 1890s-90s പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം. ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. വളയത്തിൽ നമ്മുടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾ ഈ റേഡിയോയിലൂടെ വെച്ചുകൊടുക്കുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാണ്?
1: കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് പറയുന്നത് ഒരു ദളം മാത്രം എന്നുള്ള ഒരു സോങ് ആണ്.
0: ജാലകം എന്ന സിനിമയിലെ നമ്മുടെ പാർവതിയും അശോകനും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു ഗാനരംഗം അല്ലേ,
1: ദാസേട്ടൻ പാടി ഫലിപ്പിച്ച കേൾക്കാൻ നല്ലൊരു സുഖമുള്ള ഒരു പാട്ടാണ്. അതാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരു സോങ് എന്ന് പറയാം.
0: ഈ പാട്ട് മറ്റാർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വൈഫ്, അമ്മ, ചേട്ടൻ,
0: കുടുംബാംഗങ്ങൾക്ക്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഗാനം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അതോടൊപ്പം ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വീണ്ടും നല്ല നല്ല യാത്രകൾ ചേട്ടനെ തേടിയെത്തട്ടെ, അതുപോലെ തന്നെ നല്ലൊരു ശുഭയാത്ര നേരുകയാണ്. വളരെ സന്തോഷം, നന്ദി, നമസ്കാരം.
1: താങ്ക് യു. ഞാൻ പരിചയപ്പെടാൻ പറ്റിയ വലിയ സന്തോഷം. ഇനിയും കാണാൻ സാധിക്കട്ടെ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളയത്തിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
1: എന്റെ പേര് സുബീഷ്, തൃശ്ശൂർ ജില്ല ഇരിഞ്ഞാലക്കുട ആണ് സ്വദേശം. ഞാൻ ഇന്നലെ രാത്രി 10 മണിക്കാണ് അവിടെ നിന്ന് പോകുന്നത്, ഇരിഞ്ഞാലക്കുട. വെളുപ്പിന് 4 മണിയായപ്പോൾ ഇവിടെ എത്തി. സെക്കൻഡ് ട്രിപ്പാണ്.
0: അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ?
1: ആ, കഴിഞ്ഞ തവണത്തെക്കാട്ടിയും ആൾക്കാർ ഇപ്രാവശ്യം കൂടുതലാണ്. 10 ജന കണ്ടമാനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്ര വലിയ ബ്ലോക്ക് അങ്ങനത്തെ പറയാനായിട്ട് കിട്ടിയിട്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി ബ്ലോക്ക് കിട്ടി. എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഓടിയെത്താൻ ഭയങ്കര റഷ് ടൈം സമയത്താണ് വന്നത്. ഇപ്പോൾ 10 ജനങ്ങൾക്ക് 4 മണിക്കൂറൊക്കെ കീഴിൽ നിൽക്കേണ്ട ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാകുമ്പോൾ വരാനും ഭർത്താക്കന്മാർക്ക് വരാനും അവിടുന്ന് വരാനും സമയം കിട്ടണില്ല. നമ്മളിപ്പോൾ ഇവിടെ വെളുപ്പിന് 4:45 ഇറക്കിയിട്ട് ഇപ്പോൾ വന്നത് തൊഴുത് വന്നപ്പോൾ 10:30 എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അടുത്ത അമ്പലത്തിൽ പോകുമ്പോൾ ഇത്തിരി ടൈം ഓടിയെത്തേണ്ട സമയമായതുകൊണ്ട് ഇത്തിരി നേരം പിടിക്കും.
0: എത്ര വർഷമായി ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: ഞാൻ 20 വർഷമായി ഇപ്പോൾ ഈ ഡ്രൈവർ മേഖലയിൽ.
0: 20 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. ആദ്യമായിട്ട് ഏത് വാഹനത്തിൽ നിന്നായിരുന്നു തുടക്കം?
1: ഞാൻ ആദ്യമായിട്ട് ഒരു സ്കോർപിയോ എന്നാണ് സ്റ്റാർട്ടിങ്. നമ്മുടെ അടുത്തുള്ള വണ്ടിയാണ് എടുത്തായിരുന്നത്. പിന്നെ അതിൽ നിന്ന് ഞാൻ ഒരു അവിടെ തന്നെ ഇരിഞ്ഞാലക്കൂടെ തന്നെ ഒരു ചാൾസ് ഡ്രൈവേഴ്സിന്റെ ഒരു 12-സീറ്റ് ട്രാവലർ, ടെമ്പർ ട്രാവൽ, അത് പുതിയ വണ്ടി എടുത്താണ് അതിലായിരുന്നു. പിന്നെ പിന്നെ വണ്ടികളിങ്ങനെ സ്വന്തമായിട്ട് ഒരു വണ്ടി മേടിച്ചു, അതൊരു 2 കൊല്ലത്തോളം കൊണ്ടുവന്നു. പിന്നെ ഞാൻ കുറച്ചാള് നാട്ടിലുണ്ടായില്ല, അങ്ങനെ വീണ്ടും സജീവമായിട്ട് ഇപ്പൊ ഒരു 8 വർഷമായിട്ട് സജീവമായിട്ട് ഇപ്പൊ ടെമ്പർ ട്രാവലിന്റെ ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഓടിക്കുന്നത് 26 സീറ്റാണ് വണ്ടി. കുഴപ്പമില്ല, പുതിയ വണ്ടിയാണ്.
0: ഇപ്പൊ ഈ ഒരു വാഹന മേഖല നേരിടുന്ന പ്രതിസന്ധികൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ?
1: വാഹന മേഖല നേരിടുന്ന പ്രതിസന്ധി ഡീസലും പിന്നെ നമ്മുടെ ടാക്സ്, അതൊരു വിഷയമാണ്. ടാക്സ് ഇപ്പോൾ ഒരു എല്ലാത്തിൽ നിന്നും ടാക്സ് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലും പിന്നെ ഒരുപാട് വണ്ടികളാണ്.

0: ഒരു ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട മേഖലയിലെ ഏതാണ്ട് ഒരു എന്തെന്നും പറയാ ടൂ വീലർ മേടിക്കുന്ന പോലെയാണ് ആൾക്കാർ ടെമ്പോ ട്രാവൽ മേടിക്കുന്നത്. അപ്പൊ അത് കോമ്പറ്റീഷൻ ആയിട്ടും ഓട്ടോ ആയിട്ടാണ്, അതായത് പലതും പല റേറ്റിന് എടുത്തിട്ട് ഓടിയിട്ട് ഒന്നും വേണ്ടാന്നുള്ളൊരു കണ്ടീഷനിൽ ഇങ്ങനത്തെ അങ്ങനെ ഓടുന്ന ആൾക്കാരുണ്ട്. വണ്ടി ഓടിയാൽ മതി എന്നുള്ള ആൾ അങ്ങനെ ഓടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ സാധാരണക്കാർ വണ്ടി എടുത്ത ആൾക്കാരാണ് പെടുക. എന്തായാലും ഇപ്പൊ ടാക്സ് അടയ്ക്കണ്ടേ, ടാക്സ് അടയ്ക്കേണ്ടത് നമുക്കൊരു നിവൃത്തില്ല.
1: അപ്പൊ ഈ ഒരു വാഹനം കൊണ്ടുള്ള യാത്രക്കിടയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ?
0: പറ്റാത്ത അനുഭവങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ബ്രേക്ക് ഇതല്ല എന്റെ വേറെ രണ്ട് വണ്ടി ഇങ്ങനെ കണ്ണൂരയ്ക്കും പോകുമ്പോ ബ്രേക്ക് ഡൗൺ ആയിട്ട് അങ്ങനത്തെ അനുഭവങ്ങളുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്ന് അനുഭവങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊന്നും ഉണ്ടായിട്ടില്ല, കണ്ണൂർ ഇതുവരെയ്ക്ക് ഉണ്ടായിട്ടില്ല.
1: അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം ആരും അല്ലേ ഒരു അപകടങ്ങളൊന്നും വരുത്തരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത്. പക്ഷെ ഈ ഒരു മേഖല ആയതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
0: അങ്ങനെ ഒരു അപകടങ്ങൾ വരുത്തി ഇപ്പൊ തന്നെ നമുക്കറിയാലോ, ഒരു ഒരു അപകടം ഉണ്ടായത് നമ്മുടെ കൺമുന്നിൽ 11 പേര് അന്ന് മറ്റു വാൽപ്പാറമൊക്കെ നമുക്ക് അനുഭവം അറിയാലോ.
1: ആ ടീച്ചർമാരല്ലേ സ്കൂളിലെ
0: കൊച്ചുകുട്ടിയും അതൊരു അനുഭവമാണ് നമുക്ക്.
1: അപ്പൊ ഇനിയും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ
0: പ്രാർത്ഥിക്കാം, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം.
1: ഈ ഒരു യാത്രക്കിടയിൽ അല്ലെങ്കിൽ ജോലി തിരക്കിനിടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സമയം നികത്തുന്നത്? എങ്ങനെയാണ്
0: ഈ ഒഴിവ് സമയങ്ങളിൽ? ഞാൻ ഒരു ചെറിയൊരു ഓട്ടോ ഓടിക്കണ്ടേ, ഓട്ടോയില്ലാത്തപ്പോ അത് ഞാൻ എന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ രണ്ടു ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകുമ്പോൾ രണ്ടു ദിവസം തുടങ്ങി അത് കഴിഞ്ഞിട്ടുള്ള സമയം നോക്കിയിട്ട് എന്റെ ഓട്ടോ ഓടിക്കും ഒഴിവുള്ള സമയത്ത്. ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ സീസൺ ഇപ്പൊ ഇത് കഴിഞ്ഞു, ഇനിയിപ്പോ ഇനി സീസൺ എന്ന് പറയാനായിട്ടൊന്നുമില്ല. അപ്പൊ ഈ കൊട്ടിയൂരും കഴിഞ്ഞോടുകൂടി ഇപ്പൊ എല്ലാ വിധത്തെയും കഴിഞ്ഞു, ഒരുവിധം വണ്ടികളുടെ ഓട്ടം കുറവായി.
1: ഇനിയിപ്പം വരാനുള്ളത് ഈ നാലമ്പല യാത്ര പോലുള്ള സംഭവങ്ങൾ വരാനുണ്ട്.
0: നാലമ്പലം കർക്കിടക മാസം 1st തീയതി തുടങ്ങണം നാലമ്പലം. അതൊരു ജൂലൈ 15th തീയതി ആരംഭിക്കും. അപ്പൊ നമ്മുടെ ദേശമായതുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ല ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നാലും പുറത്തുനിന്നുള്ള വണ്ടികൾ ഇപ്പോൾ അവിടേക്ക് എന്തായാലും കണ്ടമാനം വരും. കുഴപ്പമില്ലാത്ത എല്ലായിടത്തും ട്രാഫിക്കും കാര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും ഏരിയയിലും അമ്പലങ്ങളാണ് ഒക്കെ. അപ്പൊ അങ്ങനെ വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കും.
1: സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
0: ആ സിനിമ കാണാൻ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. സിനിമ ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ തിയേറ്റർ ഉണ്ട്, JK എന്ന് പറഞ്ഞു, JK തിയേറ്റർ കിഴുത്താണിൽ തന്നെയാണ്. അപ്പൊ അവിടെ ഇപ്പൊ നമുക്ക് 2 നടന്നു കഴിഞ്ഞാൽ തിയേറ്ററായി. ഇപ്പൊ ലാസ്റ്റ് മൂവി കണ്ടത് നമ്മള് വാഴ,
1: നല്ല ഹിറ്റ് സിനിമയായിരുന്നു അല്ലേ?
0: ഹിറ്റ് സിനിമയാണ്,
1: ന്യൂ ജനറേഷൻ സിനിമയാണ്. എന്നിരുന്നാലും എല്ലാരും സ്വീകരിച്ചൊരു സിനിമയായിരുന്നു അല്ലേ?
0: ആ അപ്പൊ പിള്ളേര് മക്കളും കൂടി അത് കണ്ടു കാണുന്നുണ്ട്. നല്ല ഫാമിലി എടുക്കണ പോയത്.
1: ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുള്ളത്?
0: വീട്ടില് വൈഫുണ്ട്, രണ്ട് പിള്ളേരുണ്ട്, അമ്മയുണ്ട്.
1: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
0: വൈഫിന്റെ പേര് സ്മൃതി, മകളുടെ പേര് അതുല്യ, മകന്റെ പേര് അതുൽ, അമ്മയുടെ പേര് പത്മാഷി. ചെറിയ കുടുംബമാണ്.
1: അപ്പൊ ഈ ഒരു കുടുംബങ്ങളൊക്കെ ചേർന്നിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കാരണം നിങ്ങൾ അധികവും ദൂരയാത്രയായിരിക്കും ഈ ഒരു വാഹനത്തിൽ പോവുക, ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലെത്തുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പരിഭവങ്ങളൊക്കെ പറയാറുണ്ടോ വൈഫ്?
0: അല്ല, യാത്രകൾ പോകുന്ന താല്പര്യമുള്ള ആൾക്ക് ആളാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെക്കേഷനിലൊന്നും നമുക്ക് അങ്ങനെ പോവാനായിട്ട് പറ്റാറില്ല. എന്നാലും നമ്മൾ വെക്കേഷൻ അല്ലാത്ത ടൈമിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് പോകുള്ളൂ. വണ്ടി കൊണ്ട് അങ്ങനെ ടൂറ് അധികം പോയിട്ടില്ല, രണ്ടോ തവണ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള തവണക്ക് നമ്മൾ വേറെ നമ്മുടെ തന്നെ സുഹൃത്തുള്ള വണ്ടി എടുത്തിട്ട് പോവാറ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ 2 ശേഷം മോളുടെ 10th പ്ലസ് ടു ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പോക്ക് കുറവാണ്. എന്നാലും ജസ്റ്റ് അവിടെ ഇവിടേക്കായിട്ട് ഇങ്ങനെ
1: പോവാറുണ്ട്. പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറില്ലേ?
0: ഓ, പാട്ട് കേൾക്കാൻ സമയം കിട്ടാറുണ്ട്. നമ്മളിപ്പോ വണ്ടിയിൽ ഫുൾ ടൈം പോകുമ്പോൾ നമ്മളിപ്പോ പുലർച്ചെ വെളുപ്പം കാലത്തേക്കും വരണമെങ്കിൽ നമ്മള് പഴയ പാട്ടുകൾ തന്നെ വെച്ചിട്ട് തന്നെ പോരാറ്. അത് പാർട്ടിക്കാർക്കും ഇഷ്ടപ്പെടും, ഓരോ പാട്ടുകളും നമ്മുടെ
1: ഇഷ്ടപ്പെട്ട നടീനടന്മാരൊക്കെ അങ്ങനെ എന്തെങ്കിലും?
0: അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. നല്ല ഇത്
1: ആരുടെ സിനിമയാണ് കൂടുതലും കാണാറ്?
0: അല്ല, നമുക്കിപ്പോ ഇപ്പത്തെ കണ്ടീഷനിൽ ഇല്ല, വലിയ കുഴപ്പമില്ലാത്ത ന്യൂ ജനറേഷൻ പിള്ളേരെ പടം കാണുമ്പോ അത് അത്യാവശ്യം നമുക്ക് കുറച്ച് ചിരിച്ചിരിക്കും വേണം പടം കാണുമ്പോൾ റിലാക്സ് ചെയ്തിരിക്കണം. നമ്മളെപ്പോഴും ഈ ഫുൾ ടൈം വണ്ടി ഓടിക്കുന്ന ആൾക്കാരല്ലേ. നമ്മുടെ വാഴ ഫസ്റ്റ് 1st പാട്ട് ഫിലിം ഷൂട്ടിംഗ് ചെയ്തത് നമ്മുടെ വീട്ടിലാണ്. എന്റെ വീടിന്റെ തൊട്ട് ബാക്ക് സൈഡാണ്. അതിന്റെ പേരെഴുതി കാണിക്കുമ്പോള്ള പടത്തിന്റെ പേരെഴുതി കാണിക്കുമ്പോ ഭാഗങ്ങൾ, അതായത് ഇപ്പൊ നിലമ്പൂര് MD ഒരു വെഹിക്കിൾ ഉണ്ടായി, ആളാണ് അതിന്റെ അതിലെ ആ സൈക്കിളില് വാഴ വന്ന് വെട്ടുന്നതും ആളാണ് അഭിനയിച്ചത്. അതിന്റെ ബാക്ക് സൈഡാണ് നമ്മുടെ വീട്. വാഴ നടന്നതും വാഴ കൊലക്കുന്നതും കൊട്ടി വാഴ കൊലച്ച് വന്ന് കെട്ടി ആള് സഹിക്കുമ്പോ വെച്ച് കൊണ്ടുപോണ സീൻ. അത് നിങ്ങള് വേറെ കാണിക്കുമ്പോ തന്നെ ചിലപ്പോ ഇങ്ങനെ കാണിക്കും കാണാം. അപ്പൊ അതിന്റെ വീടിന്റെ ബാക്ക് സൈഡ് ഡ്രസ് അലക്കിരുന്നതും മറ്റേ റേഷനും അങ്ങനെ ഇതൊക്കെ ആ സീനൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്ക്. എന്റെ വീടിന് എന്റെ പ്രോപ്പർട്ടി ആണെങ്കിലും കാണിക്കുന്നത്.
1: അവരൊക്കെ അവിടെ വന്നപ്പോ ഇങ്ങനെ നേരിട്ട് പരിചയപ്പെടാനൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നോ?
0: ഓ അവിടെ വന്നിട്ടുണ്ടായി, വീട്ടിൽ വന്ന ആൾക്കാർ തന്നെ. അതിപ്പോ അന്നും എനിക്കിതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഓട്ടാർന്നെ. പക്ഷെ നമുക്കന്ന് പരിചയമില്ല, വൈഫും പിള്ളേരേക്കും പരിചയപ്പെടുന്നത്. ഞാൻ പിറ്റേ ലാസ്റ്റത്തെ ദിവസമാണ് നമുക്കൊന്ന് ഷൂട്ടിങ്ങിൽ അവരെ പരിചയപ്പെടാൻ പറ്റിയത് അവരെല്ലാവരും അന്ന്. പക്ഷെ ഈ പുള്ളി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ. ആള് നിലമ്പൂര് ആർ ടി ഓസിലെ ആർ ടി ആണെന്ന് പറഞ്ഞ ആള്. ആള് സിനിമാ ഫീൽഡിലുണ്ട്. പേരെന്ന് ഞങ്ങൾ ചോദിച്ചു, വ്യക്തമായിട്ടെങ്കിൽ ഇപ്പൊ ഓർമ്മയില്ല.
1: അപ്പോ ഇനി ഇവിടുന്ന് തിരിച്ച് ഈ കൊട്ടിയൂരിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് എത്ര മണിക്കാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്?
0: തിരിച്ച് നമുക്കിപ്പോ ഇവിടെ 3 അമ്പലം വരണുണ്ട്. ഒന്ന് പർശ്വനിക്കടവ്, എന്ന് രാജരാജേശ്വരി, അങ്ങനെ വേറൊരു അമ്പലം കൂടി പറഞ്ഞിട്ടുണ്ട് അവര്. അങ്ങനെ 3 അമ്പലമാണ് നമുക്ക് ഇനി പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ ഇനി ഇവിടുന്ന് വന്നിട്ടില്ല അവര്. ഒരു 10-15 മണി ഇവിടുന്ന് പോവാന്ന് വിചാരിക്കുന്നു. വരുന്നു ആദ്യം പോയി പിന്നെ പർശ്വനിക്കടവ്, പിന്നെ അതെന്റെ രാജരാജേശ്വരി, അങ്ങനെ പോകണം. എങ്ങനെ പോയാലും കണ്ണൂർ ജില്ലയിൽ നിന്ന് നമ്മ പോകുമ്പോ ഒരു രാത്രി 10 മണിയാവും. വെളുപ്പിനൊരു 4 ആകുമ്പോഴേക്കും ഇരിഞ്ഞാലക്കൂടെ എത്താം എന്നുള്ള കണ്ടീഷൻ. മഴയാണ് പ്രശ്നം, മഴ ഒരു ഇത് വിഷയമാണ്.
1: പക്ഷെ എന്തായാലും ഇന്ന് കുറച്ച് കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് കാണുന്നുണ്ടല്ലേ?
0: ആ ഇന്ന് ഇത്രയും തെളിച്ച കാലാവസ്ഥയാണ്. കാലത്ത് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കണ്ട. ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് കാര്യമായിട്ട് മഴ കിട്ടിയില്ല. ഇന്നിപ്പോ കാര്യമായിട്ട് മഴ ഉണ്ടായില്ല. നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ നമുക്ക് ഒരു 2.5 വരെ മഴയുടെ ഇത് വന്നിട്ടുള്ളൂ. പിന്നെ മഴ നമുക്ക് കിട്ടിയില്ല. വലിയ തെളിഞ്ഞ കാലാവസ്ഥയാണ് രാത്രിയിൽ. വലിയ കുഴപ്പമില്ലാണ്ട് പിന്നെ വലിയ ട്രാഫിക് ഉണ്ടായില്ല ഇന്ന് രാത്രി പോരുമ്പോ.
1: അപ്പൊ എന്തായാലും നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്. ഇപ്പൊ ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ്. ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇഷ്ടപ്പെട്ട ഗാനം ഒന്ന് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ ഈ റേഡിയോയിലൂടെ വെച്ചേരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ടേതാണ്?
0: ഞാനിപ്പോ ആവശ്യപ്പെടുന്ന ഗാനം നമ്മുടെ ശരിക്ക് ഞാൻ കോളനിയുടെ പാട്ടുണ്ടോ, കാലം പുലർന്നു പോകുന്നുള്ളൂ കളിക്കാലം. ആ പാട്ടാണ് എനിക്ക്. ഞങ്ങൾ ഇപ്പൊ ഒരു 90% പഴയ പാട്ടുകളിൽ ഇപ്പൊ വെച്ചിട്ട് പോകണം. പുതിയ പാട്ടുകൾ അങ്ങനെ വെക്കാറില്ല. അപ്പൊ ഈ പാട്ടേക്ക് ഇപ്പൊ നല്ല ഇപ്പൊ ഒരു ട്രെൻഡല്ല ഇപ്പൊ എല്ലാരും. അങ്ങനത്തെ ഉള്ള പാട്ടുകൾ നല്ല നല്ല പാട്ടാണ് അത്.
1: തീർച്ചയായിട്ടും നല്ലൊരു പാട്ടാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: ഞങ്ങള് വണ്ടി ഓടിക്കുന്ന രാത്രി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വേണ്ടിട്ട് നമ്മൾ എടുക്കേണ്ടി.
1: ഓക്കെ, ഏതായാലും തീർച്ചയായും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ ഈ ഒരു മനോഹര ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: നമസ്കാരം. ചില ശബ്ദങ്ങൾ ആദ്യമായി കേൾക്കുമ്പോഴേ മനസ്സിലിടം പിടിക്കും. ആലാപനത്തിലെ ചടുലതയും ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴവും സിനിമാ ഗാനങ്ങളുടെ ഭാവവും ഒരുപോലെ സമന്വയിപ്പിച്ച അത്തരമൊരു അതുല്യ ഗായികയാണ് അനുരാധ ശ്രീറാം. ഇന്ന് July 9 അനുരാധ ശ്രീറാമിന്റെ ജന്മദിനം. ഈ സുന്ദരവേളയിൽ അവരുടെ മനോഹര ഗാനങ്ങളിലൂടെ നമുക്കൊരു സംഗീതയാത്ര നടത്താം. അനുരാധ ശ്രീറാമിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ആദ്യ ഗാനത്തിലേക്ക് കടക്കാം. കേൾക്കാം മനോയോടൊപ്പം അനുരാധ ശ്രീറാം പാടിയ ഗിരീഷ് പതഞ്ജേരിയുടെ ഗാനം. ഔസേപ്പച്ചനാണ് ഗാനത്തിന് ഈണമൊരുക്കിയത്, അറേബ്യ എന്ന ചിത്രത്തിൽ നിന്നും.

ചെന്നൈയിൽ ജനിച്ച അനുരാധ ശ്രീറാം ചെറുപ്പം മുതൽ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചു. മദ്രാസ് സർവകലാശാലയിൽ സംഗീതത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്വർണ്ണ മെഡലോടെ പൂർത്തിയാക്കിയ അവർ പിന്നീട് അമേരിക്കയിലെ വെസ്ലിയൻ സർവകലാശാലയിൽ എറ്റ്നോമ്യൂസിക് കോളേജിൽ ബിരുദാനന്തര പഠനവും നടത്തി. ശാസ്ത്രീയ സംഗീതത്തിലും സിനിമാ സംഗീതത്തിലും ഒരുപോലെ തിളങ്ങിയ കലാകാരിയാണ് അവർ. 5000-ലേറെ ഗാനങ്ങൾ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ആലപിച്ച അനുരാധ ശ്രീറാം മലയാളത്തിലും നിരവധി ശ്രദ്ധേയ ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അനുരാധ ശ്രീറാം ആലപിച്ച പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണമൊരുക്കിയത്.

ശബ്ദത്തിലെ ഊർജവും ഭാവസാന്ദ്രതയും ഓരോ ഗാനത്തിനും അനുയോജ്യമായ അവതരണ ശൈലിയുമാണ് അവരെ വേറിട്ടു നിർത്തുന്നത്. നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും ഫിലിംഫെയർ പുരസ്കാരവും കലൈമാമണി ഉൾപ്പെടെയുള്ള ബഹുമതികളും അവരുടെ സംഗീത ജീവിതത്തെ ആദരിച്ചിട്ടുണ്ട്. കേൾക്കാം മഴമേക്ക് പ്രാവുകൾ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കെ എൽ ശ്രീറാം. അനുരാധ ശ്രീറാമും സംഘവുമാണ് ഗാനം ആലപിക്കുന്നത്.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വിധു പ്രതാപിനൊപ്പമാണ് അനുരാധ ശ്രീറാം ഗാനം ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ബി ആർ പ്രസാദിന്റെ വരികൾ, ശ്രീനിവാസിന്റെ സംഗീതം. സീതാ കല്യാണം എന്ന ചിത്രത്തിന് വേണ്ടി ശരത്, മധു ബാലകൃഷ്ണൻ, കാർത്തിക് എന്നിവരോടൊത്താണ് അനുരാധ ശ്രീറാം ഈ ഗാനം ആലപിച്ചത്.

സീനിയേഴ്സ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ജാസി ഗിഫ്റ്റും ഇമ്രാനും അനുരാധ ശ്രീറാമിനൊപ്പം ഗാനം ആലപിക്കുന്നു. അനിൽ പനച്ചൂരാന്റെ വരികൾ, ജാസി ഗിഫ്റ്റാണ് സംഗീതം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. രാജ്യം കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാളായ തിലകൻ സ്വാഭാവികമായ ഡയലോഗ് പ്രസന്റേഷനിലൂടെ തൻ്റെതായ അഭിനയ ശൈലിയുടെ ഉടമ. സുരേന്ദ്രനാഥ് തിലകൻ എന്നറിയപ്പെടുന്ന തിലകൻ 6 വയസ്സിലെ അഭിനയത്തിൻ്റെ പ്രതിഭ കാട്ടിയ അപൂർവ വ്യക്തിത്വമാണ്. 1979 KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 3 പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര അഭിനയത്തിലൂടെ ജീവിതഗന്ധിയായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. മലയാളത്തിൽ 300-ലേറെ സിനിമകളിൽ വേഷമിട്ടു. പത്തനംതിട്ടയിലെ ഐരൂർ പഞ്ചായത്തിലെ പ്ലാങ്കമണിൽ പാലപ്പുറത്ത് TS കേശവിൻ്റെയും ദേവിയാനിയുടെയും മകനായി 1935 ഡിസംബർ 8 അദ്ദേഹത്തിൻ്റെ ജനനം. ആശാൻ പള്ളിക്കൂടം മണിക്കൽ, സെൻറ് ലൂയിസ് കത്തോലിക് സ്കൂൾ 4 വയൽ, കോട്ടയം MD സെമിനാരി സ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1955 അഭിനയ ജീവിതം തുടരുന്നതിനായി കോളേജ് വിട്ടു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. കോളേജ് വിട്ട ശേഷം മുണ്ടക്കയം നാടക സമിതിക്ക് രൂപം കൊടുത്തു. 1966 വരെ KPSC ഭാഗമായിരുന്ന തിലകൻ പിന്നീട് കൊല്ലം കാളിദാസ കേന്ദ്രം, ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടക സംഘങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. തുടർന്ന് PJ ആന്റണിയുടെ രൂപം കൊടുത്ത നാടക സമിതിയിലും പ്രവർത്തിച്ചു. PJ ആന്റണിയുടെ മരണശേഷം ആ നാടക ട്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ചു. ഇതിനിടയിൽ റേഡിയോ നാടകങ്ങൾക്കും തിലകൻ ശബ്ദം നൽകി. PJ ആന്റണിയുടെ ഏക സംവിധാന സംരംഭമായിരുന്നു പെരിയാർ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചതെങ്കിലും ആദ്യം പുറത്തിറങ്ങിയത് ഗന്ധർവക്ഷേത്രം എന്ന സിനിമയാണ്. 1 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള റോളായിരുന്നു ആ സിനിമയിൽ അദ്ദേഹത്തിന്. പിന്നീട് 1979 സിനിമയിൽ സജീവമായത്. KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയാണ് ആ അഭിനയയാത്രയുടെ തുടക്കം കുറിച്ചത്.
3: അപേക്ഷ കൊടുക്കാൻ താമസിക്കണ്ട, നീ എന്താ മുനിയെ കൂട്ട് പറഞ്ഞേ കേട്ടു, അവനത്ര മോശക്കാരനൊന്നുമല്ല.
1: 1982 KG ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച 2-ാമത്തെ നടനുള്ള അവാർഡ് തിലകൻ കരസ്ഥമാക്കി.

0: നടിയെ തിരക്ക് ഞാൻ എവിടെ പോകും?
1: എന്ത് പറ്റി നോക്കിച്ചാ?
0: ലളിതയെ കൊണ്ടുപോകാൻ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് വറക്കാൻ പോവാണ്. ഞാൻ എങ്ങോട്ട് വറക്കും?
1: ഞാനൊരു നടിയെ കൊണ്ട് തരാൻ വെക്കച്ചാ.
0: വല്ല തല്ലിപ്പുളി ആയിരിക്കും.
1: ഏ തല്ലിപ്പുളി ഒന്നുമല്ല, വിളിച്ചോണ്ടൊന്ന് റിഹേഴ്സൽ കൊടുത്തു നോക്ക്. ഉള്ളൂല്ലെങ്കിൽ പറഞ്ഞു വിട്ടാ മതി.
0: എന്നാ രാവിലെ തന്നെ പോയി വിളിച്ചോണ്ട് വാ.
2: ഈ ദുബായിക്കാരെ കൊണ്ട് തോറ്റു. ഏറെ അവാർഡുകൾ തിലകനെ തേടിയെത്തി. 1990 പെരുന്തച്ഛൻ, 1994 സന്താന ഗോപാലം, ഗമനം എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങൾ ആ വർഷങ്ങളിലെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് തിലകനെ അർഹനാക്കി. 2007 ഏകാന്തം എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര ജൂറിയുടെ പ്രത്യേക പുരസ്കാരം നേടി. 2009 രാജ്യം പത്മശ്രീ നൽകി തിലകനെ ആദരിച്ചു. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 2 തിലകന് ലഭിക്കാതെ പോയത്. 1986 ഇരകൾ, 1990 പെരുന്തച്ഛൻ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് ഈ അവാർഡ് പരിഗണിക്കപ്പെട്ടിരുന്നത്. മലയാളത്തിൽ 300 ചിത്രങ്ങളിൽ വേഷമിട്ട തിലകനെ 1981 റിലീസായ കോലങ്ങളിലെ കള്ളുവർക്കി എന്ന കഥാപാത്രമാണ് കാമ്പുള്ള വേഷങ്ങളിലേക്ക് നയിച്ചത്.
3: ഇതിലൊന്ന് തിന്നാ, പരവേഷം ഒന്ന് അടങ്ങട്ടെ. ഇന്നലെ തച്ചു തരാമെന്നല്ലേ പറഞ്ഞത്? നാളെ രാവിലെ തച്ചു കിട്ടാതെ ഊരി നിവർത്തിയില്ല.
4: എന്താണ് ആ ഗോപാല പറഞ്ഞ സമയത്ത് കൊടുക്കാത്തത്? നാളെ രാവിലെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. കഴിഞ്ഞോടാ.
3: കഴിഞ്ഞു. ഉണ്ടായിരുന്ന 2 ഞാൻ ഊറ്റിയില്ലോ.
5: ഒരാത്ത കടലപ്പിണ്ണാക്ക്.
4: കടലപ്പിണ്ണാക്ക് കൊടുക്കണല്ലോ.
6: യാക്കോ, ഇനി നമുക്ക് അങ്ങ് ഷാപ്പിലോട്ട് പോവാം.
3: അതാണ് നല്ലത്.
6: ഞാൻ അങ്ങോട്ടൊന്ന് പോവാണ് കേട്ടോ.

0: കവറടക്കം ചെയ്യുന്നു.
1: കാറിലങ്ങോട്ട് ഇറങ്ങാം.
0: എന്താ പറഞ്ഞു?
1: ഇത്തിവരയുടെ കാറിലങ്ങോട്ട് ഇറങ്ങാം. വർക്കിച്ചേരുന്ന പോലുള്ള മാന്യന്മാർ നടന്നു എന്ന് ഷാപ്പിൽ കയറുന്നത് നാലൂര് കണ്ട മോശമായി. സ്റ്റാർട്ട് ആവും.
2: ആവും. കൊറേ സമയമെടുക്കും.
0: സമയമെടുത്താലും ആയാ മതി.
2: സ്റ്റാർട്ട് ആകത്തില്ല. തള്ളണം.
1: ബ്രേക്ക് എവിടെയാണ്? ബ്രേക്ക് എവിടെയാണ്?
2: തള്ളിക്കോ. കുറച്ചുകൂടെ സ്പീഡ് തള്ള. സ്റ്റാർട്ട് ആകും.
3: വൈകി പോയില്ലായിരുന്നു.
4: രാത്രി ഇവിടെ തന്നെ കിടന്നു.
3: ആ നടക്കാൻ വയ്യായിരുന്നു.
4: എഴുന്നേറ്റ് വീട്ടിൽ പോയി കിടക്കും ചേട്ടാ.
3: ഇനിയിപ്പോ വീട്ടിലോട്ട് പോയിട്ടുണ്ടോ ചെയ്യാനാ? ഞാനും അക്കരയ്ക്കുണ്ട്.
5: കാലത്തെ വയറ്റിലൊരു എരിച്ചിൽ. ഒരെണ്ണം ചെന്നെങ്കിലും ശരിയാവും.
4: നീ പെണ്ണെ, നീ ഞാൻ മറിയാതെ മോളല്ലേ? ശരിയാക്കാൻ പാടില്ല. മറിയാതെ മോളല്ലേ?
3: അതെ.
4: എടി പെണ്ണെ, നീ അങ്ങ് വളർന്നു പോയല്ലോടി. നിനക്കിപ്പോ എത്ര വയസ്സായി? നിനക്ക് എത്ര വയസ്സായെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നേ.

0: അതല്ലടാ പൈലി, എനിക്ക് ഇവളെ കണ്ടപ്പോ ഒരു ആശ. നിനക്കറിയാമല്ലോ ഞാൻ ഒരുത്തിയൊക്കെ കെട്ടി, അവളെനിക്ക് ചേർന്നവളല്ലായിരുന്നു, അതുകൊണ്ട് അവളെ നിങ്ങൾ വന്നു. ഇനി വേറെ ഒരുത്തിയെ കെട്ടിയാ കൊള്ളാമെന്ന് എനിക്കൊരു ആശയുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ.
1: തിലകന് നാടകവുമായുള്ള ദീർഘകാല ബന്ധമുണ്ടായിരുന്നിട്ടും മലയാള സിനിമയിലേക്കുള്ള ചുവടുവെപ്പിന് ശേഷമാണ് തിലകൻ വീട്ടുപേരായി മാറിയത്. കിരീടം എന്ന സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ നാഴികക്കല്ലായിരുന്നു. ഈ സിനിമയിൽ സമൂഹം ഒരു റൌഡിയാക്കി മാറ്റിയ മോഹൻലാൽ അവതരിപ്പിച്ച തന്റെ മകന്റെ ഗതി നിശബ്ദമായി നിരീക്ഷിക്കുന്ന നിസ്സഹനായ ഒരു പോലീസുകാരനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
2: നിന്റെ അച്ഛനാണാ പറയുന്നത് കത്തി താഴെ ഇടറാ.

0: സേതുമാധവന്റെ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടാണ് സാർ. അയാൾ യോഗ്യനല്ല, അയാൾ ഒരു നോട്ടോറിയസ് ക്രിമിനലാണ്.
1: സ്ഫടികം, മൂന്നാം പക്കം, നമുക്ക് പാർക്കൻ മുന്തിരിത്തൊപ്പുകൾ, മൂക്കില രാജ്യം, ചെങ്കോൽ, രണ്ടാം ഭാവം എന്നിവയാണ് തിലകന്റെ മറ്റ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. നിരവധി കഥാപാത്രങ്ങളെയാണ് തിലകൻ അവതരിപ്പിച്ചത്. അച്ഛൻ മകൻ ജോഡികളെ അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും ജനപ്രിയമായ വേഷങ്ങൾ മോഹൻലാലിനൊപ്പമായിരുന്നു. കിരീടം, സ്ഫടികം, നരസിംഹം, എവിടെ സ്വർഗാനുഭൂതി, പവിത്രം, ചെങ്കോൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സംഘം, ദി ട്രൂത്ത്, നമ്പർ വൺ, സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്, പല്ലാവൂർ ദേവനാരായണൻ എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്കൊപ്പം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, സന്ദേശം എന്നീ സിനിമകൾ ജയറാമിനൊപ്പം, മീനത്തിൽ താലികെട്ടിൽ ദിലീപിനൊപ്പം. ഏതാണ് തിലകന്റെ ഏറ്റവും മികച്ച വേഷമെന്ന ചോദ്യത്തിന് ഒറ്റയുത്തരം ലഭിക്കില്ല. ഓരോ വേഷവും വ്യത്യസ്തമാക്കുകയും സിനിമയുടെ സിലബസിലേക്ക് എഴുതി ചേർക്കുകയും ചെയ്തിരുന്നു തിലകൻ. 1990 ശേഷം സിനിമ കണ്ടു തുടങ്ങിയ തലമുറയുടെ പ്രതിനിധികൾ ഓർത്തെടുക്കുന്ന തിലകന്റെ സിനിമകളാണ് സ്ഫടികം. ചാക്കോമാഷ് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. 1995 പുറത്തിറങ്ങിയ സ്ഫടികം മലയാള വാണിജ്യ സിനിമയിലെ പൗരുഷത്തിന്റെ കൂടി ആഘോഷമായിരുന്നു. പിന്നീട് കേബിൾ ടെലിവിഷനിലും VCRലും സ്ഫടികം സൂപ്പർ ഹിറ്റായതോടെ മകനു പകരം 18-ാം വട്ട തെങ്ങിന് തടമെടുത്ത ചാക്കോമാഷ് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞുപോയി. സ്ഫടികം പോലെ അത് തിളങ്ങുന്നുമുണ്ട്.
2: ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? കേട്ടോ ബാലു,
3: AX² + BX + C = 0.
2: വെരി ഗുഡ്. എഴുതാകടാ, പോരി പിടിക്ക്. ബാലു ഇരിക്കുന്ന സ്ഥലം തുടച്ചു കൊടുക്ക്. നിനക്ക് പറ്റിയ പണിയതാ, വേഞ്ഞൽ. അധ്യാപകൻ തോന്നിയ സമയത്തല്ല ക്ലാസ് വരേണ്ടത്.
4: ഞാൻ സാധാരണ താമസിക്കാറില്ലല്ലോ,
2: അതുകൊണ്ട് വാടാ ഇവിടെ. ഇൻസ്ട്രുമെന്റ് ബോക്സ് കൊല്ലപ്പെട്ടിയാക്കി നിനക്ക് ഇന്ന് മുതൽ ശിക്ഷ. മണിയടി അവിടെ നിന്നടിച്ചു. ഉപ്പുകല്ല
5: കണ്ടു പഠിക്കണമല്ലേ.

0: കുത്തിരുന്ന് പഠിച്ചാൽ മാത്രം പോലെ
1: മുട്ടുമണി ഉണ്ടാക്കി വെച്ച മാഷ കളിയാണ്. സ്കൂളിന് വേണ്ടി ഉണ്ടാക്കിയതല്ലോടാണി. ഓടാ ക്ലാസ്സിൽ ഓടാ, പോയിടാലാം പോകാൻ.
2: എന്താ മാഷ ഈ കാണിച്ചത്?
1: മുട്ടുമണി ഉണ്ടാക്കി കിടന്ന എഞ്ചിനീയർ ആവില്ല, എഞ്ചിനീയറേ ആവൂ. അവന്റെ പ്രൊട്രാക്ടറും സ്കെയിലും.
2: എന്റെ മാഷേ, അവന്റെ ഉള്ളിലുള്ള വാസനയുടെ ലക്ഷണങ്ങളായതൊക്കെ നമ്മൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്?
1: നോ നോ, ഒരു കൊല്ലൻ തോമായല്ല എനിക്ക് ആവശ്യം. എന്നെ പോലെ ലോകം അറിയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. ഇത് കണ്ടോ, എട്ടിപ്പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റഡി ടേബിളാണോ ഇത്? എത്ര കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിട്ടവരാ മാഷേ നമ്മളൊക്കെ. തട്ടിമുട്ടി ജയിച്ചിട്ട് എന്ത് കാര്യം? ഇവൻ തോക്കണം എങ്കിലേ പഠിക്കൂ. രാവുണ്ണി മടിക്കണ്ട, അവന്റെ അപ്പനാ പറയുന്നത്.
3: ഇതെന്താ മാഷെ മുറ്റത്ത്?

0: തനിക്കിപ്പോ തൃപ്തിയായല്ലോ. കൂട്ടുകാരന്റെ കൈവെള്ളയെ കുത്തിയച്ച് മൂന്നാട് വിട്ടില്ലേ, കാരണക്കാരൻ താനാ.
1: എനിക്കത് യാതൊരു മനസ്താപവും ഇല്ല.
0: താൻ അടിച്ചും പീഡിപ്പിച്ചും വീർപ്പുമുട്ടിച്ചും നാട് കടത്തിയവൻ നാളെ വലിയവനാകേണ്ട ഒരുത്തനാ. ഒരിക്കൽ താൻ അവന് വേണ്ടി കരയും. അവനെ കൊണ്ടും ബെഞ്ച് തുടപ്പിച്ച തൂവാല കൊണ്ട് താനാ കണ്ണീരൊപ്പും.
1: രണ്ട് ദിവസം പട്ടിണി കിടക്കുമ്പോ താനെ ഇനി വരും. താൻ വിഷമിക്കണ്ട.
0: വിഷമം ഉണ്ടടോ. മനഃപൂർവ്വം തോപ്പിച്ചാലേ മര്യാദയ്ക്കവൻ പഠിക്കൂന്നൊരു മണ്ട സിദ്ധാന്തം അടിച്ചേപ്പിച്ച് താൻ എന്നെ കൊണ്ട് എന്ത് വരെ ചെയ്യിച്ചു. അവൻ ആ ഉത്തര ക്ലാസ് കത്തിച്ചെന്റെ മുഖത്തേക്ക് എറിഞ്ഞപ്പോ ഞാൻ ദഹിച്ചു പോയടോ. കടുവാച്ചാക്കോ ഹെഡ്മാഷായിരിക്കുന്ന ഈ സ്കൂളിന്റെ പടി ഇനി ഞാൻ ചവിട്ടില്ല.
1: തിരിച്ചു വന്നു.
0: ആഗ്രഹിച്ചതല്ല, പിന്നെ തീരുമാനിച്ചു ഒരിക്കൽ വരണമെന്ന്. ഞാൻ കളങ്കപ്പെടുത്തിയ എന്റെ സ്കൂളിന് ഒരു നല്ല അധ്യാപികയെ സമ്മാനിക്കാൻ. എന്റെ മോള് തുളസി. CP ആണ് ഹരിശ്രീ എഴുതിച്ചത്. അപ്പോ ഇവൾ ആദർശവതി ആയിരിക്കണമല്ലോ.
1: അവളെ മനസ്സിലായോ? എന്റെ ജാൻസി മോൾ.
0: ആ
1: BSC സംസ്ഥാനത്തെ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും പത്രത്തിൽ വായിച്ചു കാണും രാവുണ്ണി. അവിടെ വിവാഹമാണ്. എന്റെ മരുമോൻ എഞ്ചിനീയറാ.
0: മകനോ?
1: മടങ്ങി വന്നു 14 വർഷം കഴിഞ്ഞ്. ഫലമില്ല, ഓട്ടക്കാലണ.
0: തല്ലിപ്പറിച്ച് കളഞ്ഞവൻ പിന്നെ എങ്ങനെയാകുമെന്ന് കരുതി.
1: നന്നായി വരുന്നവരുമുണ്ട്,
0: ആന ചവിട്ടിയാ ചാകാത്തവരുമുണ്ട്.
1: ഉണ്ടായിരിക്കും.
0: അല്ല, കുപ്പായത്തിന്റെ കയ്യെവിടെ?
1: വെട്ടി.
0: ആര്?
1: മകൻ. സാരമില്ല, കൈവെട്ടിയ ചെകുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു. ദാ 18-ാം വട്ട. തെങ്ങ് ചതിക്കില്ല, ഇത് കൽപ്പവൃക്ഷമാ. എന്നും ഞാനിതിന് വെള്ളം കോരും, എന്നും ഞാനിത് കണി കാണും.
0: കിഴക്കൻ കാറ്റടിച്ച് 18-ാം പട്ടം തന്റെ നടുമ്പുറത്ത് വീഴരുത്.
1: എന്റെ പറമ്പിൽ നല്ല ഒന്നാം തരം കരിവീട്ടിയുണ്ട്, പിടിച്ചതാലോട്ടം കെട്ടിക്കോളാം.

0: പൊന്നമ്മേ, സർ സി പിയുടെ പുതിയ കണ്ടുപിടുത്തം ചെകുത്താൻ.
1: അതേടാ, ആയിരം വട്ടം മനസ്സിലെഴുതി നോക്കി വേണോ വേണ്ടായോ എന്ന്. അതിനുശേഷമാണ് നിന്റെ നെറ്റിയിൽ ചെകുത്താൻ എഴുതിയത്. അപ്പന്റെ കൈവെട്ടി ചെകുത്താൻ, വെറും ഒന്നര ചക്രത്തിന്റെ ഗുണ്ട ആടുതോമ. അതല്ലാതെ എന്താടാ നിന്റെ ഡിഗ്രി? കണ്ട തട്ടുംപുറത്ത് കയറി നിന്ന് ചീട്ട് കളിച്ചും തേവടിച്ചു കിടത്തോളെ കൈയിട്ട് നടക്കുന്ന നിനക്ക് എവിടെയാണ് അന്തസ്? നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഓട്ടക്കാലണ, ഇരിക്കട്ടെ. നിനക്ക് പകരം ഇപ്പൊ എനിക്കൊരു മകനുണ്ട്. അതാ ആ നിൽക്കുന്ന പതിനെട്ടാം പട്ട തെങ്ങ്. ഞാൻ അവസാന ശ്വാസം വരെ അതിന് വെള്ളം കോരും. അതിൽ നിന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ടേ ഈ സർസിപ്പി മരിക്കൂ. പോകാൻ പറയണേ അവനോട്, അച്ഛന്റെ സ്വപ്നങ്ങളെ മുഴുവൻ ചവിട്ടിയരച്ച ചെകുത്താൻ അവൻ. ഇറങ്ങിപ്പോടാ പുറത്ത്.

0: ഇനി ഞാൻ വരും സെമിത്തേരിയിൽ നിങ്ങളുടെ കുഴി മണ്ണിടാൻ. ഈ 18-ാം പട്ടയുടെ ചുവട്ടിൽ നിന്നാകട്ടെ മകന്റെ ഒരു പിടി മണ്ണ്.
1: മഞ്ജു വാര്യരുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നിന് പശ്ചാത്തലമായത് തിലകന്റെ തന്മയത്വമുള്ള നടേശൻ മുതലാളിയുടെ വേഷമാണ്. ശരത്കാലത്തിലേക്ക് കടക്കുമ്പോഴും കൂട്ടുവിടാത്ത കാമക്രോധ ലോഭവികാരങ്ങളുടെ സമന്വയമായിരുന്നു നടേശൻ. മുൻകാലങ്ങളിൽ തിലകൻ ചെയ്ത ഇരുണ്ട നിഴലുള്ള കഥാപാത്രങ്ങളുടെ തുടർച്ചയായി കൂടി കണ്ണെഴുതി പൊട്ടുന്തൊട്ടിലെ വേഷത്തെ കാണാം.
2: എന്റെ മകൻ ഒരുത്തനെ പട്ടാപ്പകല് വെട്ടിക്കൊന്നു എന്നുള്ളത് സത്യം. സർക്കാർ ശമ്പളം തന്ന് പോലീസിനെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരെ അകത്താക്കാനാണ്. സാറത് ചെയ്തില്ല, അവനല്ല കൊന്നതെന്ന് പറഞ്ഞു. അപ്പൊ സാറ് ജോലി ചെയ്തത് എനിക്ക് വേണ്ടിയാ. അതിന് എന്നാ ശമ്പളം വേണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. ശരിയാണേ, സാർ എത്ര വേണമെന്നും പറഞ്ഞു.
3: അല്ല, അത്
2: ഒന്നും രണ്ടും അല്ല സാറ് ചോദിച്ചത്, 500,000. ഞാൻ ഒന്നും പറയാതെ എടുത്തു തന്നു അല്ലേ?
3: അതെ.
2: സാർ അത് മുഴുവൻ എടുത്തു എന്ന് ഞാൻ പറയല. മേലോട്ടും താഴോട്ടും ഒക്കെ വീതം കൊടുക്കണമല്ലോ. അതുപോലെ എന്റെ കാര്യവും. ഈ 500,000 കൊണ്ട് സംഗതി തീരില്ലല്ലോ. ഇവിടം തൊട്ടങ്ങ് തലസ്ഥാനം വരെ കൊടുത്തു. പിന്നെ സാക്ഷി മാറ്റി പറഞ്ഞ അവന്റെ ഭാര്യയുടെ വീട്ടുകാർക്കും കൊടുത്തു. അങ്ങനെ മൊത്തം ഒരു 40-45 lakh. ഒരാളെ കൊന്നിട്ട് രക്ഷപ്പെടാൻ 40-45 lakh മതി എന്ന് പറഞ്ഞത് കുറവാണ്. ഞാൻ സമ്മതിച്ചു. സാർ അതിൽ ഒതുക്കി തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ചാക്കോ വധക്കേസിലെ 1-ാം പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു. അവിടം വരെയുള്ള സംഭവങ്ങളെല്ലാം
3: കറക്റ്റ്.
2: നേരെ വാ, നേരെ പോ, അതാണ് എന്റെ കച്ചവടത്തിന്റെ ഒരു രീതി. മകനെ രക്ഷിക്കാൻ വേണ്ടി അല്ല ഞാനത് ചെയ്തത്. പണ്ട് കര കാണാൻ മേലാതെ കായൽ നീണ്ടു പരന്ന് കിടന്നപ്പോ ഇവിടെ വന്നവനാ ഞാൻ. ഒരു മേല്ലാസം പോലും ഇല്ലാതെ ചേറ് കുത്തിപ്പൊക്കി കരയുണ്ടാക്കി അതിൽ വെതച്ച് കൊയ്ത് കായലുമായിട്ട് പടവെട്ടി. പിന്നെ ഞങ്ങൾ കൂട്ടായി. ഇന്ന് ആ കായൽ എന്നെ 8 വീട്ടിൽ നടേശം മുതലാളിയാക്കി. അത് കളഞ്ഞു കുളിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഇടപാടിൽ ഇന്നു വരെ സത്യസന്ധമായി തന്നെ ഞാൻ എല്ലാം ചെയ്തു അല്ലേ?
3: ചെയ്തു.
2: പക്ഷേ താനത് ചെയ്തില്ല. ഇതിന്റെ പേരും പറഞ്ഞ് താൻ വീണ്ടും വീണ്ടും കാശ് വാങ്ങി. എന്നും നടേശം മുതലാളിയെ ഊറ്റാവുന്നു വിചാരിച്ചു. എന്റെ സന്തതിയെ താൻ കയ്യിലെടുത്തു. ഞങ്ങൾ തമ്മിലുള്ള ഈർച്ച താൻ മുതലാക്കി. കൊള്ളാം പോലീസ് ബുദ്ധി.

0: ചന്തയെ കൊണ്ട് സ്വന്തം മോനെ കൊല്ലിച്ച് അടങ്ങു താൻ അല്ലേ
1: മുതലാളി? അത് ഉത്തമൻ
0: എനിക്കറിയാം. എനിക്ക് കിട്ടുന്നത് ഇപ്പാദ്യ അവനാ. അഭ്യാസം നടക്കില്ലടോ.

0: ഇവാള് പിടിച്ച കയ്യായത്. തണ്ടു ഇലയറിയാതെ കതിരുകൊയ്യ മിടുക്കനാ ഇവാള്. അല്ല മുറിച്ച താൻ പോലും അറിയാതെ തന്റെ കഴുത്ത് കൊയ്തുകളെ ഞാൻ.
1: മികച്ച നടനുള്ള പുരസ്കാരം തിലകന്റെ കൈകളിൽ എത്തിച്ച വേഷം തിലകന് മാത്രം സാധ്യമാകുന്നതെന്ന് പലരും വിലയിരുത്തുകയും ഒരു കാവ്യനീതി പോലെ തിലകന്റെ തന്നെ വിശേഷണമാകുകയും ചെയ്ത പെരുന്തച്ഛൻ സ്വിറ്റ്സർലാൻഡിലെ ലൊക്കാർണോ ചലച്ചിത്രോത്സവത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമ.
2: വല്ലാത്തൊരു കാറ്റ്,
3: ഉറ്റൻ കാറ്റിന്റെ മാത്രമല്ല കൽവിളക്ക് വെച്ച സ്ഥലം ശരിയായില്ല. അത് തന്നെ
2: അമ്പലത്തിന്ന് തൊഴുത് വരുന്നവർക്ക് കടവത്തേക്ക് ഇറങ്ങാൻ വഴി കണ്ടോട്ടെ എന്ന് വെച്ചു. കാറ്റ് സമ്മതിക്കണ്ടേ?
3: സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ചങ്ങലവട്ട കടാതെ നോക്കിക്കോളൂ. ആ ഇനി കത്തിക്കാം, തെക്കൻ കാറ്റ് കേടില്ല. തുലാക്കാറ്റ് വരുമ്പോ ആ അത് നമുക്ക് അപ്പൊ നോക്കാം. കല്ല് അരക്കോൽ താഴ്ത്തി കുഴിച്ചിടാൻ പറയണം, വെറുതെ വെച്ചിട്ടേ ഉള്ളൂ.
2: തിരുമേനി എവിടുത്തെയാണെന്ന് മനസ്സിലായില്ല.
3: ഓ, ഇതൊരു ക്ഷേത്ര മണിക്ക് ദീക്ഷ വരിച്ചതാണ്, തിരുമേനിയല്ല ആശാരിയാണ്.
2: ആശാരി കാറ്റ് മറച്ചത് ഒരു അത്ഭുതാണേ.
3: കുറച്ച് ദൂരെയാണ്, ഉളിയന്നൂർ എന്ന് പറയും.
2: ആ മനസ്സിലായി, അങ്ങനെ വരട്ടെ. ആഹാരത്തിന് അങ്ങോട്ട് വാര്യത്തേക്ക് വരാം, അടുത്താണ്.
1: അതുപോലെ തന്നെ സമ്പൂർണ്ണ കോമഡി ചിത്രമായ മൂക്കില്ല രാജ്യത്തും അദ്ദേഹം തിളങ്ങി. ജഗദീഷ് ശ്രീകുമാറും തിലകനും മത്സരിച്ച് അഭിനയിച്ച സിനിമ ഹാസ്യം എന്ന മാധ്യമത്തിന്റെ ഏറ്റവും നല്ല പ്രകാശനങ്ങളിൽ ഒന്നാണ് ഈ സിനിമ. പത്മരാജന്റെ സംവിധാനത്തിൽ തിലകന്റെ ഹൃദയം തൊടുന്ന അഭിനയം. ജയറാമും മറ്റ് കഥാപാത്രങ്ങളും മൂന്നാം പക്കത്തിൽ മേമ്പൊടി മാത്രമാണ്. ആദ്യമദ്യാന്തം തിലകനാണ് മൂന്നാം പക്കത്തിന്റെ ജീവൻ. ക്ലാസിക് കൈമാറിയ സിനിമയും വേഷവും.
3: ഇനി ഒരാളെവിടെ
4: വന്നില്ല?
3: ഇവിടെ നിന്നോട്ടെ. ഇന്നലെ ഇയാളെ വിട്ട് എഴുതിച്ചതാ? നിക്കില്ല, ഇരുമ്പ് ഷീറ്റല്ലേ. കടൽക്കരയിൽ എങ്ങനെ ഇരുമ്പ് നിക്കുന്നേ? എന്നാലും നിക്കുന്നിടത്തോളം നിക്കട്ടെ. ചിലപ്പോ ഒരു തെര വന്ന് ഈ ബോർഡ് തന്നെ അങ്ങ് അടിച്ചോണ്ട് പോവാനും മതി. പിന്നെന്താ?
5: കണ്ടു കണ്ടു, ഞാൻ കണ്ടു. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് അതേ സ്ഥാനത്ത്.
6: ഉറപ്പാണോടോ?
5: ഞാൻ കണ്ടതല്ലയോ, അതിൽ കൂടുതൽ ഇനി എന്താ ഉറപ്പ് വേണ്ടത്? അയ്യോ, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്.
6: ഞാൻ വിചാരിച്ചു,
5: ഞാൻ വിചാരിച്ചു.
7: ഹലോ, ഹലോ
3: മോളെ. മോളാണോ?
7: അതെ അമ്മാവാ.
3: മോളെ, ഡോക്ടർ ഇല്ലേ അവിടെ?
7: പുറത്തു പോയിരിക്കുന്നു. എന്താ അമ്മാവാ?
3: മോളെ, എനിക്കൊരു എനിക്കൊരു മോളെ, നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഉണ്ടല്ലോ അല്ലേ? ഹലോ,
7: കിട്ടിയോ?
1: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ പോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച തിലകൻ മികച്ച ഒരു നടൻ തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന്റെ ആ നെഗറ്റീവ് കഥാപാത്രം എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുള്ളതാണ്.
3: സോഫിയ കൊള്ളാലേ?
8: അല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്.

0: ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയായിരുന്നു.
1: ഏത് കാർഡ്?
0: അവര് സോഫിയ ഇന്റർവ്യൂ വിളിച്ചോണ്ട് അയച്ച കാർഡ്.
1: ആ ഏതാണ്ടെന്ന് കണ്ടു.
0: എന്നിട്ടുണ്ട് അവളെ കാണിക്കാഞ്ഞത്?
1: കാണിച്ചാ ഉടനെ പിന്നെ അതിന് പോണെന്ന് പറഞ്ഞു കൊടുക്കും.
0: കൊണ്ടുപോണം, നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ കൊണ്ടുപോകും.
1: അങ്ങ് കൊണ്ടുവന്നാ മതി, ഉടനെ എടുക്കും.
0: അത് പോയാലും അറിയാൻ പറ്റൂ.
1: കൊണ്ടുപോയിട്ടുള്ളതാണല്ലോ, എടുക്കുകയും ചെയ്തല്ലോ.
0: ഒരു ഇന്റർവ്യൂവിന് കൊണ്ടുപോയി, എല്ലാരെയും ചെല്ലുന്ന എല്ലാ ഇന്റർവ്യൂവിനും അങ്ങ് സെലക്ട് ചെയ്യാ, അങ്ങനെ അങ്ങ് പതിവ്.
1: ആ കളാ, ഏതാണ്ട് ഡേറ്റ് കഴിഞ്ഞില്ലേ?
0: നിങ്ങൾക്ക് അങ്ങനെ പറയാം, അവളൊന്ന് ഒരുപാട് കരഞ്ഞു.
1: എന്തിനാ? എന്നെ കളക്ടർ ഉദ്യോഗം പറ്റുവാണോ അങ്ങ് നഷ്ടപ്പെട്ടെന്ന് പറയാൻ? അറ്റൻഡറ പണിക്കാരി അവൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, നിനക്കറിയാവോ?
0: എന്ത് ജോലിയോ ആവട്ടെ, അവൾക്ക് ചെയ്യാമെന്ന് തോന്നിയോണ്ടല്ലേ അവൾ അപ്ലൈ ചെയ്തത്. എല്ലാ ജോലിയും ഒരുപോലെ?
1: എല്ലാ ജോലിയും ഒരുപോലെ അല്ല. എന്റെ പിള്ളേരെ കണ്ടവന്മാരുടെ ഓഫീസിൽ അറ്റൻഡർ പണിക്ക് അയക്കാൻ എനിക്ക് മനസ്സില്ല. അത്ര കിട്ടി എനിക്ക് വന്നിട്ടില്ല. ആലോചിച്ചത് തന്നെയാ ഞാൻ ആ കാർഡ് കീറി കളഞ്ഞത്.
0: പത്താം ക്ലാസ്സുകാരിക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്ത് പണിക്കാടാരി അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്? എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ?
1: അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇപ്പൊ ജീവിക്കണ്ട. ഞാൻ ഉള്ളപ്പോ നടക്കും.

0: അവസരം.
1: എന്താ നോക്കുന്നേ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പകരം ഞാൻ ഏതാണ്ട് വലിയ തെറ്റിയത് മറ്റാക്കി എടുക്കാനോ? നീയാ ഇവിടെ കൂടെ ഇല്ലാതാക്കുന്നത്? എന്നെ തരക്കേടില്ലാത്ത ഏതെങ്കിലും ഒരുത്തനോട് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിക്കുമ്പോ അവക്ക് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിട്ടാ മതി. പല ദൂപ്പുകാരിയായിട്ടോ അറ്റൻഡറായിട്ടോ ആയായിട്ടോ വല്ലവന്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടോ എന്തായാലും കുഴപ്പമില്ല. ലേ, അടി മോളെ, എലിസബത്തെ ഇങ്ങോട്ടൊന്ന് വന്നേടി.
2: വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കവേ ഹൃദയാഘാതത്തെ തുടർന്ന് 77-ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. ഏത് സിനിമകൾ എടുത്തു കഴിഞ്ഞാലും തിലകന്റെ സിനിമ ഒന്നു തന്നെ വേറിട്ടതാണ്. എല്ലാവരുടെ മനസ്സുകളിലും ഇന്നും തിലകന്റെ സ്ഥാനം ഒരു പിടി മുന്നിൽ തന്നെ. അദ്ദേഹത്തിന്റെ സിനിമയും അദ്ദേഹത്തിന്റെ ശബ്ദവും ഒരാൾക്കും മറക്കാൻ കഴിയില്ല. ഇന്നത്തെ താരസ്വരത്തിൽ തിലകന്റെ വിശേഷങ്ങളായിരുന്നു ഇത്രയും സമയം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം. മധുര ഗീതങ്ങൾ,
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് സൂര്യ ഇടവന. ചില വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു മധുര സുഗന്ധം നിറയും അല്ലെ? അത്തരത്തിലൊരു വാക്കാണ് കസ്തൂരി. പ്രകൃതിയുടെ അപൂർവ സുഗന്ധമായ കസ്തൂരി മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ പ്രണയത്തിന്റെ, സൗന്ദര്യത്തിന്റെ, ഓർമ്മകളുടെ, നിഷ്കളങ്കമായ വികാരങ്ങളുടെ പ്രതീകമായി പലപ്പോഴും വിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ കസ്തൂരിയുടെ മധുരമണവുമായി മനസ്സുകളെ തഴുകിയ ഗാനങ്ങളിലൂടെയാണ് നമ്മുടെ സംഗീതയാത്ര. ആദ്യ ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, സുഗന്ധം കാണാൻ കഴിയില്ല അല്ലെ? പക്ഷെ അത് മനസ്സിനെ കീഴടക്കും. അതുപോലെ നല്ലൊരു ഗാനവും കണ്ണുകൾ കൊണ്ട് കാണാനാവില്ല, എന്നാൽ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. അപ്പോൾ കസ്തൂരിയുടെ മണമുള്ള ആദ്യ ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. കസ്തൂരി വാഗപ്പൂങ്കാറ്റെ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് KJ യേശുദാസ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ചിത്രം വിപ്ലവകാരികൾ 1968 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും ചെയ്ത ചിത്രമാണിത്. മധു, ബഹദൂർ, KV ശാന്തി, TK ബാലചന്ദ്രൻ, മുതുകുളം രാഘവൻ പിള്ള, പറവൂർ ഭരതൻ, നെല്ലിക്കോട് ഭാസ്കരൻ, ശ്രീനാരായണ പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം നമുക്ക് ആസ്വദിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിൽ ചില ഓർമ്മകൾക്ക് ഒരു പ്രത്യേക മണമുണ്ട് അല്ലേ? ആ മണം നമ്മെ വർഷങ്ങൾ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മലയാള സിനിമാ ഗാനങ്ങളിലെ കസ്തൂരിയും അത്തരമൊരു ഓർമ്മയുടെ സുഗന്ധമാണ്. അടുത്ത ഗാനം കടൽപ്പാലം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് പി മാധുരിയും സംഘവും. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എം ഒ ജോസഫാണ്. സത്യൻ, പ്രേംനസീർ, ജയഭാരതി, ഷീല, കെ പി ഉമ്മർ, ബഹദൂർ, ശങ്കരാടി, എൻ ഗോവിന്ദൻകുട്ടി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കസ്തൂരി തൈലമിട്ട് എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേട്ടാലോ?

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളിൽ കസ്തൂരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷ് ഈണം നൽകി പി മാധുരി പാടിയ ഗാനം. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇ കെ ത്യാഗരാജനാണ്. പ്രേം നസീർ, വിൻസെന്റ്, ജയഭാരതി, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി, കടുവാക്കുളം ആന്റണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പഞ്ചതന്ത്രം എന്ന ചിത്രത്തിലെ കസ്തൂരി മണം വേണു, കളഭത്തിൻ കുളിർ വേണു എന്ന ഗാനം നമുക്ക് കേൾക്കാം.

ഒരു നല്ല ഗാനത്തിന് കാലത്തിന്റെ അതിരുകളില്ല അല്ലേ? എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആദ്യമായി കേട്ട അതേ അനുഭൂതി വീണ്ടും സമ്മാനിക്കാൻ അതിന് കഴിയും. അതാണ് സംഗീതത്തിന്റെ മാന്ത്രികത. ഇനി കസ്തൂരിയുടെ മാധുര്യം നിറഞ്ഞ മറ്റൊരു മനോഹര ഗാനം കേട്ടാലോ? ഇതാ 1974 പുറത്തിറങ്ങിയ സേതുബന്ധനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, P മാധുരി, ഐരൂർ സദാശിവൻ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് G ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് R സോമനാഥനാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ജയഭാരതി, ബഹദൂർ, മുതുകുളം രാഘവൻ പിള്ള, സുകുമാരി, സുമതി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കസ്തൂരി ഗന്ധികൾ പൂത്തുവോ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കസ്തൂരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. കസ്തൂരി മല്ലിക പുടവ ചുറ്റി എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, പി മാധുരി, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വലജി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കമൽഹാസൻ, ശ്രീദേവി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് കേൾക്കാം കസ്തൂരി മല്ലിക പുടവ ചുറ്റി എന്ന ഗാനം. ചിത്രം സത്യവാൻ സാവിത്രി.

1975 പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സി സി ബേബി, വി എം ചാണ്ടി എന്നിവരാണ്. പ്രേം നസീർ, എം ജി സോമൻ, ലക്ഷ്മി, വിൻസെന്റ്, അടൂർ ബാസി, ജോസ് പ്രകാശ്, ബഹദൂർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ മാഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കസ്തൂരി മണക്കുന്നല്ലോ എന്ന് തുടങ്ങുന്ന ഗാനം

കസ്തൂരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുര ഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. കസ്തൂരി മാൻ കുരുന്ന് എന്ന് തുടങ്ങുന്നത് പാടിയിരിക്കുന്നത് കൃഷ്ണചന്ദ്രൻ. ബിച്ചു തിരുമലിയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. 1984 ഈ ചിത്രം പുറത്തു

യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പിരിയില്ല നാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവനാണ് ഈണം നൽകിയത്. ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശാന്തകുമാരി സുബ്രഹ്മണ്യൻ. പ്രേംനസീർ, ശങ്കർ, ലക്ഷ്മി, ജോസ് പ്രകാശ്, കൃഷ്ണചന്ദ്രൻ, സീനാഥ്, ബഹദൂർ, കൊച്ചിൻ ഹനീഫ, കെ പി സി സണ്ണി, പ്രതാപ് ചന്ദ്രൻ, ജോസ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവനാണ് ഈണം നൽകിയത്. 1984 ലാണ്

അടുത്ത ഗാനം വാണി ജയറാം പാടിയത് ചിത്രം അതിരാത്രം. കാവാലം നാരായണപ്പടിക്കരുടെ വരികൾക്ക് എം എസ് വിശ്വനാഥനാണ് ഈണം നൽകിയത്. മമ്മൂട്ടി, ശങ്കർ, ജലജ, സബിത, റാണി, പത്മിനി, സുകുമാരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കസ്തൂരി മണക്കണ മണവാട്ടി എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം സത്യപ്രതിജ്ഞ എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, ചിത്ര. മോഹനം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താരിയാണ് ഈണം നൽകിയത്. സായ്കുമാർ, ഉർവശി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണിത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കസ്തൂരി കളഭങ്ങൾ മേനിയിൽ പൂശി എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1991 പുറത്തിറങ്ങിയ വിഷ്ണുലോകം എന്ന ചിത്രത്തിലേത്. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജി സുരേഷ് കുമാർ, സനൽ കുമാർ എന്നിവരാണ്. മോഹൻലാൽ, നെടുമുടി വേണു, ഉർവശി, ശാന്തി കൃഷ്ണ, മുരളി, ജഗദീഷ്, മണിയൻപിള്ള രാജു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബാലൻ കെ നായർ, കൃഷ്ണൻകുട്ടി നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷാണ് ഈണം നൽകിയത്. എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവരാണ് പാടിയിരിക്കുന്നത്. സിന്ധുഭൈരവി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കസ്തൂരി, എന്റെ കസ്തൂരി എന്ന് തുടങ്ങുന്ന ഗാനം

മധുരഗീതങ്ങളിൽ കസ്തൂരി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിലേത്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാൽ, സിദ്ദിഖ്, സുകന്യ, മോഹിനി, മുകേഷ്, വിജയരാഘവൻ, ഇന്നസെന്റ്, അശോകൻ, മാമുക്കോയ, മീര ജസ്മിൻ, മുത്തുമണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയാണ് ഈണം നൽകിയത്. കസ്തൂരി പൊട്ടും തൊട്ട് എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ കേൾവിയുടെ വസന്തം. കസ്തൂരിയുടെ സുഗന്ധം പോലെ ഈ ഗാനങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ മധുരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു സംഗീത വിഷയവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 26, ഹിജ്റാവർഷം 1447 മുഹറം 24, ശകവർഷം 1948 ആഷാഢം 19, 2026 ജൂലൈ 10 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.